ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:18. 103.6 മെഗാ ഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 16, കൊല്ലവർഷം 1201, ഇടവം 23, 2026 ജൂൺ 6, ശനിയാഴ്ച.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ.
2: ഒരിക്കൽ രാജകൊട്ടാരത്തിൽ വിചിത്രനായ ഒരു യാചകൻ എത്തി. യാചകനാണെങ്കിലും ചക്രവർത്തിയുടെ ശരീരഭാഷയായിരുന്നു അയാൾക്ക്. ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട യാചകനെ സൂക്ഷിച്ചു നോക്കി അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ കൊട്ടാരത്തിൽ എത്തിയതിൻ്റെ ഉദ്ദേശം? യാചകൻ പറഞ്ഞു, ഞാൻ ഭിക്ഷ വാങ്ങുവാൻ വന്നതാണ് പ്രഭു. എന്നാൽ എനിക്ക് ഒരു വ്യവസ്ഥയുണ്ട്. ചക്രവർത്തി യാചകനെ രൂക്ഷമായി ഒന്ന് നോക്കി, പിന്നീട് ചോദിച്ചു, എന്താണ് താങ്കളുടെ വ്യവസ്ഥ, പറയൂ. യാചകൻ പറഞ്ഞു, കുടുംബാംഗങ്ങളിൽ നിന്നോ വേലക്കാരിൽ നിന്നോ ഞാൻ ഭിക്ഷ സ്വീകരിക്കില്ല. ഈ കൊട്ടാരത്തിലെ പരമാധികാരി ആരാണോ അയാളിൽ നിന്ന് മാത്രമേ ഞാൻ ഭിക്ഷ സ്വീകരിക്കൂ. അല്ലാത്ത ഭിക്ഷ എനിക്ക് ആവശ്യമില്ല, യാചകൻ അറിയിച്ചു. എന്താണ് താങ്കൾക്ക് ഇത്ര വിചിത്രമായ ഒരു വ്യവസ്ഥ? ചക്രവർത്തി അതിശയത്തോടെ ചോദിച്ചു. കാരണമുണ്ട് പ്രഭോ. കൊടുക്കാൻ അധികാരമുള്ളവൻ്റെ പൂർണ്ണ മനസ്സോടുകൂടിയ ദാനമാണ് എനിക്ക് വേണ്ടത്. ഭൃത്യരും മറ്റുള്ളവരും നൽകുന്നത് മനസ്സില്ല മനസ്സോടെയാണ്. അങ്ങയ്ക്കിഷ്ടമാണെങ്കിൽ അങ്ങയുടെ കൈകൾ കൊണ്ട് തന്നെ ഈ ഭിക്ഷാപാത്രത്തിലേക്ക് വല്ലതും ഇട്ടോളൂ, ഇല്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം, യാചകൻ പറഞ്ഞു. ശരി, താങ്കൾക്ക് നാം തന്നെ ഭിക്ഷ നൽകാം, രാജാവ് സമ്മതിച്ചു. അപ്പോൾ വീണ്ടും യാചകൻ്റെ രണ്ടാമത്തെ വ്യവസ്ഥ, എനിക്ക് ഈ കൊച്ചുപാത്രം നിറയെ ഭിക്ഷ നൽകണം. അയാൾ തൻ്റെ ചെറിയ ഭിക്ഷാപാത്രം നീട്ടിക്കാണിച്ചു. അതിന് പ്രശ്നമില്ല, ചക്രവർത്തി സമ്മതിച്ചു. ചക്രവർത്തിയുടെ ഉത്തരവ് പ്രകാരം സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം യാചകൻ്റെ കൊച്ചുപാത്രത്തിലേക്ക് നാണയങ്ങൾ ചൊരിഞ്ഞു. എത്ര നാണയങ്ങൾ ചൊരിഞ്ഞിട്ടും പാത്രം നിറയാത്തതുകൊണ്ട് ചക്രവർത്തി അതി

0: സംശയത്തോടെ ചോദിച്ചു, അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? എന്താണ് അങ്ങയുടെ ഈ ഭിക്ഷാപാത്രത്തിൻ്റെ പ്രത്യേകത?
1: യാചകൻ പറഞ്ഞു, ഞാൻ വെറുമൊരു ഭിക്ഷുവാണ് പ്രഭു. എന്നാൽ ഈ കൊച്ചുപാത്രത്തിന് ഒരു സവിശേഷതയുണ്ട്. ഈ പാത്രം മനുഷ്യരുടെ മനസ്സുകൊണ്ട് നിർമ്മിച്ചതാണ്. മനുഷ്യ മനസ്സ് അഗ്നി പോലെയാണ്. വസ്തുക്കൾ ഇടുന്തോറും അഗ്നി വർദ്ധിക്കുകയുള്ളൂ. ഒരിക്കലും തൃപ്തിയാവില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിയടയാൻ മനസ്സ് പാകപ്പെടുത്തണം. ഈ കഥയിൽ വലിയൊരു പാഠം അടങ്ങിയിരിക്കുന്നു. സംതൃപ്തിയും സന്തോഷവും നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രതിഫലനങ്ങളാണ്. എത്ര കിട്ടിയാലും മതിയാവാത്തവരും ആനന്ദം അനുഭവിക്കാത്തവരും നമുക്കിടയിൽ ധാരാളമുണ്ട്. എന്നാൽ ഒന്നുമില്ലാതിരുന്നിട്ടും ആഹ്ലാദം അനുഭവിച്ച് ജീവിക്കുന്നവരും ഉണ്ട്. ഓരോരുത്തരുടെ മനോഭാവവും തീരുമാനവും ആണ് സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിക്കു വേണ്ടി സന്തോഷവും സംതൃപ്തിയും സൃഷ്ടിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അത് തീർച്ചയായും സ്വന്തം മനസ്സിൻ്റെ അവസ്ഥയാണ്. അത്യാഗ്രഹവും സംതൃപ്തി ലഭിക്കാത്ത മനസ്സും കാരണം ജീവിതത്തിലെ ചെറു സന്തോഷങ്ങൾ പോലും ആസ്വദിക്കാൻ കഴിയാത്ത എത്രയെത്ര മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ നിമിത്തം എത്ര കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. മറ്റുള്ളവരെ വഞ്ചിച്ച് പണം സമ്പാദിച്ചും സ്വത്തുക്കൾ തട്ടിയെടുത്തും നിർത്താതെ അവരുടെ മരണം വരെ അവർ ഓടിക്കൊണ്ടേയിരിക്കും. അത്തരം വ്യക്തികളുടെ മനസ്സ് എപ്പോഴും ചക്രവർത്തിയുടെ മുന്നിലെത്തിയ യാചകന്റെ ഭിക്ഷാപാത്രം പോലെയായിരിക്കും. ഒരിക്കലും നിറയാത്ത മനസ്സാവുന്ന പാത്രം.
2: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ.

FM പ്രധാന വാർത്തകൾ. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷി രീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിനിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ സമാധാന സേനാംഗം മേജർ അഭിലാഷ ബാരാക്കിന് യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് അവാർഡ്. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സംഘടനാ ആസ്ഥാനത്ത് അഭിലാഷ ബാരാക്കിനെ അവാർഡ് നൽകി ആദരിച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാലവർഷം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കളക്ടർ ഉത്തരവിട്ടു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധന കർശനമാക്കി. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചാണ് ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്. ഓസ്ലോയിലെ നോർവേ ചെസ് ടൈറ്റിലിൽ ഫൈനൽ റൌണ്ടിൽ വിജയകിരീടം ചൂടിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം രചിച്ച് ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. ടൂർണമെന്റിൽ 18 പോയിന്റ് നേടിയ പ്രജ്ഞാനന്ദ ലോകം ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസനെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിയാണ് നേട്ടം സ്വന്തമാക്കിയത്.

റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 കാവ്യാഞ്ജലിയിൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ വേല വേല എന്ന കവിത ആലാപനം സ്മിത പി മേനോൻ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരസൻസ് ചായ ഹാപ്പി ജേണി. തുടർന്ന് പരസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ്.

0: ആപ്പിൾസ്. 7 മണിക്ക് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി. ഇന്നത്തെ ഗാനം സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം. 7:15 കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം. സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. 7:20 സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 കേൾക്കാം പാട്ടുപെട്ടിക്കാലം. പ്രായോജകർ GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാരക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം. സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാളപ്രേതം PF മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണങ്കണ്ടി സസ്നേഹം. 9:02 ഓർമ്മകളുടെ സംഗീതം. 10:02 ചലച്ചിത്രഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. 11:02 യുവർ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: Akashwani. The news read by Tanvi Khurana. Prime Minister Narendra Modi has asserted that the foundation of the Indian economy remains exceptionally strong, with the nation recording a robust 7.7% growth in the fiscal year 2025-26 despite a global economic crisis. Addressing a large gathering after launching a series of developmental works worth ₹2,970 crore in Daman last evening, the Prime Minister noted that India continues to be among the fastest growing economies in the world. He assured the citizens that the country will forge ahead with its reform express while prioritizing massive infrastructure development and welfare schemes for the poor. Prime Minister Narendra Modi has emphasized self-reliance in the energy sector, stating that the world is moving towards a green future and India is actively leading the way by balancing economic growth with ecological preservation. Earlier, Mr. Modi launched various infrastructure projects worth around ₹18,000 crore in Surat. India's economy has maintained a strong momentum in 2025-26 with real gross domestic product GDP estimated to grow by 7.7% in comparison to 7.1% in 2024-25. The Ministry of Statistics and Program Implementation yesterday released the provisional estimates of annual GDP for the financial year 2025-26 and quarterly estimates of January to March this year. It said the primary sector has observed 3.2% growth rate, mainly driven by the performance of agriculture and fishery sectors. Minister for Petroleum and Natural Gas Hardeep Puri announced that natural gas has been discovered at the Sri Vijayapuram 3, about 15 kilometers off the east coast of the Andaman Islands. In the social media post, Mr. Puri said the discovery reinforces the vast energy potential of the Andaman Sea and marks another success in the ongoing exploration campaign in the basin. He said Oil India is currently undertaking gas sampling to assess the composition and calorific value of the gas. Central Board of Secondary Education CBSE has extended the last date for the submission of applications for the verification of marks and re-evaluation till 7th of June. In a social media post, the board said students can now submit their applications till Sunday midnight. CBSE said that the decision has been taken in the interest of students to provide them with additional time to complete the application process. The earlier deadline for submission of applications was

0: 96.6 Real FM.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ വേല വേല എന്ന കവിത ആലപിക്കുന്നത് സ്മിത പി മേനോൻ.

0: വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ വേല വേല എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് സ്മിത പി മേനോൻ.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം ഇനി നാളെ രാവിലെ 6:15 കേൾക്കാം.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിൽ ബി വസന്ത പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയത് കെ രാഘവൻ.

0: തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ FM.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി യേശുദാസ് പാടിയ ഗാനം, ചിത്രം തുലാവർഷം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം സലീൽ ചൗധരി.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: സ്മൃതി മധുരം
7: 103.6 റിയൽ FM.
8: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി MK അർജുനൻ ഈണം നൽകി വാണി ജയറാം പാടിയ ഗാനം. ചിത്രം ആശീർവാദം. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികൾ ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാണുക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 8-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 4-ന് പരിപാടി 4-ാം ഗേറ്റിന് സമീപം ചാവറ കൾച്ചറൽ സെന്ററിൽ. കണ്ടംകുളം ജൂബിലി ഹാളിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കൾക്കുമുള്ള ആദരം വിദ്യാഭ്യാസ മന്ത്രി NM ഷംസുദ്ദീൻ ഇന്ന് രാവിലെ 10 മണിക്ക് നൽകുന്നു. കാലിക്കറ്റ് ബാർ അസോസിയേഷൻ ഹാളിൽ അഹമ്മദ് കുട്ടി പുത്തലത്തിന്റെ കനലൂതും കനവുകൾ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം കവി PP ശ്രീധരനുണ്ണി, വിശിഷ്ടാതിഥി റിട്ടയർഡ് ജസ്റ്റിസ് R ബസന്ത്. ഗാന്ധിഗൃഹം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജില്ലാ സർവോദയ മണ്ഡലം സംഘടിപ്പിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ പ്രദർശനം രാവിലെ 10 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദരിദ്രരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും രാജ്യം മുൻഗണന നൽകി പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് രാജ്യത്തിൻ്റേതെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ദാമൻ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. നമോ ആശുപത്രിയും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $8 ബില്യൺ നിന്ന് $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ ആഗോള വിപണി പ്രവേശം വിപുലീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. 3.5 വർഷത്തിനിടെ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 1,00,000 കോടി രൂപ കൈവരിക്കുന്നതിനും ആഗോള സമുദ്രോൽപ്പന്ന വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രൂപരേഖ ശില്പശാല തയ്യാറാക്കും. ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, ചിരാഗ് പാസ്വാൻ, കെ രാംമോഹൻ നായിഡു എന്നിവർ ചേർന്നാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണപ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കയറ്റുമതിക്കാർ, വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അമൃത് ഉദ്യാനത്തിൽ പുഷ്പസസ്യ ഇനമായ ദുബഹാരിയ എന്ന തദ്ദേശീയ പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. 27 പുഷ്പസസ്യങ്ങളെ ഉദ്യാനങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രാദേശിക ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ തനത് സസ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ 31 മാസം വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിൽ

0: നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിൻ്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിൻ്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ DTPCയുടെ കീഴിലെ വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല.
0: കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറും വടകര തഹസിൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വാണിമേൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ക്യാമ്പുകൾ ഉടൻ സജ്ജമാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ കൃത്യമായ കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ശുചിമുറി സൗകര്യങ്ങൾ, മെഡിക്കൽ സഹായം എന്നിവ ഉറപ്പാക്കണം. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപ്പര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ട്രാവലറിന്റെ ഡ്രൈവറായ പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുർക്കശം കുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ അവസാനിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരനിൽ നിന്നും BJP നേതാവ് PK കൃഷ്ണദാസ് സ്വീകരിച്ചു. ഇ ശ്രീധരൻ്റെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പദ്ധതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്രാസമയം വെറും 1.5 മണിക്കൂറായി കുറക്കാനും സാധിക്കുന്ന ഹരിത റെയിൽപാത സംസ്ഥാനത്തിന് വൻ വികസന സാധ്യതകൾ തുറന്നു നൽകുമെന്ന് ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് PK കൃഷ്ണദാസും അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിൻ്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൗണ്ടറിലാണ് ഫോം പൂരിപ്പിച്ച് നൽകേണ്ടത്. UGC നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർവെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നോൺ പ്രാക്ടീസിംഗ്

അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വി ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതായാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 7 ലക്ഷത്തോളം രൂപ ഇയാൾ പ്രതിഫലം പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിൻ്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: പരിസൺസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ട്രെയിൻ സമയം ഇന്ന് 8:00 മുംബൈ ലോകമാന്യതിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി ഇപ്പോൾ 2 മണിക്കൂർ വൈകി ഓടുന്നതായും അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റു ട്രെയിനുകളെല്ലാം കൃത്യസമയം പാലിക്കുന്നതായും റെയിൽവേ അധികൃതർ അറിയിച്ചു.
2: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
5: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
6: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
8: കൊതി തീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ദേശീയ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 116 പോയിന്റ് കുറഞ്ഞ് 74,243-ലും നിഫ്റ്റി 49 പോയിന്റ് കുറഞ്ഞ് 23,366-ലുമാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 114,200 രൂപ, വെള്ളി കിലോയ്ക്ക് 264,700 രൂപ.
2: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
8: കൊതി തീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
9: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
10: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
11: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
10: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
11: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
12: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
13: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
12: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
14: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ദേശീയ ഗാനമായിരുന്ന വഞ്ചീശമംഗളം 2019 റിലീസായ 18-ാം പടി എന്ന മലയാള ചിത്രത്തിൽ ഒരു ഗാനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എ.എച്ച്. കാഷിഫിന്റെ സംഗീതത്തിൽ മഞ്ചരി ആലപിച്ച ആ ഗാനം ഇങ്ങനെയാണ്.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആദ്യമായി.
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് എവറസ്റ്റ് ഉൾപ്പെടെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളിയും പർവ്വതാരോഹകനുമായ ഷെയ്ഖ് ഹസൻ ഖാൻ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പർവ്വതാരോഹണം ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗണ്ടനറിംഗ് പഠിച്ചതിന് ശേഷമാണ്. ആദ്യമായിട്ട് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിംഗും ഹിമാലയൻ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ബേസിക്കും അഡ്വാൻസും കോഴ്സ് ചെയ്യാൻ പഠിച്ചത്. മൗണ്ട് എവറസ്റ്റ് കയറുന്നതിന് മുമ്പ് നമ്മൾ വേറെ കുറച്ച് പീക്കുകളൊക്കെ കയറിയിരിക്കണം. അങ്ങനെ ഇന്ത്യയിൽ കുറച്ച് പീക്കുകളൊക്കെ കയറി. ആദ്യമായിട്ട് വിദേശത്ത് പോയിട്ട് കയറിയ ഒരു പീക്ക് എന്ന് പറയുന്നത് മൗണ്ട് കിളിമഞ്ചാരോ ആണ്. അത്

ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അതൊരു സ്റ്റാൻഡ് അലോൺ വോൾക്കാനോ ആണ്. അത് 2021-ലാണ് ഞാൻ ക്ലൈംബ് ചെയ്യുന്നത്. അതൊരു ട്രക്കിംഗ് പീക്കാണ്, നമുക്ക് ക്ലൈംബിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു രാജ്യത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണെങ്കിലും അതൊരു 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കയറി ഇറങ്ങാം. അവസാന ദിവസങ്ങളിൽ മാത്രമേ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തുള്ളൂ. അത് കയറി ശേഷമാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് പിന്നെ 2022-ൽ മൗണ്ട് എവറസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കയറാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 40 ലക്ഷം രൂപയും ഒരു 60 ദിവസവും വേണം. കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങുകളും നമ്മൾ എടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2022-ൽ പോയത് ഭാഗ്യം കൊണ്ട് 10 വർഷത്തിലെ ഏറ്റവും നല്ല സീസൺ ആയിരുന്നു. വിൻഡൊക്കെ വളരെ കുറവായിരുന്നു. സാധാരണ ആൾക്കാർ എവറസ്റ്റിൽ പോകാന്ന് പറയുമ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എല്ലാവരും പോകുന്നത്. എവറസ്റ്റ് പോയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇന്ത്യയിലും കേരളത്തിലും തന്നെ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കണമെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 56 to 60 days വേണം, 60 ദിവസം വേണം. നമ്മൾ മൗണ്ടൻ ഉണ്ടായിരിക്കണം, കാരണം ബേസ് ക്യാമ്പിൽ എത്താൻ ഒരു 10 ദിവസം എടുക്കും. അതിനുശേഷം നമ്മൾ ഒരു 6,000 മീറ്റർ ഉള്ള ഒരു പീക്ക് സബ്മിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബേസ് ക്യാമ്പിൽ വരും. അതിനുശേഷം എവറസ്റ്റിന്റെ ഒരു ക്യാമ്പ് 3 വരെ പോയിട്ട് വീണ്ടും നമ്മൾ ബേസ് ക്യാമ്പിൽ വരും. ഇത് നമ്മൾ അക്ലമറ്റൈസേഷന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് റൊട്ടേഷൻ എന്നാണ് പറയുന്നത്. എന്നാലേ നമ്മുടെ ബോഡി ആ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിന് വേണ്ടിയിട്ട് പരുവമാകത്തുള്ളൂ. അതിനുശേഷം നമ്മൾ വെതർ വിൻഡോ എന്ന് പറയും, നല്ല വെതറുള്ള ഒരു സമയം കണ്ടെത്തുന്ന ഒരു ടൈമാണ്. ആ സമയത്തിന് വേണ്ടി നമ്മൾ ഈ റൊട്ടേഷന് ശേഷം കാത്തിരിക്കും. അതാണ് പ്രൊസീജിയർ. ഈ പ്രൊസീജിയർ എല്ലാം കൂടെ നടക്കണമെങ്കിൽ 2 മാസം വേണം. ഇപ്പം എവറസ്റ്റിൽ പോകുന്നവർക്ക് ഒരുപാട് ഹെൽപ്പുണ്ട്. കാരണം ഷെർപ്പ എന്നാണ് അവിടുത്തെ ആൾക്കാരെ പറയുക, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ. അപ്പോൾ അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല എക്യുപ്മെന്റ്സ് ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. പണ്ടത്തെ 1953-ലൊക്കെ ആദ്യമായിട്ട് എവറസ്റ്റിൽ പോകുന്ന സമയത്തും അതിനുശേഷമൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ വളരെ മോശമായിരുന്നു. ഭയങ്കര ഹെവി വെയിറ്റ് ആയിരുന്നു, പിന്നെ ഇത്ര സേഫ്റ്റി ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഹെലികോപ്റ്റർ ഒക്കെ നമ്മുടെ ഏകദേശം 6,500 മീറ്റർ വരെ പറന്നു വരും. പിന്നെ സാറ്റലൈറ്റ് ഫോണുകളായി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കുറവുണ്ടെങ്കിലും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അറൌണ്ട് 7,000 മീറ്റർ എബോയിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വലിയ ഡിഫിക്കൽട്ടാണ്. അത് എല്ലാ കാലത്തും ബുദ്ധിമുട്ട് തന്നെ. 8,000 മീറ്റർ എബോയ്ക്ക് പറയുന്നത് ഡെത്ത് സോൺ എന്നാണ് പറയുന്നത്. എവറസ്റ്റിന് 4 ക്യാമ്പുകളാണ് ഉള്ളത്. നമ്മൾ 4th ക്യാമ്പിൽ നിന്നാണ് ലാസ്റ്റ് സമ്മിറ്റിലേക്ക് പോകുന്നത്. നമ്മൾ രാത്രിയാണ് മിക്കവാറും സമ്മിറ്റിന് പോവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഐസും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് വളരെ റിജിഡ് ആയിട്ട് ഇരിക്കുന്ന സമയതായിരിക്കും. അപ്പം അങ്ങനെ രാത്രിയാണ് യാത്ര. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ഓക്സിജൻ സിലിണ്ടറിലുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഫുള്ളായിട്ട് ഓക്സിജൻ എനിക്ക് ശരീരത്തിലേക്ക് കയറി ഞാനൊരു ഹാലൂസിനേറ്റഡ് സ്റ്റേജിലായി. ഞാൻ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് പറന്ന് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലെങ്കിലും സത്യമായിരുന്നു. പിന്നെ അങ്ങനെ പറന്ന് കയറി 8,400 മീറ്റർ വരെ എത്തണം. 8,400 മീറ്ററിലാണ് അടുത്ത ഓക്സിജൻ്റെ സിലിണ്ടർ ഇരിക്കുന്നത്. അതിന് 20 മീറ്റർ വെച്ച് താഴെ വെച്ചിട്ട് ഈ എൻ്റെ ഈ സിലിണ്ടർ തീർന്നു പോയി. പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല. നമ്മൾ കാറ്റ് പോയൊരു ബലൂണിനെ പോലെ മലയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ കയറിപ്പോയി. അവസാനം ഭാഗ്യം കൊണ്ട് എൻ്റെ കൂടെ ഉള്ള ഷെർപ്പ അദ്ദേഹം ഒരു ഓക്സിജൻ സിലിണ്ടറായിട്ട് താഴേക്ക് വന്നു. കാരണം ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിൽ കൈയും കാലും അനക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. എൻ്റെ 2 കൈയും 1 കാലും ഏകദേശം മരവിച്ചു പോയതാണ് അവിടെ ഇരുന്നിട്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ ഷെർപ്പ ഓക്സിജൻ സിലിണ്ടറായിട്ട് വന്നു. അദ്ദേഹം വന്ന് ഈ ഓക്സിജൻ സിലിണ്ടർ എനിക്ക് തരാൻ നോക്കിയപ്പം സിലിണ്ടറിൻ്റെ ത്രെഡും റെഗുലേറ്ററിൻ്റെ ത്രെഡും തമ്മിൽ കണക്ട് ആവുന്നില്ല. കാരണം ഈ ഐസ് അതിൻ്റെ ത്രെഡിൽ ഘനീഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ മാസ്കും സിലിണ്ടറും എനിക്ക് തന്നിട്ടാണ് ഞാൻ 8,400 മീറ്ററിൽ എത്തുന്നത്. 8,800 മീറ്ററിലാണ് ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. അതൊരു ലാസ്റ്റ് ഹഡിലാണ്, എവറസ്റ്റിൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരു ഇടുങ്ങിയ പ്ലേസ് ആണ്, ഒരു ചെറിയൊരു മലയുടെ ഒരു വെട്ടിലൂടെ നമ്മൾ മുകളിലേക്ക് പോകണം. എവറസ്റ്റിൻ്റെ മുകളിൽ ഏകദേശം 200-ഓളം ഡെഡ് ബോഡികളുണ്ട്. കാരണം ഈ എവറസ്റ്റിൻ്റെ 7,800 മീറ്റർ എബോ എന്ന് പറയുന്ന ഡെത്ത് സോൺ എന്നാണ്. അവിടെ നമ്മുടെ ബോഡി അക്ലമറ്റൈസ് ആവത്തില്ല. അപ്പോൾ കൂടുതൽ പേരും മരിക്കുന്നത് ചിലപ്പോൾ ഡിസെൻഡ് ചെയ്യുമ്പോഴായിരിക്കും. സബ്മിറ്റ് ചെയ്തിട്ട് മരിച്ചു കഴിഞ്ഞാൽ ബോഡി അവിടെ എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്ന വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. കാരണം ഒരു എക്സ്പെഡീഷൻ്റെ പൈസ ചിലപ്പോൾ ആവും, 40 ലക്ഷം 50 ലക്ഷം ആവും ഈ ബോഡി പോയി എടുത്തുകൊണ്ട് വരാൻ. പിന്നെ പല ആൾക്കാർക്കും ബന്ധുക്കളൊന്നും കാണത്തില്ല വിദേശത്തുള്ള ആൾക്കാർക്ക്. പിന്നെ പല ആൾക്കാരും മരിച്ച് അവരുടെ ബോഡി ഈ എവറസ്റ്റിൻ്റെ മുകളിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴും എവറസ്റ്റിൻ്റെ മുകളിൽ നിന്ന് ബോഡികൾ റിക്കവർ ചെയ്യാറില്ല. ഡിഫിക്കൽട്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം സഹിച്ച് വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ. ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ ഇങ്ങനെ ഉണ്ടാകുമെന്ന്. അപ്പോൾ അങ്ങനെ ഈ ആ ഡെഡ് ബോഡിന് മുകളിൽ ഞാൻ ഉണ്ടടിച്ച് വീണിട്ട് ക്രാമ്പോണൊക്കെ തെറിച്ചു പോയി. എന്നിട്ട് ഒരു കാലിൽ ക്രാമ്പോൺ ഇല്ലെങ്കിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടത്തില്ല. നടക്കുമ്പോൾ ഐസിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കാല് തെന്നി പോകും. അപ്പോൾ അങ്ങനെ ഒരു കാല് ഗ്രിപ്പുണ്ട്, ഒരു കാല് ഗ്രിപ്പില്ല. അങ്ങനെ അങ്ങനെ നടന്നിട്ടാണ് വീണ്ടും ഞാൻ എവറസ്റ്റിൻ്റെ മുകളിലെത്തുന്നത്. അവിടുന്ന് പിന്നെ തിരിച്ചിറങ്ങുക എന്നുള്ളതായിരുന്നു മെയിൻ ദൗത്യം. കയറിയേ അടങ്ങുമെന്നുള്ളൊരു ആഗ്രഹവും പിന്നെ ഒരു സെൽഫായിട്ടുള്ളൊരു മോട്ടിവേഷനും കൊണ്ട് മാത്രമാണ് എനിക്ക് എവറസ്റ്റിൻ്റെ മുകളിലെത്താൻ സാധിച്ചത്. എവറസ്റ്റിൻ്റെ മുകളിൽ കൊണ്ടുപോയ പടുകൂറ്റം പതാക എവറസ്റ്റിൻ്റെ മുകളിൽ ഉയർത്താൻ പറ്റത്തില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. കാരണം എവറസ്റ്റിൻ്റെ മുകളിൽ അത്രയും വലിയ പതാക ഉയർത്താനുള്ള സ്ഥലമില്ല.
മാത്രമല്ല അത് നമ്മൾ വിടർത്തി കഴിഞ്ഞാൽ പറന്നേറുമ്പോൾ ടിബറ്റിലോട്ട് പോകും. അപ്പൊ അങ്ങനെ താഴെ 26,000 അടി ക്യാമ്പ് 4-ലാണ് ഈ പതാക ഉയർത്തിയത്.

അത് തന്നെ ഒരു ലോക റെക്കോർഡാണ്. കാരണം അത്രയും ഉയരത്തിൽ ഈ 30 അടി നീളവും 20 അടി വീതിയുള്ള ഒരു പതാക ഇതുവരെ ആരും ഉയർത്തിയിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ പതാകയാണ് ഉയർത്തിയത്. അങ്ങനെ എവറസ്റ്റ് എക്സ്പെഡീഷൻ സക്സസ് ആയി. പിന്നെ 3-4 മാസം അതിൽ ട്രീറ്റ്മെന്റിലൊക്കെയാണ്, എന്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. അപ്പൊ അങ്ങനെ എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ അംഗീകരിക്കാൻ തുടങ്ങി. അപ്പം സ്പോൺസർമാരെ കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമായി. കാരണം ആദ്യം നമ്മൾ പോയി ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നമുക്ക് പറയാൻ നമ്മൾ എന്താണെന്ന് പറയാനില്ല. അപ്പൊ അങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടാൻ വലിയ പാടാണ്. എവറസ്റ്റ് കയറിയ ശേഷം ആ പ്രശ്നങ്ങൾ മാറി. അങ്ങനെ ഞാൻ കുറച്ച് സ്പോൺസർമാരെ കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ലക്ഷ്യം വേണമെന്നുള്ള എന്റെ ഒരു ആദർശം കൊണ്ടാണ് ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചത്. അത് എവറസ്റ്റ് കയറുന്നതിനേക്കാളും വലിയ ദൗത്യമാണ്. കാരണം 7 ഭൂഖണ്ഡങ്ങളിലും പോകണം, അവിടെ പോയി അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കയറണം. അത് വലിയ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. മാത്രമല്ല ബജറ്റ് ഏകദേശം 1.5 കോടി രൂപയോളം ബജറ്റും വേണമായിരുന്നു. നമുക്ക് സാധാരണ ഒരു മനുഷ്യന് ഇത്രയും പൈസ കണ്ടെത്താൻ വലിയ പാടാണ്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും പറ്റുന്ന ആൾക്കാരൊക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് സ്പോൺസറെ കിട്ടി. അങ്ങനെ എവറസ്റ്റിന് ശേഷം നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് ദെനാലി കയറി. മൗണ്ട് ദെനാലി അലാസ്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നോർത്ത് അമേരിക്കയിലെയും. അതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റിനേക്കാളും കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള പർവ്വതമാണ്. എവറസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഷെർപ്പയും ടീമും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്, നമ്മുടെ ടീം മാത്രമേ കാണത്തുള്ളൂ. അത് ഹെൽപ്പ് ചെയ്യാൻ ആരും കാണത്തില്ല. ഞാനും എൻ്റെ അമേരിക്കക്കാരായിട്ടുള്ള 3 ഫ്രണ്ട്സും ചേർന്നിട്ടാണ് പോയത്. പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് സമയത്ത് ഈ ക്രിവാസുകളിലൊക്കെ വീഴുകയും ആ ക്രിവാസിൽ ജസ്റ്റ് എസ്കേപ്പായിട്ട് ഞാൻ രക്ഷപ്പെട്ട് തിരിച്ച് കയറി വരികയും ചെയ്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ക്രിവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ഗർത്തമാണ്, ഈ ഗ്ലേഷ്യറിന്റെ ഇടയ്ക്കുള്ള ക്രാക്സ് ആണ്, അതിനകത്താണ് ആൾക്കാർ വീണ് മരിക്കുന്നത്. പിന്നെ പോയതാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എൽബ്രൂസ്. അത് കൊക്കേഷ്യസ് പർവ്വതനിരകളിലാണ് ഇരിക്കുന്നത്, റഷ്യയിലാണ്. അതില് ഏകദേശം കിളിമഞ്ചാരോടൊക്കെ ഹൈറ്റ് ആണേ ഉള്ളൂ. പക്ഷെ കുറച്ചുകൂടെ മഞ്ഞ് മൂടിയ പർവ്വതമാണ്, അതും കയറാൻ പറ്റി. ഞങ്ങൾ മേളിലെത്തുന്ന സമയത്ത് മഴയും ഇടിവെട്ടമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കാരണം സീസൺ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞാനും ഒരു എൻ്റെ ഗൈഡ്, അദ്ദേഹം സെന്റ് പീറ്റേഴ്സ്ബർഗുകാരനാണ്. അപ്പം മുകളിലെത്തി ഞങ്ങൾ മുകളിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞു തിരിച്ചു പോകാൻ ഇനി കയറാൻ പറ്റത്തില്ല, കാരണം അവിടെ ഇടി വെട്ടാൻ പോവാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇടി വെട്ടുന്നതിന് മുമ്പ് അവിടെ ചാർജ് ചെയ്യും പോലും മലയുടെ മുകളിൽ വെച്ച്. അപ്പം നമ്മുടെ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ഞാൻ നിർബന്ധിച്ച് മുകളിലെത്തി തിരിച്ചിറങ്ങി 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇടി വെട്ടി. ഞങ്ങൾ മുകളിലായിരുന്നു, ഞങ്ങളെ ഇടി വെട്ടി ഞങ്ങൾ മരിച്ചു പോയതിന്. അതിനുശേഷമാണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് വിൻസൺ കയറിയത്. മൗണ്ട് വിൻസൺ കയറുന്ന ആദ്യത്തെ മലയാളിയും കൂടിയാണ് ഞാൻ. അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല പോയത്, പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മലയാളിയായി. നമ്മുടെ ഒരു ബോയിങ് 757 വിമാനം ചിലിയിലെ പുന്റാരീനാസ്തി നിന്ന് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിൽ കൊണ്ട് ഇറക്കുന്നത്. നമുക്ക് പോകേണ്ട പർവ്വതം ഇരിക്കുന്ന അന്റാർട്ടിക്കയുടെ നടുക്ക. സാധാരണ ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന അന്റാർട്ടിക്കയുടെ ചുറ്റുമുള്ള സ്ഥലത്താണ് പോകുന്നത്. അപ്പം നമുക്ക് വിമാനത്തിൽ പോയേ പറ്റും. സാധാരണ വിമാനങ്ങൾക്കൊന്നും അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം അവിടെ വിമാനത്താവളൊന്നുമില്ല. ബ്ലൂ ഐസ് റൺവേ എന്ന് പറയും. ബ്ലൂ ഐസിന്റെ മുകളിലാണ് ഈ വലിയ വിമാനം കൊണ്ട് ഇറക്കുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ലാൻഡിംഗ് ആണ്. മാത്രമല്ല വിമാനം വാടകയ്ക്ക് എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ചെലവ്. ആ വിമാനം നമ്മളവിടെ കൊണ്ടുവിടും. അവിടെ നമ്മളൊരു ക്യാമ്പിൽ പോയി താമസിക്കും. അതിനുശേഷം നമ്മൾ ചെറിയ വിമാനം 8 പേർക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു വിമാനം എടുത്തിട്ടാണ് ഈ മൗണ്ട് വിൻസന്റെ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. അതിന്റെ മുകളിലെത്തിയപ്പോൾ ഭയങ്കര അനുഭവമായിരുന്നു, കാരണം അന്റാർട്ടിക്കയുടെ മുകളിൽ വളരെ ബ്യൂട്ടിഫുൾ വെതർ ആയിരുന്നു. പിന്നെ അന്റാർട്ടിക്കയിലെ പീക്കിലെ മുകളിലെത്തിയപ്പോൾ ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊരു 30 സെക്കൻഡ്സ് ഞാൻ ഗ്ലൗസ് ഊരി മാറ്റിയതേ ഉള്ളൂ കയ്യിൽ നിന്ന്. പക്ഷെ എൻ്റെ കയ്യിൽ ഫ്രോസ് ബൈറ്റ് ആയി, അവസാനം വിരലുകളൊക്കെ മുറിച്ച് കളേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ച് വലിയ ഗ്ലൗസ് ഒക്കെ ഇട്ടു. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസത്തേക്ക് ഈ ഒരു വിരൽ എക്സ്പോസ് ചെയ്യാൻ പാടില്ല. പക്ഷെ എനിക്ക് അന്റാർട്ടിക്ക എക്സ്പെഡീഷനോട് ചേർന്ന് തന്നെ അടുത്ത 5-ാമത്തെ ദിവസം എനിക്ക് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതവും കയറണമായിരുന്നു. അങ്ങനെ ഈ കയ്യിൽ ഫ്രോസ് ബൈറ്റും വെച്ചുകൊണ്ടാണ് ഞാൻ ബാക്കി 2 പർവ്വതങ്ങളും കയറുന്നത്. അതായിരുന്നു എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട്. കാരണം നമുക്ക് ഒരു വേദന ഉണ്ടെങ്കിൽ അതുമ്പിച്ച് കയറുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ടി ആയിരിക്കും. നമുക്ക് സിബ് തുറക്കാനോ നമുക്ക് ബാത്റൂമിൽ പോകാനോ നമുക്ക് മുഖം കഴുകാനോ പോലും വിരലുകൾ നമുക്ക് ഫ്രീ ആയി കിട്ടത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, 2 കയ്യിൽ ഓരോ വിരളായിരുന്നു. അത് ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതവും കയറി, ഇതൊക്കെ കയറി. അതിനുശേഷം അവസാനം നമുക്ക് ബാക്കി വന്നതാണ് ഓസ്ട്രേലിയയിലെ ഹൈസ്റ്റ് പീക്ക്, അത് മൗണ്ട് കോസിയോസ്കോ എന്നാണ് പറയുന്നത്. അത് ഞാൻ 2024 നവംബറിൽ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറാൻ സാധിച്ചത്. അത് ഫസ്റ്റ് ടൈമാണ് ഒരു മലയാളി അങ്ങനെ ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ ഏകദേശം ഒരു 600-650 പേരെ ഇത് ചെയ്തിട്ടുള്ളൂ. 2024 ഈ മൗണ്ട് ദെനാലിയിൽ വീണ്ടും പോയായിരുന്നു. എൻ്റെ തമിഴ്നാട്ടിലെ ഒരു സുഹൃത്തിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. 2-ാമത്തെ പ്രാവശ്യം പോയ സമയം 2025 ജൂണിലായിരുന്നു. പോയ സമയത്ത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് കൊടുങ്കാറ്റിൽ വിടുകയും ഞങ്ങളുടെ ഉള്ള ഫുഡ്, നമ്മൾ ഈ മൗണ്ടനിൽ ഫുഡ് ഒരു 18 ഡേയ്സ് ഫുഡ് കൊണ്ടുപോകെങ്കിലും ഒരുമിച്ചെല്ലാം നമ്മുടെ കയ്യിൽ വെച്ചേക്കത്തില്ല. നമ്മൾ പല സ്ഥലങ്ങളിൽ കുഴിച്ചിട്ട് കുഴിച്ചിട്ടായിരിക്കും പോകുന്നത്, ക്യാഷ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പം നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഫുഡ് മാത്രമേ കയ്യിൽ വെക്കത്തുള്ളൂ. ഞങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ആ പ്ലാനിനെ തെറ്റിച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് വരികയും ഞങ്ങളൊരു ഒരു ക്യാമ്പിൽ

പെട്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഇതിൽ ഫുഡൊക്കെ തീരാറായി. എൻ്റെ കൂടെ വന്ന ലേഡി വളരെ ബുദ്ധിമുട്ടായി, അവർക്ക് ശാരീരികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവസാനം അനങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പം അങ്ങനെ ഞാൻ സാറ്റലൈറ്റ് ഫോണിൽ നാട്ടിലേക്ക് അറിയിച്ചു, ഇവിടെ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അറിയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. അലാസ്ക ഗവർണർക്ക് കത്തുപോയി. അങ്ങനെ അലാസ്ക ഗവർണർ അവിടെ നിന്ന് നമ്മളുടെ ഈ മൗണ്ട് ദെനാലി നാഷണൽ പാർക്കിലെ റേഞ്ച് ഓഫീസിൽ വിവരം അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് റേഞ്ചർമാർ ഞങ്ങളെ തേടി വന്നു. കാരണം വളരെ ഡിഫിക്കൽട്ടാണ് അവിടെ വരിക എന്ന് പറയുന്നത്. ഏകദേശം 17,000 അടിയിലാണ് ഞങ്ങൾ പെട്ട് കിടക്കുന്നത് ഒരു മലയുടെ സൈഡിൽ. അങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഹെൽപ്പ് ഒക്കെ ഓഫർ ചെയ്തു. പുള്ളിക്കാരിക്ക് കുറച്ച് ഡീഹൈഡ്രേഷൻ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്തു. മോറൽ സപ്പോർട്ട് ഭയങ്കരമായിട്ട് തന്നു. അപ്പോൾ അത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ സാധാരണ ഈ മലയിൽ പെട്ടുകിടക്കുന്ന

0: നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അനുഭവം കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഹെൽപ്പ് അത് വലിയ അനുഗ്രഹമായി. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ദേശീയ പതാക അതിൻ്റെ മുകളിൽ പറപ്പിക്കാനായിരുന്നു ഞാൻ പോയത്. അതെല്ലാം പറപ്പിച്ചു, അങ്ങനെ വലിയ സന്തോഷമായി. ഇത്രയും പർവ്വതങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് റിയലൈസേഷൻ ഉണ്ടാകുന്നത്. നമ്മൾ മൗണ്ടനിൽ കൂടെ നടന്നു പോകുന്നത് മാത്രമല്ല ആൾക്കാർ കാണാത്തുള്ളൂ, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നത് മാത്രമല്ല ആൾക്കാർ കാണത്തുള്ളൂ, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള ലോങ് ടൈം ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന, നമ്മൾ ഏകാന്തമായിട്ടിരിക്കുന്ന ഒരുപാട് സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചു തുടങ്ങും. അങ്ങനെ എനിക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പവർ കിട്ടുകയും മെൻ്റലായിട്ട് ഒരുപാട് സ്ട്രോങ് ആകുകയും ചെയ്ത ഒരു അവസ്ഥ മൗണ്ടനറിങ് എനിക്ക് തന്നു. പിന്നെ ഏത് പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലായ്മ, ഇതൊക്കെ മൗണ്ടനറിങ് എനിക്ക് തന്ന ഒരു ഭയങ്കര ഗിഫ്റ്റുകളാണ്. ഈ 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികളുടെ കഥകളും മാതൃഭൂമി ഒരു മനുഷ്യൻ 7 കൊടുമുടികൾ എന്ന ഒരു ബുക്കായിട്ട് ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഇൻസ്പിറേഷൻ തരുന്ന ഒരു ബുക്കാണത്. അടുത്ത തലമുറയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിന്റെ ഒരു എയിം തന്നെ. അത് ഈ ബുക്കിലൂടെ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.
1: എവറസ്റ്റ് ഉൾപ്പെടെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളിയും പർവ്വതാരോഹകനുമായ ഷെയ്ഖ് ഹസൻ ഖാൻ പങ്കുവച്ച അനുഭവങ്ങളാണ് ഇതുവരെ കേട്ടത്. ആദ്യമായി

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്,
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിലെ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
5: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
0: അപൂർവ ഗാനം.
7: Many birds ago in Vrindavan, we laughed and danced to the golden song. Your magic flute, its melody, entered my soul and set it free. Koyal echoed a muted cry.

0: എൻ ശങ്കരൻ നായർ 1977 സംവിധാനം ചെയ്ത ശിവതാണ്ഡവം എന്ന ചിത്രത്തിന് വേണ്ടി ഉഷാമുതുപ്പും കമലഹാസനും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇംഗ്ലീഷിലാണ് ഗാനസാഹിത്യമെങ്കിലും കമലഹാസൻ മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയ ആദ്യ ഗാനമാണിത്. കന്യാകുമാരി, ചട്ടക്കാരി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഉഷാമുതുപ്പ് പാടുന്ന ഗാനം കൂടിയാണിത്. ഈ പാട്ടിന്റെ സംഗീതം നിർവഹിച്ച MB ശ്രീനിവാസൻ തന്നെയാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയത് എന്ന അപൂർവത കൂടി ഈ പാട്ടിനുണ്ട്.
1: അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു, എന്തായിരുന്നു?
2: 1 ലിറ്റർ വെളിച്ചെണ്ണ.
1: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എന്തെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
2: ഏയ്, അന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
3: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
4: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
7: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
8: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
8: ഇനി കാഴ്ച ക്ലിയർ ആകും.
9: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
10: നിങ്ങളെ ഞാൻ ഇന്നലെ തിയേറ്ററിൽ കണ്ടുവല്ലോ.
11: ഒരു സിനിമ കാണാൻ പോയതായിരുന്നു. അഡിയോസ് അമിഗോ.
10: അഡിയോസ് അമിഗോ, അതെന്ത് ഭാഷയാണ്?
11: സ്പാനിഷ് ഭാഷയിലുള്ള ഒരു ഫ്രേസ് ആണ് ആഡിയോസ് അമിഗോ. ADIOS, ആഡിയോസ് എന്നാൽ ഗുഡ് ബൈ അഥവാ വിട. അമിഗോ, AMIGO, അമിഗോ, ഫ്രണ്ട്, സുഹൃത്ത്. ആഡിയോസ് അമിഗോ എന്നാൽ ഗുഡ് ബൈ ഫ്രണ്ട്, വിട സുഹൃത്തേ. സുഹൃത്തുക്കൾ ആണെങ്കിൽ അമിഗോസ്, AMIGOS, അമിഗോസ് എന്ന് പറയും. വിട സുഹൃത്തുക്കളെ എന്നാൽ അഡിയോസ് അമിഗോസ്. ഇംഗ്ലീഷിന് ചാരുതയേകുന്ന അന്യഭാഷാ പ്രയോഗങ്ങൾ അനേകമുണ്ട്. വിട ചൊല്ലാൻ ഉപയോഗിക്കുന്ന 2 ഫ്രഞ്ച് പദങ്ങൾ ഇന്ന് പരിചയപ്പെട്ടാലോ? 2 ഫ്രഞ്ച് വേർഡ്സ് യൂസ്ഡ് ടു സേ ഗുഡ് ബൈ ആർ അഡിയു ആൻഡ് ഓ റെവ. Adieu, ADIEU, adieu, എന്നാൽ ഗുഡ് ബൈ അഥവാ വിട. Bid adieu, BID, bid, ADIEU, adieu. Bid adieu, എന്നാൽ വിട ചൊല്ലുക. വിദേശത്തേക്ക് പോകുന്ന സുഹൃത്തിനോട് യാത്ര പറയാൻ ഞങ്ങൾ എല്ലാവരും എയർപോർട്ടിലേക്ക് പോയി. All of us went to the airport to bid adieu to our friend who was going abroad. ഈ സെന്റൻസിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട് ഹു വാസ് ഗോയിങ് അബ്രോഡ് ആണ്, ഗോയിങ് ടു അബ്രോഡ് അല്ല. ഓൾ ഓഫ് അസ് വെന്റ് ടു ദി എയർപോർട്ട് ടു ബിഡ് അഡിയു ടു ആ ഫ്രണ്ട് ഹു വാസ് ഗോയിങ് അബ്രോഡ്. പ്രിയ താരത്തിന് അവർ നിറകണ്ണുകളോടെ വിട നൽകി. വിത്ത് ടിയർഫുൾ ഐസ് ദേ ബെയ്ഡ് അഡിയു ടു ദേ ഫേവറിറ്റ് സ്റ്റാർ.

0: കളിക്കാരുടെ വിടപറയലോടെ ഒളിമ്പിക്സ് സമാപന ചടങ്ങ് വൈകാരികമായി മാറി. ദി ഒളിമ്പിക്സ് ക്ലോസിംഗ് സെറമണി ടേൺഡ് ഇമോഷണൽ ആസ് ദ പ്ലേയേഴ്സ് ബെയ്ഡ് അജിയു. ബെയ്ഡ്, ബി എ ഡി ഇ, ബെയ്ഡ്. ബിഡ് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബെയ്ഡ്. ഓ റെവ, എ യു ഓ ആർ ഇ വി ഒ ഐ ആർ, റെവ. ഓ റെവ മീൻസ് ഗുഡ് ബൈ ടിൽ വി മീറ്റ് അഗൈൻ, ഇനി കാണും വരെ വിട. വിട, പോയി വരട്ടെ എന്ന് നമ്മൾ സാധാരണയായി പറയാറില്ലേ, അതിന് തുല്യമാണ് ഓ റെവ എന്ന ഈ പ്രയോഗം. ഇറ്റാലിയൻ ഭാഷയിലും കൂടി ഒരു അഭിവാദനമായാലോ, ചാവ്. സി ഐ എ ഒ, ചാവ് ഇസ് എൻ ഇറ്റാലിയൻ വേർഡ്. ഇൻഫോമൽ അഥവാ അനൗപചാരികമായ പദമാണ് ചാവ്. ഹെല്ലോ എന്നും ഗുഡ് ബൈ എന്നും ഉള്ള അർത്ഥത്തിൽ സന്ദർഭോചിതമായി പ്രയോഗിക്കാം. ചാവ് ക്യാൻ മീൻ ഹെല്ലോ ഓർ ഗുഡ് ബൈ ഡിപ്പെൻഡിംഗ് ഓൺ ദ സിറ്റുവേഷൻ. സുഹൃത്തുക്കൾ കണ്ടുമുട്ടുമ്പോൾ ഹെല്ലോ എന്ന് പറയുന്നതിന് പകരം അനൗപചാരികമായി ചാവ് എന്ന് പറയാം. അതുപോലെ തന്നെ പിരിയാൻ നേരം സി യു, ബബായ്, ഗുഡ് ബൈ എന്ന് പറയുന്നതിന് സമാനമായി ചാവ് എന്ന് പറയാവുന്നതാണ്.
1: You are listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: കാൽമുട്ട് വേദന, കാരണങ്ങളും യുനാനി ചികിത്സയും. സംസാരിക്കുന്നത് തിരൂർ തലക്കാടുള്ള ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ യുനാനി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.
6: നമ്മുടെ വീടുകളിലൊക്കെ ഇന്ന് വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കാൽമുട്ട് വേദന. പണ്ടൊക്കെ കൂടുതലായും പ്രായമായവരിൽ കണ്ടുവന്നിരുന്ന ഈ പ്രശ്നം ഇന്ന് ചെറുപ്പക്കാരിലും വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് മുട്ടുവേദന കൂടുതലായി കണ്ടുവരുന്നത്. നമ്മുടെ കാൽമുട്ട് ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ധിയാണ്. നടക്കാനും ഇരിക്കാനും പടികൾ കയറാനും ഇരുന്ന് എഴുന്നേൽക്കാനും എല്ലാം കാൽമുട്ട് നമ്മളെ സഹായിക്കുന്നു. തുടയല്ല്, കാലല്ല്, മുട്ട് ചിരട്ട എന്നിവ ചേർന്നാണ് നമ്മുടെ കാൽമുട്ട് രൂപപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ കുഷൻ പോലെയുള്ള കാർട്ടിലേജ്, ക്രൂഷ്യേറ്റ് ലിഗമെൻ്റ്, കൊലാറ്ററൽ ലിഗമെൻ്റ്, മെനിസ്കസ് എന്ന് പറയുന്ന മുട്ടിൻ്റെ പാട, എല്ലുകളെ പൊതിയുന്ന ജോയിൻ്റ് ക്യാപ്സൂൾ, എല്ലുകൾ തമ്മിൽ ഉരയാതിരിക്കാനുള്ള സൈനോവിയൽ ഫ്ലൂയിഡ്, ഇവയെല്ലാം അടങ്ങിയതാണ് നമ്മുടെ കാൽമുട്ട്. ഇവയെല്ലാം ശരിയായി പ്രവർത്തിക്കുമ്പോഴാണ് മുട്ട് സുഖമായി പ്രവർത്തിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ഭാഗത്തിന് ചെറിയൊരു പ്രശ്നം വന്നാൽ മതി മുട്ടുവേദന തുടങ്ങാൻ. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കയറിയിറങ്ങുമ്പോഴും ശരീരഭാരം മുഴുവൻ ഏറ്റുവാങ്ങുന്ന പ്രധാന ജോയിൻ്റാണ് കാൽമുട്ട്. അതുകൊണ്ട് തന്നെ ദീർഘസമയം നിന്ന് ജോലി ചെയ്യുന്ന വീട്ടമ്മമാർ, പോർട്ടർമാർ, സെക്യൂരിറ്റി ജീവനക്കാർ, നഴ്സുമാർ, ടീച്ചർമാർ തുടങ്ങിയവരിൽ ഇന്ന് മുട്ടുവേദന വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. മുട്ടുവേദന ഇന്ന് വളരെയധികം കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ്. നമ്മുടെ പൂർവികരൊക്കെ ഒരുപാട് നടക്കുകയും നിലത്തിരിക്കുകയും കാല് മടക്കിയിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മുട്ടുകൾക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കൂടുതലായി കസേരയിൽ ഇരിക്കുന്ന ശീലമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഇതുകൊണ്ട് തന്നെ മുട്ട് മടങ്ങുന്ന ശീലം നന്നേ കുറഞ്ഞു. ടോയ്ലറ്റിൽ പോകുമ്പോഴോ നിസ്കരിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒക്കെ നിലത്തിരിക്കുന്നതും കാല് മടക്കി വെക്കുന്നതും നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഇത് കാൽമുട്ടിനൊരു മുറുക്കം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ടുമടങ്ങുന്ന രീതിയിലുള്ള ലളിതമായ വ്യായാമങ്ങൾ ശീലിക്കുന്നത് നല്ലതാണ്. മറ്റൊരു പ്രധാന കാരണം അമിതവണ്ണമാണ്. ശരീരഭാരം കൂടുമ്പോൾ മുട്ടിന് കൂടുതൽ ഭാരം വരും. അത് നേരിട്ട് വേദനയിലേക്ക് മാറും. ഇതുകൂടാതെ കാൽസ്യക്കുറവ്, വൈറ്റമിൻ ഡിയിലുണ്ടാകുന്ന കുറവ്, ഹോർമോൺ മാറ്റങ്ങൾ എന്നിവയും മുട്ടുവേദന ഉണ്ടാക്കാം. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ആർത്തവ വിരാമമായാൽ കാൽസ്യം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്ന അവസ്ഥ

0: വരാം. ഇതും വേദന കൂടാൻ കാരണമാവാറുണ്ട്. പലർക്കും കളിക്കിടെ ഉണ്ടാകുന്ന പരിക്ക്, വീഴ്ച എല്ലാം ലിഗമെൻ്റ് ഇഞ്ചുറി, മെനിസ്കസ് ടിയർ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അത് ശരിയായി ചികിത്സിക്കാതെ പോയാൽ പിന്നീട് സ്ഥിരമായ മുട്ടുവേദനയായി മാറാം. ആദ്യം ചെറിയ രീതിയിലായിരിക്കും വേദന ആരംഭിക്കുക. പടികൾ കയറുമ്പോൾ വേദന, കൂടുതൽ നടന്നാൽ വേദന, കുറച്ച് ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് തുടക്ക ലക്ഷണങ്ങൾ. പിന്നീട് നീര് വരാം, മുട്ടുമടക്കാൻ ബുദ്ധിമുട്ട് വരാം, ചിലപ്പോൾ ക്രിക്കർ ടക് ടക് ശബ്ദവും ഉണ്ടാവാം. മുട്ടുവേദനയെ ചെറിയ പ്രശ്നമായി കാണരുത്. തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ ശരിയായ വ്യായാമങ്ങൾ, ജീവിതശൈലി മാറ്റങ്ങൾ, ആവശ്യമായ ചികിത്സ എന്നിവയിലൂടെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും.
1: കാൽമുട്ട് വേദന, കാരണങ്ങളും യുനാനി ചികിത്സയും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം. സംസാരിച്ചത് ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
7: മദ്രാസ് ആകാശവാണിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന എ ആർ കോറൽ ഗ്രൂപ്പ് പാടിയ ഒരു സംഘഗാനം. പി ഭാസ്കരൻ എഴുതി, എം ബി ശ്രീനിവാസൻ ചിട്ടപ്പെടുത്തിയ ഈ പാട്ട് ഇ എം ഐ ഗ്രാമഫോൺ ഗാനമായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു.

0: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
5: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീനിലെ വില കുറയുകയല്ലേ?
4: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
6: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: സംസ്ഥാനത്ത് കാലവർഷം ശക്തമാവുകയാണ്. മഴ കൂടുന്നതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപം കൊള്ളുകയും അത് അപകടങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നവീകരണ പ്രവൃത്തിയും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന റോഡുകളിലാണ് വെള്ളക്കെട്ടും മണ്ണൊലിപ്പും എല്ലാം വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത്. അത്തരം ചില പ്രശ്നങ്ങളിലേക്കാണ് ശ്രദ്ധ ഇന്ന് കണ്ണോടിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പരപ്പൻപൊയിൽ പുന്നശ്ശേരി റോഡിൻ്റെ നവീകരണ പ്രവൃത്തി തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷമാകാറായിട്ടും ഇതുവരെ പണി എങ്ങും എത്താത്ത നിലയിലാണ്. റോഡിൻ്റെ വീതി കൂട്ടുന്നതിനായി സ്ഥലം ഇടിച്ചിട്ടിടങ്ങളിൽ കെട്ടുകൾ പൂർത്തിയാക്കാത്തതും ഡ്രെയിനേജ് പണി പലയിടത്തും പാതി വഴിയിലായതും റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാക്കിയിരിക്കുന്നു. കോഴിക്കോട് പ്ലാനറ്റേറിയത്തിൽ ജോലി ചെയ്യുന്ന കുളിരാന്തിരി സ്വദേശി അനിലൻ കെ.
4: പരപ്പമ്പൊഴി പുന്നേശ്ശേരി റോഡിന്റെ വർക്ക് തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിയാൻ പോവാം. ഈ റോട്ടില് ഗവൺമെന്റ് സ്കൂളുകള്, എയ്ഡഡ് സ്കൂളുകളായിട്ടുള്ള 6-7 സ്കൂളുകള് ഇതുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ഒരു കോളേജ് ഉണ്ട്, ഗോൾഡൻ ഹിൽസ് കോളേജ്. ഇതിലേക്കൊക്കെയുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ഒരൊറ്റ മാർഗം, പരപ്പമ്പൊയിൽ മുതൽ എളേറ്റ് ഒട്ടോടി നരിക്കിനി ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന റോഡ് നമ്മളൊക്കെ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട്, ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ഇത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിനെ ഏൽപ്പിച്ചതാണ്. പക്ഷേ ഒരു കൊല്ലമായിട്ടും നമ്മളെ ഈ ഡ്രെയിനേജിന്റെ വർക്കോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള കെട്ടുകളോ ഒന്നും ഇതുവരെ കഴിഞ്ഞില്ല. റോഡ് മുഴുവൻ ചെളിക്കുളമായിട്ട് കിടക്കുകയാണ്. കുളിരാന്തരി ഒരു പാലുണ്ട്, ആൾക്കാര് വീണ് അപകടം പറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ഒന്നും ചെയ്തിട്ട് കാര്യമല്ല. ഇപ്പൊ ഉണ്ടാവാൻ പോകുന്ന അപകടം എന്താണെന്ന് വെച്ചാല്, കുളിരാന്തരി ഈ പാലത്തിന്റെ ഒരു തോടുണ്ട്, തോട്ടിൽ മണ്ണിട്ട് നിർത്തിയിരിക്കുക. നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ തോടും ആ ഭാഗത്തുള്ള പള്ളികളും അതുപോലെ സ്കൂളും ഒക്കെ ഫുള്ള് വെള്ളത്തിലാവും. ഈ ഡ്രെയിനേജിന്റെ വർക്ക് യഥാവിധി നടത്താത്തത് കൊണ്ട് ഡ്രെയിനേജ് വഴി വരുന്ന മണ്ണ് മുഴുവനും ഈ പാലത്തിന്റെ മുകളിലാണ് വന്നിട്ട് ചോറാവുന്നത്. നിരന്തരം യാത്ര ചെയ്യുന്ന ആൾക്കാരെ ഇത്ര കണ്ട് ബുദ്ധിമുട്ടിക്കാന്, അതുപോലെ പ്രദേശവാസികൾക്ക് വെള്ളം കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിച്ചിട്ടാൽ അങ്ങനെ കിടക്കും, അത് അവര് നന്നാക്കുന്നില്ല. എന്തു തന്നെയായാലും അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു സത്വര നടപടി സ്വീകരിക്കണമെന്ന് മാത്രമേ ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളൂ.
3: ഈ റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നു കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NC ഹുസൈൻ.
5: പരപ്പമ്പൊയിൽ പുന്നശ്ശേരി റോഡ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് വർക്ക് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് അതിന് ഫണ്ട് അനുവദിച്ചത്. ഈ റോഡിന്റെ സ്ഥലം വിട്ടുകിട്ടേണ്ട പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല്, 10 മീറ്റർ വേണമല്ലോ, സ്ഥലത്തിന് ഉടമകൾക്ക് ഫണ്ട് കൊടുക്കുന്നില്ല. അപ്പൊ ഫ്രീ ആയിട്ട് സ്ഥലം കിട്ടണം. അപ്പൊ അതുകൊണ്ട് സ്ഥലം കിട്ടാൻ വേണ്ടി നാട്ടുകാരും അതിന്റെ കമ്മിറ്റികളും MLA എല്ലാവരും പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് സ്ഥലമൊക്കെ കിട്ടി. എന്നിരുന്നാലും ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ കിട്ടാനൊക്കെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. എന്നാലും വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടക്കത്തിൽ വളരെ ഗംഭീരമായിട്ട് മുമ്പോട്ട് പോയി. എന്നാൽ ഇപ്പൊ ഒരു 4-5 മാസമായി കാര്യമായ വർക്ക് നടക്കുന്നില്ല. അപ്പൊ നമ്മള് അത് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തി. അപ്പം ഈ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ അവര് പറയുന്നത് പണിക്കാരുടെ കുറവാണ്. പല മീറ്റിംഗുകൾ വിളിച്ച്, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും വർക്ക് വേണ്ടത്ര സ്പീഡിൽ നടക്കുന്നില്ല. ഇപ്പം മഴയും കൂടെ പെയ്തത് കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ചളിയും ഇടിയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം പുതിയ MLA വന്ന ശേഷം ഇവരെ ഉദ്യോഗസ്ഥരെ ഈനയും അതുപോലെ മറ്റ് ഉള്ള ഉദ്യോഗസ്ഥ

0: വിദഗ്ധരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അവരും പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ഉള്ള പുതിയൊരു വിഷയം അവർ പറഞ്ഞത്, ഇവിടെ ജലജീവൻ പദ്ധതിയുടെ ഒരു പൈപ്പ് ഈ റോഡിൽ കൂടെ പോകേണ്ടതുണ്ട്, അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അത് നമ്മൾ പണി പൂർത്തിയായ ശേഷം അത് ചെയ്താൽ റോഡ് ഒന്നായിട്ട് പോകും. അപ്പൊ അവരുടെ ഒരു വർക്കും കൂടെ ഇതിന്റെ കൂടെ പോകുന്നത് കൊണ്ട് കുറച്ചൊരു താമസം വരും എന്നുള്ള രീതിയിലൊക്കെ MLAനോട് പറഞ്ഞത്. അപ്പൊ MLAയോട് അവർ പറഞ്ഞിട്ടുള്ള ഒരു കൊല്ലത്തിന്റെ ഇടക്ക് പൂർണ്ണമായി വർക്ക് തീർത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആളുകൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാല്, പിന്നെ ടാറിംഗ് വർക്കൊന്നും നടന്നിട്ടില്ലെങ്കിലും പിന്നെ കെട്ടാനുള്ളതൊക്കെ കെട്ടിയും അതുപോലെ ആ രീതിയിലുള്ള കുറെ വർക്കുകളൊക്കെ ചെയ്തു വെച്ചാൽ തന്നെ കുറെ നന്നായി പോവായിരുന്നു. കാരണം പാവപ്പെട്ട ആളുകളൊക്കെ നന്നായി സഹകരിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ സ്ഥലം കൊടുത്തത്. പല സ്ഥലത്തും 5 മീറ്റർ, 6 മീറ്റർ, 3 മീറ്റർ ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെയാണ് ഇപ്പൊ 10 മീറ്റർ ആക്കി സ്ഥലം കൊടുത്തിട്ടുള്ളത്. അപ്പം പണിക്കാരിപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. കാരണം പണിക്കാർ കുറവാണ്. ഒരു സ്ഥലത്ത് 2 ആള് 3 ആളൊക്കെ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ 4-5 സ്ഥലത്ത് പണിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരാളെങ്കിൽ ഈ കോൺട്രാക്ടർ എടുത്ത ആളുകൾ പറയുന്നത് പണിക്കാർ കിട്ടുന്നില്ല, പണിക്കാർ കിട്ടുന്നില്ല എന്നുള്ളൊരു കാരണം പറയാണ്. പക്ഷെ അതുകൊണ്ട് ആളുകൾ ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. ഇപ്പോഴേക്ക് വർക്ക് തീർക്കേണ്ട സമയം കഴിഞ്ഞു, അതാണ് ഇപ്പൊ അതിന്റെ അവസ്ഥ. ആളുകൾ ഏറെ ദുരിതത്തിലാണ് എന്ന് തന്നെ പറയാം.
1: ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വടകരയിൽ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി പ്രശാന്തി.
2: നമ്മുടെ NH 66 വടകരയിലൂടെ കടന്നു പോകുമ്പോൾ വടകരയിലെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, വടകര പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വടകര ടൗൺ വരുന്ന ഒരു ഭാഗം ഒരു തണ്ണീർത്തടം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ അവിടെ സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന ഒരവസ്ഥ മുമ്പുണ്ടായിരുന്നു. നമ്മൾ അതിനെ എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് ഒരു ഡ്രെയിനേജ് സംവിധാനം വടകരയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ദേശീയപാത കടന്നു പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു മോണിറ്ററിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിനെയൊക്കെ പരിഗണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ നിർമ്മാണത്തിന് DPRൽ പറയുന്ന പല നിബന്ധനകളും പാലിക്കാത്ത രീതിയിലാണ് ഡ്രെയിനേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ NH ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡ്രെയിനേജുകളിലെ അതിന്റെ ഒരു ഹൈറ്റും സ്വാഭാവികമായി വെള്ളം ഒഴുകിപ്പോകേണ്ട ഇപ്പോഴത്തെ ഡ്രെയിനേജിന്റെ ഒരു ഹൈറ്റും തമ്മിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇപ്പം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ എല്ലാം മുറിഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. പരസ്പരം അതിന്റെ മൗത്ത് കണക്റ്റഡ് അല്ല, പല സ്ഥലങ്ങളിലും അത് കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് വെള്ളം കൃത്യമായിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകി. ഇതില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒന്ന് നല്ല രീതിയിൽ ഇതൊന്ന് പഠിച്ച് എന്താണ് ഇവിടെ കുറ്റകരമായ രീതിയിലുള്ള ഒരനാസ്ഥ ഇതിന്റെ നിർമ്മാണത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇപ്പൊ തന്നെ നിർമ്മാണത്തിന്റെ അപാകതകള്, അനുയോജ്യമായ ഒരു സാങ്കേതിക പരിശോധന നടത്തിയിട്ട് നാടിന്റെയും ജനങ്ങളുടെയും ഒരു സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു സമയമാണ്. ഇനി നമുക്ക് മുഴുവനും കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ സാധിക്കാത്ത ചില കാര്യങ്ങളെ ഗവൺമെന്റ് ആണെങ്കിലും അതുപോലെ ജനങ്ങളാണെങ്കിലും ഒന്ന് ഇടപെട്ടുകൊണ്ട് അത് കറക്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പം വന്നിരിക്കുന്നത്.
1: കോഴിക്കോട് രാമനാട്ടുകര റോഡിൽ ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ പണി ആരംഭിച്ചിട്ട് കുറച്ചു മാസങ്ങളായി. പല കാരണങ്ങളാൽ പ്രവൃത്തിയിലുണ്ടായ വേഗതക്കുറവ്, മഴ കൂടി വന്നതോടെ വാഹന ഗതാഗതം ദുഷ്കരമാക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ചെറുവണ്ണൂർ ഈസ്റ്റ് കൌൺസിലർ സി സന്ദേശ് ശ്രദ്ധയോട്.
3: നമ്മളെ ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി നല്ല യുദ്ധകാലാടിസ്ഥാനത്തോടെ നടന്ന പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ഒരു സ്ലോ ആയി പോകുന്ന സാഹചര്യം ഉണ്ടായത്. ശേഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഘട്ടത്തിനകത്ത് അന്യ സംസ്ഥാന തൊഴിലാളികളായ ഈ പാലം പണിയിലെ ആളുകൾ ഇവരുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ ആ പ്രവൃത്തി ഒരു ചെറിയൊരു ലാഗിങ് അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിസന്ധിയാണ് നിലവിൽ ആ പ്രവൃത്തി നന്നായിട്ട് കൊണ്ടുപോകുന്നതിനുണ്ടാകുന്നത്. ഇപ്പോ വീണ്ടും നമ്മൾ ഈ കരാറുകാരുമായി വിളിച്ച് ചേർത്തു, MLA എന്നുള്ള നിലയിൽ, കൗൺസിലർ എന്നുള്ള നിലയിൽ നമ്മൾ വിളിച്ച് ചേർത്തു. പണി അടിയന്തരമായിട്ട് പൂർത്തീകരിക്കുന്നതിനും പ്രവൃത്തി പുരോഗമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തി. ഇപ്പോ ഒരു ഘട്ടത്തിലുള്ള തൊഴിലാളികൾ വന്ന് പ്രവൃത്തി ഇപ്പോ പുരോഗമിക്കുന്നുണ്ട്. ഒന്നുകൂടി ഒരു ഷിഫ്റ്റ് കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒന്നുകൂടി വേഗത കൂട്ടണം എന്നുള്ള നിലയിലേക്കാണ് ആലോചിച്ചത്. അതിന് പുറമെ അവിടെ ഉണ്ടാവുന്ന ഒരു വിഷയം നമ്മുടെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസ് റോഡുകൾ ഒരു പ്രയാസം നേരിടുന്നുണ്ട്. ഈ പ്രശ്നം നേരത്തെ ശ്രദ്ധപ്പെടുത്തിയപ്പോ തന്നെ ഇത് അതത് ഘട്ടത്തിൽ ഒരു ശ്രമമൊക്കെ നടത്തി. അതിപ്പോ മഴ പെയ്തപ്പോ ഒന്നുകൂടി ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ആയി മാറുന്ന സാഹചര്യമുണ്ട്. ഇപ്പോ ഇന്നലെ ഈ കരാറുകാരുമായി UNCC പ്രതിനിധികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവര് മഴയുടെ ഒരു തോത് പറയുന്നതിനനുസരിച്ച് തന്നെ അത് യോഗ്യമാക്കുന്ന നിലയിലേക്ക് ഇടപെടൽ നടത്താം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് ഡ്രൈനേജ് പൂർത്തീകരിക്കുന്ന നിലയിലേക്കുള്ള ഒരു പണി രാത്രിയും പകലുമായിട്ടൊക്കെ തന്നെ അവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടി ആയി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഇല്ലാതെ നമ്മൾക്ക് ആ

0: ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രവൃത്തി പുരോഗമിക്കാനും ഏറ്റവും നല്ല നിലയിൽ നടത്താനും ആവശ്യമായ ഒരു നല്ല ശ്രദ്ധ അവിടെ നടത്തുന്നുണ്ട്.
1: സമയബന്ധിതമായും വേഗത്തിലും റോഡ് പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ശ്രദ്ധ വേണമെന്ന് അഭിപ്രായപ്പെടുന്നു പൊതുപ്രവർത്തകൻ ഒ എം കൃഷ്ണകുമാർ നടുവണ്ണൂർ.
2: ഓരോ വർഷകാലവും ജനങ്ങൾ ഭീതിയോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ റോഡിലൂടെയുള്ള കാൽനട യാത്രക്കാർക്കാണ് ഏറ്റവും വലിയ പ്രയാസം അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് യൂണിഫോം അണിഞ്ഞ് വരുന്ന സ്കൂൾ വിദ്യാർത്ഥികളാണ് ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത്. അവർക്ക് വേറെ ഡ്രസ്സ് മാറാനൊന്നും വഴിയില്ല. അവർ നടന്നു വരുന്നവരാണ്. റോഡിന്റെ ഇരുഭാഗത്തും ചളി നിറഞ്ഞിരിക്കുകയാണ്, വെള്ളം കെട്ടി നിൽക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും വാഹനം അശ്രദ്ധമായി പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ആകെ ചളിയിൽ കുളിക്കുന്ന ഒരവസ്ഥ കൂടി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. മുന്നൊരുക്കമില്ലാത്തത് ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മുടെ പൊതുമരാമത്ത് റോഡായാലും ഗ്രാമപഞ്ചായത്ത് റോഡായാലും പൊതുവെയുള്ള ഒരു സ്ഥിതി ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മുന്നൊരുക്കം കുറവ് തന്നെയും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കാരണം എസ്റ്റിമേറ്റ് ഉണ്ടാക്കും, അത് എപ്പോഴും തീർക്കണമെന്ന് പറയില്ല. അതുമാത്രമല്ല, ഇപ്പൊ പുതുതായിട്ട് റണ്ണിംഗ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. കാരണം നേരത്തെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കണ്ട, അത് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ എസ്റ്റിമേറ്റ് ഉണ്ടായാൽ മതി. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പൊ വർഷകാലത്തിൽ സത്യത്തിൽ നടക്കുവാൻ കഴിയാത്ത അവസ്ഥ, ജനങ്ങൾക്കൊന്നും നടക്കുവാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ റോഡിലുണ്ട്. അതുകൊണ്ട് തന്നെ വർഷകാലം തുടങ്ങിയത് തൊട്ട് തന്നെ അപകടങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്, ആളുകൾ മരണപ്പെടുകയാണ്. കാരണം കുഴി കാണുന്നില്ല. സംസ്ഥാന പാതയായാലും ദേശീയപാതയായാലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ റോഡായാലും ബി എം ജി എസ് വൈ ആയാലും ഒക്കെ പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗിന്റെ, അതെനിക്ക് പറയുന്ന കാര്യത്തിൽ യാതൊരു പിന്നെ മടിയുമില്ല. കാരണം ഒട്ടര തവണ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇടപാട് നടത്തുന്നതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് കൃത്യമായ അവരുടെ പിന്നെ ഡ്യൂട്ടി നിർവഹിക്കാതെ ഇപ്പൊ പല പ്രവൃത്തികളിലും മേൽനോട്ടമില്ലാത്തത്, ഇപ്പൊ ചില വലിയ കമ്പനികൾ എടുക്കുന്ന വലിയ കോൺട്രാക്ടേഴ്സ് കോടിക്കണക്കിന് ആസ്തിയുള്ളവരൊക്കെ എടുക്കുമ്പോൾ ഇതിലൊരു മേൽനോട്ടവും നമ്മുടെ സർക്കാർ തലത്തിലുള്ള സാങ്കേതിക വിഭാഗം നടത്തുന്നില്ല എന്നത് ഈ മേഖലയിൽ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഈ റിസ്ക് ഏറ്റെടുക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകമായ അവസ്ഥ. കാരണം എല്ലാവരും സേഫ് സോണിൽ കഴിയുകയാണ്. നമ്മൾ കൃത്യമായിട്ട് അറിയിച്ചാലും ഇപ്പൊ താലൂക്ക് അദാലത്ത് സർക്കാർ നടത്തും, താലൂക്ക് അദാലത്ത് നടത്തിയാൽ കുറെ കാര്യങ്ങൾ നടക്കും. പക്ഷെ അതിൽ മറുപടി കൃത്യമായി കിട്ടുമെന്നുള്ളത് കൊണ്ട് എല്ലാവരും പരാതി കൊടുക്കുമ്പോൾ മറുപടി കിട്ടും. പക്ഷെ മറുപടി കിട്ടിയാലും സമയബന്ധിതമായി ഇത് തീർക്കുന്നില്ല എന്ന് ഈ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ ദുരവസ്ഥയാണ്. ഇതിനൊക്കെ ശാശ്വത പരിഹാരമായി എനിക്ക് പറയാനുള്ളത് സർക്കാർ തലത്തിൽ വഴക്കി മുമ്പേ യോഗം വിളിച്ചുകൊണ്ട് മുന്നൊരുക്കം പൊതുമരാമത്ത് വകുപ്പിന്റെ കാര്യത്തിൽ അടിയന്തരമായി ഉണ്ടാവണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുക.
1: റോഡിലെ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടത് കരാർ ഏറ്റെടുത്ത കമ്പനികളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യിക്കേണ്ട ചുമതല ഉദ്യോഗസ്ഥരുടേതുമാണ്. തൊടുന്യായങ്ങൾ പറഞ്ഞ് പ്രവൃത്തികൾ നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. ഈ മഴക്കാലത്ത് യാത്രക്കാർക്കും സമീപവാസികൾക്കും പ്രയാസങ്ങൾ സൃഷ്ടിക്കാതെ എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കാൻ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
3: ശിവരഞ്ജിനി എന്ന രാഗത്തിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മോഹന രാഗവുമായിട്ട് വളരെ സാമ്യമുണ്ട്. മോഹനത്തിന്റെ അന്തരഗാന്ധാരം സാധാരണ ഗാന്ധാരമാക്കിയാൽ

0: ശിവരഞ്ജനിയായി.
1: സരിഗപ്പ
0: മോഹനം.
1: സരിഗപ്പ
0: ശിവരഞ്ജനി. ഈ ഒരു സാമ്യം ഒരു സാധ്യതയായി കണ്ട് വളർത്തിയെടുത്ത ഒരു രാഗമാണ് മിശ്ര ശിവരഞ്ജനി. ഹിന്ദുസ്ഥാനിയിൽ പല രാഗങ്ങളും ഇതുപോലെ മറ്റു സ്വരങ്ങൾ ചേർത്ത് മിശ്ര എന്ന് ചേർത്ത് പറയാറുണ്ട്. കർണാടക സംഗീതത്തിലും ഈ ശിവരഞ്ജനി ഇതുപോലെ മിശ്ര ശിവരഞ്ജനി എന്നുള്ള പേരിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശിവരഞ്ജനിയുടെയും മോഹനത്തിൻ്റെയും സ്വരങ്ങൾ മാത്രമല്ല ശുദ്ധ ദൈവതവും ഇതിനുപയോഗിക്കാറുണ്ട്. മിശ്ര ശിവരഞ്ജനിയിലെ ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിക്കവയും വളരെ മനോഹരമായ ഗാനങ്ങളാണ്. ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരു പ്രശസ്തമായ ഹിന്ദി ചലച്ചിത്ര ഗാനമാണ്, കിഷോർ കുമാറിൻ്റെ ശബ്ദത്തിൽ മേരേ നേനാ.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ചീറ്റമെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: തമിഴ്നാടിന്റെ നാടൻ ശൈലി സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി ലയിപ്പിച്ച് തന്റേതായ ഒരു ശൈലി ഇളയരാജ രൂപപ്പെടുത്തി. ആ ശൈലിയിൽ അഭിരമിച്ച സംഗീതപ്രേമികൾ ഇന്നും ഇളയരാജയുടെ സംഗീതത്തിനായി കാത്തിരിക്കുന്നു. 1978 6 മണിക്കൂർ എന്ന മൊഴിമാറ്റ ചിത്രത്തിലൂടെയാണ് രാജയുടെ മലയാള ചലച്ചിത്ര രംഗപ്രവേശം. എന്നാൽ ആ ഗാനങ്ങൾ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല, പടവും വിജയിച്ചില്ല. പിന്നീട്

1978 തന്നെ അഭയം മൂവീസിന്റെ ബാനറിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത വ്യാമോഹം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റുകളായി. അന്ന് ഗാനരചനയിൽ സജീവമായിരുന്ന ഡോക്ടർ പവിത്രൻ രചിച്ച്, യേശുദാസ്, എസ് ജാനകി എന്നിവർ ആലപിച്ച ഈ ഗാനം ശ്രോതാക്കൾക്കും പനിനീർ മഴയിൽ കുളിർ കോരി നിൽക്കുന്ന അനുഭവം സമ്മാനിച്ചു.

0: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല.
1: രചന എൻ അജിത്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
6: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
7: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
8: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
9: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
0: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
10: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
11: മനുഷ്യ മനസ്സുകൊണ്ട് തീർത്ത പാതാളക്കുളം. രാത്രി ഉറക്കപ്പാതിയിൽ ഫോൺ മണിയടിക്കാൻ തുടങ്ങി. ആദ്യം അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചുവെങ്കിലും മനസ്സുണർന്നു പോയിരുന്നു. കറുത്ത ഫോൺ റിസീവർ ബെഞ്ചമിൻ ആകാംക്ഷയുടെ കാതിലമർത്തി.
12: ഹലോ സാറേ, ഞാൻ ശല്യപ്പെടുത്തിയോ?
11: ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നില്ല. നീളൻ ഗുഹയുടെ അറ്റത്ത് നിന്ന് ഇഴഞ്ഞിഴഞ്ഞു വരുന്ന കഫക്കൂറുള്ള സ്വരം.
12: സാറേ, ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കറിയായാന്നേ.
11: എന്തു വേണം?
12: ഒന്നും വേണ്ടായേ. സാറ് നാളെ വരുമോ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
11: അതാ, ഉണ്ണിച്ചക്കനെ കുറിച്ചാണോ?
12: അതേന്നേ, അത് പറഞ്ഞില്ലേ എനിക്കൊരു സമാധാനം കിട്ടൂല സാറേ.
11: ഉണ്ണിച്ചക്കൻ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ?
12: സാറ് നാളെ വാ, എല്ലാം വിശദമായിട്ട് പറയാന്നേ.
11: കറിയെ ഫോൺ വെച്ച് കളഞ്ഞു. ബെഞ്ചമിന് വല്ലാതെ ദേഷ്യം വന്നു. പിന്നെ നേരം വെളുക്കാറായപ്പോഴാണൊന്ന് കണ്ണടച്ചത്. ഒരു രാത്രിയെ തീർത്തും നിശ്ചലമാക്കിയ ആ ഫോൺ വിളി അയാളുടെ സമനില തെറ്റിക്കുമെന്ന് തന്നെ തോന്നി. കണക്കുകൂട്ടല് തെറ്റിച്ച് രാവിലെ തന്നെ ഒറ്റക്കൊമ്പൻ വീട്ടിലേക്ക് വന്നു. രാത്രി കറിയെ വിളിച്ചുറക്കം മുടക്കിയ കാര്യം പറഞ്ഞപ്പോൾ ഒറ്റക്കൊമ്പൻ ചിരിച്ചു. അതുതന്നെ അയാൾക്കും സംഭവിച്ചു അത്രേ. ആ ഫോൺ വിളിക്ക് ശേഷം രാത്രി അയാളും ഉറങ്ങിയില്ല. ഒറ്റക്കൊമ്പന്റെ ഫോൺ ബുക്കിൽ നിന്ന് നമ്പർ തപ്പിയെടുത്ത് കാഞ്ഞിരപ്പള്ളി കുഞ്ഞവരാജൻ സാറിന്റെ വീട്ടിലേക്ക് വിളിച്ച് കറിയയോട് കുറിച്ച് പരുക്കനായി തന്നെ സംസാരിച്ചു. കറിയ അപ്പന്റെ പേരിൽ ആണയിട്ട് പറഞ്ഞു താനങ്ങനെ മദ്യപിക്കുകയോ രാത്രി വിളിക്കുകയോ ചെയ്തില്ലെന്ന്. എന്തായാലും കറിയെ അങ്ങനെ അങ്ങ് വിശ്വസിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചു.
12: അത് പറയാനാണോ ഇയാൾ വിളിക്കേ പോകുന്നത്?
11: അല്ല, കറുപ്പന്റെ മോൻ രാവിലെ വീട്ടിൽ വന്നു. സാറിനെ ഒന്ന് കാണണം, അത്യാവശ്യമാണെന്ന്. ബെഞ്ചമിൻ ആലോചനയിലായിരുന്നു.
12: അവരാജൻ സാറിന്റെ ശവാടക്ക് ഉച്ചതിരിഞ്ഞാണ്. കറുപ്പനെ നമുക്കൊന്ന് കണ്ടിട്ട് പോണേ അല്ലേ നല്ലത്.
11: തൊട്ടടുത്ത

0: അടുത്തായിരുന്നു കറുപ്പന്റെ വീട്. നന്നേ ശ്വാസമുട്ടലുണ്ടെങ്കിലും കറുപ്പൻ സംസാരിച്ചു.
1: ഇതിലൊരു സങ്കീർണതയുമില്ലെന്നേ. ഉണ്ണിച്ചക്കൻ സാറ് വലിയൊരു തുരങ്കത്തിന്റെ വാതിൽ തുറന്നിട്ട് തന്നില്ലേ? അതീ കൂടെ പോയാൽ എല്ലാ സത്യവും പുറത്തുവരും.
0: തുരങ്കത്തിന്റെ തുടക്കത്തിൽ ഇരുട്ടും വെളിച്ചവും കലർന്ന ഇടത്തു തന്നെ ഞുണ്ടുകാലുള്ള കുഞ്ഞുമാക്കോത് നിൽക്കുന്നുണ്ട്. അയാളുടെ വല്യാപ്പനും മന്ത്രവാദിയായിരുന്നു. മരിച്ചവരോട് സംസാരിക്കാൻ പാങ്ങുള്ളവൻ. ഉയരം കുറവെങ്കിലും തണ്ടും തടിയുമുള്ള ഒത്ത മനുഷ്യൻ. മണികെട്ടിയ നീളൻ വടിയുമായാണ് നടപ്പ്. പറയക്കിടാങ്ങൾക്ക് രോഗം വന്നാൽ കുടികളിൽ ചെന്ന് കവിട് നിരത്തി പൂജ നടത്തി ചരട് ജപിച്ചു കിട്ടും. കൃഷിപ്പണിക്ക് പാടത്തേക്ക് കൊണ്ടുപോകാനുള്ള കാളകളുടെ കാക്കെടുക്കുന്നതും വല്യാപ്പനാണ്. കാളയുടെ തല മുക്കാലിയിൽ ഞാത്തിക്കെട്ടി രണ്ടു കാലുകളും കൂട്ടിക്കെട്ടിയാണ് വൃഷണം മുടക്കുക. കുഞ്ഞുമാക്കോത കാളയുടെ കാക്കെടുക്കാൻ പോലും തയ്യാറല്ലായിരുന്നു. മന്ത്രവാദിയുടെ കോഴിവെട്ട് മാത്രമാണ് കൃത്യമായി അയാൾ ചെയ്തു പോന്നത്, അതും വിഷുത്തലേന്ന്. കുഞ്ഞുമാക്കോതയ്ക്കും കറുപ്പനും ഒരേ പ്രായമായിരുന്നില്ല. ഏഴോ എട്ടോ വയസ്സിന്റെ മൂപ്പുണ്ട് കുഞ്ഞുമാക്കോതയ്ക്ക്. പ്രേതങ്ങളാലും മന്ത്രവാദത്താലും കടുംകെട്ടുകളിട്ട മനസ്സായിരുന്നു അയാളുടേത്. അതിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ടെന്ന് അക്കാലത്ത് തോന്നിയതിനാലാണ് കറുപ്പൻ തന്റെ പരിഷ്കരണവാദത്തിലേക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കും അയാളെ കൂട്ടിക്കെട്ടാതിരുന്നത്. എന്നാൽ അച്ചമ്പിയുടെ കൈയിലേക്ക് തലവച്ചു കൊടുത്തതോടെ കുഞ്ഞുമാക്കോത് വെറുമൊരു അടിമ മാത്രമായി മാറിപ്പോയി. അയാളുടെ മനസ്സിന്റെ തുറന്ന ഇടങ്ങളും അടരുകളും ചന്തവും അടിമ എന്ന വാക്കിനുള്ളിലേക്ക് ചുരുങ്ങിപ്പോയി. അനുസരിക്കുക, ഉടയോനുടലും ഉയരും വിട്ടുകൊടുത്തിട്ട് ഒടുക്കം വെറുതെ അങ്ങ് ചത്തുപോവുക. അതിനപ്പുറമൊന്നുമല്ലാതായിത്തീർന്നു. ചീരയ്ക്കും അതറിയാമായിരുന്നു. അവളൊരിക്കൽ വായനശാലയിലേക്ക് കയറി വന്നു.
1: കർപ്പഞ്ചേട്ടാ, എനിക്ക് കുറച്ച് പറയാനുണ്ടായിരുന്നു.
2: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ. എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
5: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ. നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
4: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ. എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
6: FM പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദമാനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 5 വർഷത്തിനകം രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 8 ബില്യൺ US ഡോളറിൽ നിന്ന് 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെത്തിയ വെനിസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിസിനെ വെനിസ്വേലയിലെ ഇന്ത്യൻ അംബാസഡർ പി കെ അശോക് ബാബു മുംബൈ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. വെനിസ്വേലൻ പ്രതിനിധികൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ അവരെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. കെ പ്രവീൺകുമാർ MLA സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പ്രേസ് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾക്ക് സമ്മാന ചെപ്പ് വിതരണം ചെയ്തു. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മൂടാടി പഞ്ചായത്തിലെ വീരവഞ്ചേരി LP സ്കൂളിലെ കുട്ടികൾക്ക് ചെപ്പുകൾ നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എറണാകുളം കളക്ടറേറ്റിൽ ജീവനക്കാർക്ക് 2 ദിവസത്തെ ക്ലോത്ത് കളക്ഷൻ ഡ്രൈവ് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. ഉപയോഗശൂന്യമായ പഴയ വസ്ത്രങ്ങൾ പുനരുപയോഗിക്കുകയാണ് ലക്ഷ്യം. തൃശൂർ മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എസ്റ്റേറ്റ് സൂപ്പർവൈസർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ടാറ്റ ടീ എസ്റ്റേറ്റിലെ ജയറാമിനെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.
7: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
7: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
9: ക്യൂറാസ്, ഇന്ത്യയിലെ No. 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
7: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
9: ക്യൂറാസ്, ഇന്ത്യയിലെ No. 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
7: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
10: ശോഭിക വെഡ്

0: ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: തെക്കേ ഇന്ത്യയുടെ സംഗീത മാന്ത്രികൻ ഇസൈജ്ഞാനി ഇളയരാജ ആധുനിക സിനിമാ സംഗീതത്തിന് നവീനമായ ഒരു ദിശാബോധം പകർന്നു നൽകിയ പ്രമുഖ സംഗീത സംവിധായകരിൽ ഒരാളാണ്. വരികളോട് അടിമുടി ഇണങ്ങി നിൽക്കുന്ന ഓർക്കസ്ട്രേഷനും ഗായകരുടെ കൃത്യമായ തിരഞ്ഞെടുപ്പും ഹൃദയത്തിൽ നിന്ന് നേരിട്ടൊഴുകുന്ന ഈണങ്ങളും ഇളയരാജയുടെ മാത്രം പ്രത്യേകതകളാണ്. അദ്ദേഹത്തിന്റെ കൈവിരൽ തുമ്പിൽ വിരിഞ്ഞ രണ്ട് ഗാനങ്ങളാണ് ഇന്നത്തെ ഹണി ഡ്രോപ്സ്. 1991 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എന്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന ഗാനമാണ് ആദ്യം. സെമി ക്ലാസിക്കൽ ശൈലിയിൽ ചടുലമായി ഇളയരാജ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം കേൾവിക്കാരിലേക്ക് അയത്ന സുന്ദരമായി ആഴ്ന്നിറങ്ങുന്ന കോമ്പോസിഷനാണ്. യേശുദാസ്, ചിത്ര, പി സുശീല എന്നീ മൂന്ന് സംഗീത മഹാമേരുക്കൾ ചേർന്ന് ആലപിച്ച ഈ ഗാനമാകട്ടെ ഇന്നത്തെ ഹണി ഡ്രോപ്സിൽ ആദ്യമായി.

1986 ഭദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിലെ ഈ ഗാനം ബിച്ചു തിരുമലയുടെ

കുട്ടികൾക്ക് ഇളയരാജ ഈണം പകർന്ന ഒരു സംഗീത വിസ്മയമാണ്. ആധുനിക ഓർക്കസ്ട്രേഷനിലേക്ക് പ്രണയാർദ്രമായ വരികൾ ഇളയരാജ കൂട്ടിച്ചേർത്തപ്പോൾ പിറന്നത് എക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നുതന്നെയാണ്. യേശുദാസും ജാനകിയും ചേർന്ന് ആലപിച്ച ഈ സുന്ദര ഗാനം തന്നെയാവട്ടെ ഹണി ഡ്രോപ്സിൽ ഇനി അടുത്തതായി.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സിബില.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി.

0: അടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
1: ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
2: Good morning. I'm Shagun Chopra. The headlines. Prime Minister Narendra Modi asserts Indian economy remains exceptionally strong despite global economic crisis. Reserve Bank of India eases regulatory norms for foreign portfolio investors.

0: 6.6 റിയൽ എഫ്എം.
1: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
3: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ

0: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിൽ ഒരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: കണ്ണം കണ്ടി സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിക്കുന്നത്
3: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: ഇപ്പോൾ ടെക്നോളജി അറിഞ്ഞു വേണം റെഫ്രിജറേറ്റർ വാങ്ങിക്കാൻ. ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള റെഫ്രിജറേറ്ററുകളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
5: മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
6: എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്.
2: മലയാള സിനിമ അതിന്റെ ശൈശവ ദശയിലൂടെ കടന്നുപോയ കാലത്ത് ലോകോത്തര നിലവാരമുള്ള ചലച്ചിത്രങ്ങൾ സൃഷ്ടിച്ച് സിനിമാ ചരിത്രത്തിൽ ഇടം പിടിച്ച മഹാസംവിധായകനായിരുന്നു രാമു കാര്യാട്ട്.
7: അവരെന്നെ വള്ളത്തിൽ കൊണ്ടുപോയില്ല എന്നും വെച്ച് ഞാൻ തോക്കാനും മറ്റും പോണില്ല.
8: വള്ളത്തെ പോകാതെ നമ്മളിങ്ങനെ കഴിയും?
7: എന്റെയും കൂടെ ആണ്ട് ഈ കടല്. കടലിലെ പണിക്ക് പളനിയെ ജയിക്കാൻ ഇവിടെ ആരുമില്ല. ഈ കടൽ ഇവിടെ ഉണ്ടെങ്കിൽ പളനിയും പളനിയുടെ മരക്കാത്തിയും പഷ്ണിടക്ക്.
2: ചെമ്മീൻ, നീലക്കുയിൽ, മുടിയനായ പുത്രൻ, നെല്ലെ തുടങ്ങിയ ഒരുപിടി സിനിമകൾ സംവിധാനം ചെയ്ത അദ്ദേഹം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒട്ടനവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കി.

0: സസ്നേഹത്തിൽ. രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നു മകൻ സുധീർ കാര്യാട്ട്.
1: ഏത് മേഖലയിലും ചില ആളുകളുണ്ടാവും, പിൽക്കാലത്ത് കടന്നു വരുന്ന ആളുകൾക്ക് മുഴുവൻ വെളിച്ചമായി നിലകൊള്ളുന്ന ചില പ്രതിഭകൾ. മലയാള സിനിമയെ സംബന്ധിച്ച് അത് രാമു കാര്യാട്ടായിരുന്നു. ഒരു കൊച്ചു പ്രദേശമായ കേരളത്തിൽ ഞങ്ങൾ നിങ്ങളെക്കാൾ മികച്ച സിനിമകൾ ചെയ്യുന്നുണ്ട് എന്ന് ആദ്യമായി അഭിമാനത്തോടെ മലയാളികൾക്ക് ലോകത്തിന് മുൻപിൽ പറയാൻ കഴിഞ്ഞ ചില സിനിമകളുണ്ടായത് രാമു കാര്യാട്ടിന്റെ സംവിധാനത്തിലായിരുന്നു. അന്ന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത സിനിമാ മേഖലയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നത് എങ്ങനെയാണ്?
2: അച്ഛൻ പണ്ടേ കൊറേ വായിച്ച് കൂട്ടുന്ന ആളായിരുന്നു, പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. പിന്നെ വളർന്നതൊക്കെ ചെറിയൊരു ചേറ്റുവാന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ് തൃശ്ശൂര്. അപ്പോ അവിടുന്ന് ഇങ്ങനൊക്കെ ഫസ്റ്റ് ഒരു പണം ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ തന്നെ, പരീക്കുട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്.
1: പി കെ പരീക്കുട്ടി.
2: അപ്പൊ അങ്ങോട്ട് ആ സൗഹൃദ ബന്ധമാണ് അങ്ങോലെ ഫസ്റ്റ് പടമായ നീലക്കുയിലിക്ക് കാല് വെക്കാനുള്ള ഒരു ഇത് കിട്ടിയത്. അങ്ങോട്ട് കുറേ ബന്ധങ്ങളുണ്ടായിരുന്നു, ഫ്രണ്ട്ഷിപ്പാണ് അങ്ങോട്ട് മെയിൻ തിങ്. അതാണ് അങ്ങോലെ ഇതിലേക്കൊക്കെ. പിന്നെ നാടകത്തിലുണ്ടായിരുന്നു, നാടകം കുറെ ചിരിച്ചിട്ടുണ്ട്
1: സിനിമയിൽ എത്തുന്നതിന് മുൻപ്.
2: അപ്പൊ അതിന്റെ ഒക്കെ ഇതാണ് അങ്ങോലെ ഈ സിനിമ എന്നുള്ള ഒരു ഇതിലേക്ക് കയറാനുള്ള ഒരു കിട്ടിയിട്ടുള്ളത്.
1: നീലക്കുയിലിനെ കുറിച്ച് പറയുമ്പോ, അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന ചിത്രം, മലയാളത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം, അത് കോഴിക്കോടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോഴിക്കോട് ആകാശവാണിയെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. കാരണം അന്ന് പി ഭാസ്കരൻ ഇതിന്റെ സംവിധാനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം കോഴിക്കോട് ആകാശവാണിയിലുണ്ടായിരുന്നു. സംഗീതം ചെയ്ത രാഘവൻ മാഷ് അന്ന് കോഴിക്കോട് ആകാശവാണിയിലെ സ്റ്റാഫാണ്. പിന്നെ തിരക്കഥ എഴുതിയ ഉറൂബ് അന്ന് ഇവിടെയുണ്ട്. അപ്പോ ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഇതിന്റെ പ്രാഥമിക ചർച്ചകൾ അദ്ദേഹം നടത്തിയതെന്ന് പറയാറുണ്ട്.
2: അപ്പൊ അങ്ങോട്ടൊരു ചാൻസ് കിട്ടിയവയ്ക്ക് അങ്ങോട്ട് രാഘവൻ മാസ്റ്ററും എല്ലാവരും അതിനെ വേണ്ടിയിട്ട് അങ്ങോട്ട് പടത്തിലെ പാട്ടുകൾ എന്ന് പറഞ്ഞൊരു ഒരു മെയിൻ പോയിന്റ് ആണ്. അങ്ങോട്ട് പാട്ടിനോട് അത്ര താല്പര്യം ഇല്ലാന്നല്ല ഇടയ്ക്ക് പറയാറുള്ളത്, ഞാൻ കേട്ടിട്ടുണ്ട് പ്രാവശ്യം പറയും. പക്ഷെ അങ്ങോട്ട് പടത്തിലെ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റ്സ്.
1: അതെ അതെ.
2: പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ട് കണ്ടുപിടിച്ച് വിടുകയും ചെയ്യും.
1: അപ്പൊ
2: ശലീൽ ചൗധരി ആയാലും പിന്നെ മല്ലാട് അവരൊക്കെയും അച്ഛൻ തന്നെ ഒരു അസംബ്ലിങ് പവർ ഭയങ്കര
1: നല്ലൊരു ഓർഗനൈസർ ആയിരുന്നു അല്ലേ?
2: ഓർഗനൈസേഷൻ വാസ് സൂപ്പർ.
1: ഇപ്പൊ ഈ മന്നാടയുടെ കാര്യം പറഞ്ഞു, അതായത് അദ്ദേഹം ഒരുപാട് അന്യഭാഷയിൽ നിന്നും പ്രത്യേകിച്ച് ഹിന്ദിയിൽ നിന്നും അവിടെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഗായകരെ മലയാളത്തിൽ കൊണ്ടുവന്ന് പാടിപ്പിച്ചിട്ടുണ്ട്. മന്നാടയും ലതാ മങ്കേഷ്കറും തലത്ത് മെഹമ്മൂദും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അവരുടെ ഉച്ചാരണം ശരിക്കും ഒരു വിമർശന ബുദ്ധിയോടുകൂടി നോക്കുമ്പോൾ ശരിക്കും മലയാളത്തിൽ അത്ര കറക്റ്റ് ആയിട്ടുള്ള ഉച്ചാരണമൊന്നുമല്ല, പക്ഷെ ആ ഭാവം, വളരെ തീവ്രമായിട്ടുള്ള ഭാവം കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നുണ്ട്. അപ്പോ അവരെ പരീക്ഷിക്കാനുള്ള ഒരു തീരുമാനമൊക്കെ എന്തായിരിക്കും അതിന് പിന്നിലുള്ള കാരണം?
2: അതൊക്കെ പഴയ പാട്ടുകൾ

0: ആയിട്ടുള്ള ഇൻസ്പിറേഷൻ ആയിരിക്കും. പിന്നെ പോലെ സെലിൻ ചൗധരി തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട്
1: ചെയ്യും.
0: അതൊരു സ്റ്റൈലായി മാറിയത്. അത് സ്റ്റാർട്ടിങ് നമ്മുടെ മലയാളത്തിലാണ് തുടങ്ങിയിട്ടുള്ളത്, മലയാളിയാണ് സ്റ്റാർട്ടിട്ടുള്ളത്. ആക്ച്വലി അവർ ഞാൻ പറഞ്ഞു കേട്ടുള്ളത് കടലിനക്കരെ പോണവരെന്നുള്ള പാട്ട് തന്നെ ലതാ മങ്കേഷ്കറിനെ കൊണ്ട് പാട്ട് ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷെ പിന്നെ അത് അവർക്ക് പാടാനുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് യേശുദാസ് കൊണ്ട് പഠിച്ചത് ഞാൻ കേട്ടത്. നമ്മളൊക്കെ അച്ഛനായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എന്റെ ലൈഫ് ഫുൾ ഹോസ്റ്റലാണ്. ചെന്നൈയിലും തൃശ്ശൂരൊക്കെ ഹോസ്റ്റലായിരുന്നു 10th വരിക്കും. അപ്പോ അച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മോദന ഫാദർ, അവര് നമ്മുടെ അടുത്ത് കൂടുതൽ സംസാരിക്കില്ല, ഒന്നുമില്ല. പക്ഷെ അങ്ങോട്ട് ഒരു നോട്ടത്തിൽ നിന്ന് നമുക്കറിയാം വാട്ട് ഇസ് ലുക്കിംഗ്, നമ്മുടെ മനസ്സിനുള്ളിലേക്കാണ് നോട്ടം. കാരണം അത് തീർച്ചയായിട്ടും, കാരണം അത് നമ്മളൊക്കെ കൂടുതൽ സംസാരിക്കില്ല, ഒന്നും ചെയ്യില്ല. എല്ലാ കമ്മ്യൂണിക്കേഷൻ ടോട്ടലി വിത്ത് അമ്മയാണ്. നീലക്കുയിലിന് മുമ്പ് ആ സമയത്താണ് കൊണ്ട് കല്യാണം നടന്നിട്ടുണ്ട്.
1: മക്കള് നിങ്ങള്?
0: ഞങ്ങള് അച്ഛൻ മൂന്ന് പേരാണ്. മൂത്ത് സിസ്റ്റർ സുമാമ, ചേച്ചി ദേവന്റെ ഭാര്യയാണ്.
1: ദേവന്റെ
0: അല്ലാതെ ദേവന്റെ ഭാര്യയാണ് സുമാമ. ചേച്ചി ഒരു കുറച്ച് കൊല്ലം മുമ്പ് മരിച്ചു പെട്ടെന്ന്. ദേവൻ ആക്ച്വലി അച്ഛന്റെ മാമന്റെ മകനാണ്. അങ്ങോട്ട് കാലിപ്രകടനത്തിലാണ് അച്ഛൻ ചേച്ചിനെ കല്യാണം വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ സെക്കൻഡ് ഒരു ബ്രദർ ഉണ്ടായിരുന്നു സോമൻ. ചേട്ടൻ ചെറുത്തലേയും മരിച്ചുപോയി. ചേട്ടന്റെ മകനാണ് അച്ഛനെ കുറച്ച് വളരെയധികം ദുഃഖിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടായത്. പിന്നെ ഞാനാണ് ചെയ്തത് ആക്ച്വലി. എനിക്ക് അതിനെ പറ്റി ആർക്കും അതിയാർത്ഥിയൊന്നുമില്ല. പക്ഷെ ഞങ്ങള് ഈ ഫീൽഡില് ആക്ച്വലി ഞങ്ങൾക്ക് നിറയെ ഒരു 1000 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ആഡ് ഫിലിംസ്
1: പരസ്യങ്ങൾ
0: സ്റ്റാർട്ടിങ് കൊറേ ജ്വല്ലറിയുടെയും പിന്നെ സോപ്പ് സാറ്റ്സ് ഒക്കെ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് മ്യൂസിക് തന്നെ ചെയ്ത് ഏറെ.
1: അപ്പോ അച്ഛന്റെ മകൻ തന്നെയാണെന്ന് പറയാറുണ്ടോ ആളുകള്?
2: ആയിരത്തി 1927 February 1 തൃശൂർ ജില്ലയിലെ കടലോര ഗ്രാമമായ ചേറ്റുവയിൽ ജനിച്ച രാമു കാര്യാട്ട് ആധുനികതയുടെ പുതുകിരണങ്ങൾ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ പ്രതിഭയായിരുന്നു. രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ആദ്യ തെന്നിന്ത്യൻ ചലച്ചിത്രമായി. മുടിയനായ പുത്രൻ മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. 1965 ചെമ്മീൻ രാജ്യത്തെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലം കൂടി സ്വന്തമാക്കിയതോടെ രാമു കാര്യാട്ട് എന്ന മലയാളി സംവിധായകൻ ഇന്ത്യൻ ചലച്ചിത്ര വീഥിയിൽ ഇതിഹാസ തുല്യനായി മാറി.
1: അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ, ഇപ്പോ പരസ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ സിനിമകളൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? ആ ഒരു കാലത്തെ അതിജീവിച്ച സിനിമയാണെന്ന് തോന്നാറുണ്ടോ?
0: തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴും നെല്ല് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോഗ്രാഫി ബാലുമാതിരിയാണ്. ഇപ്പോഴും അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഫ്രെയിമിങ്ങും അതിന്റെ കളർ കോമ്പിനേഷൻസും അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ലേറ്റസ്റ്റ് ട്രെൻഡിന്റെ ഒരു ഇതാണ് അതിന്റെ വേ പ്രസന്റേഷൻ ഒക്കെ. ഇപ്പം ബാലുമാതിരി ഫസ്റ്റ് ഫിലിം ആയിരുന്നു നെല്ല്. അപ്പൊ അതിന്റെ ഒക്കെ ഫോട്ടോഗ്രാഫി വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ടോട്ടലി ഔട്ട്സ്റ്റാൻഡിങ്. ശരിക്കും ഒരു ഡയറക്ടറിൽ കം ഫോട്ടോഗ്രാഫി ഫിലിം ആണ് ആക്ച്വലി.

0: രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് മകൻ സുധീർ കാര്യാട്ട്.
1: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകൾ വിവിധ രീതിയിലാണ് അലക്കുന്നത്. പുത്തൻ ടെക്നോളജികളും അലക്കിലെ വൈവിധ്യവും നേരിൽ കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായ വാഷിംഗ് മെഷീനുകൾ ECEMIൽ സ്വന്തമാക്കൂ. കണ്ണം കണ്ടി

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
3: സപ്നോ കോ ഹക്കീകത് മേ ബദൽനേ കേ ലിയേ സഹി സമയ പർ സഹി കദം ഉഠാനാ സറൂരി ഹേ. ഭാരതീയ വായുസേന മേ കമ്മീഷൻഡ് ഓഫീസർ ബൻനേ കേ ലിയേ അഫ്ഗാറ്റ് 2 ഓഫ് 2026 കേ ആവേദൻ 20 മെയ് സേ ഖുലേ ഹേ. विवरण के लिए विजिट करें afcat.edcil.co.in पर.
4: കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണം കണ്ടി സസ്നേഹം.
5: ഇക്കാര്യം ഓർമ്മിക്കണേ, നിങ്ങൾ വാങ്ങിക്കുന്ന AC യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU ഉള്ളതല്ലെങ്കിൽ മതിയായ കൂളിംഗ് ലഭിക്കില്ല. അറിഞ്ഞു വാങ്ങാൻ കണ്ണം കണ്ടി സന്ദർശിക്കൂ.
6: മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
7: കണ്ണം കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
8: അച്ഛനെ ക്വാളിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഭയങ്കര, നമ്മൾക്ക് അധികം സംസാരമൊന്നുമില്ല. പക്ഷെ എവിടെ ഫോറിനിൽ ഫിലിം ഫെസ്റ്റിവലിന് പോയാൽ അങ്ങനെ ഒരു കാർഡ് അയക്കും. കാർഡ് എന്ന് പറഞ്ഞാൽ ആ കൺട്രിയുടെ എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡ്, പോസ്റ്റ് കാർഡ്. ഞാൻ ഹോസ്റ്റലായിരിക്കും, എനിക്ക് ഒരു കാർഡ് വരും. യെസ് ദി, ഞാനിങ്ങനെ ഫിലിം ഫെസ്റ്റിവലാണ്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, യു ആർ രാമു കല്യാട്ട്. ഇത്രേ ഉള്ളൂ. ഇത് മാത്രം ഉണ്ടാവും, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ടു മൈ ലവിങ് സൺ, ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ക്യാരക്ടറാണ് അത്.
9: അദ്ദേഹം പക്ഷെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഇതുപോലെ തന്നെ ആയിരുന്നോ?
8: അല്ലല്ല, സുഹൃത്തുക്കൾ തന്നെ ഒരു ഭയങ്കര ഇതാണ്, ഗ്രൂപ്പാണ്, ഫ്രണ്ട്ഷിപ്പ്. എല്ലാ കാറ്റഗറിയിലും പെട്ട ആൾക്കാരുണ്ട്. ഞാനുള്ളപ്പോ ചെറുപ്പത്തിലുള്ളപ്പോ അവരൊക്കെ വീട്ടിലേക്ക് വരാറുണ്ട്. എൻ്റെ തകരശേഷിപ്പിള്ള, അവരുടെ വൈഫ്, അവരൊരു ഗ്രൂപ്പാണ്.
9: സാഹിത്യകാരന്മാരെ തന്നെ ആയിരുന്നോ പ്രധാനമായിട്ടും സുഹൃത്തുക്കൾ?
8: പ്രധാനമായിട്ട് ഫ്രണ്ട്ഷിപ്പ്. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അവർക്ക് ഇപ്പഴും അച്ഛനെ പറ്റി എപ്പോഴും പറയുമ്പോ ഈവൺ ഇപ്പോഴും അവർക്ക് ഭയങ്കര വലിയ കാര്യമാണ്.
9: സാഹിത്യകാരന്മാരുമായിട്ട് ഉള്ള ബന്ധം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സിനിമകൾ നോക്കുമ്പോ അന്നത്തെ കാലത്ത് അദ്ദേഹം ചെയ്ത സിനിമകൾ എന്ന് വെച്ചാല് പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ പ്രധാന രചനകളാണ് അദ്ദേഹം സിനിമയാക്കിയതൊക്കെ. അതോടൊപ്പം തന്നെ ഇപ്പോ അഭയം പോലെയുള്ള സിനിമയൊക്കെ എടുത്തു നോക്കിയാല് അതിലെ ഗാനങ്ങൾ മിക്കവാറും എല്ലാം കവിതകളായിരുന്നു. 10-ൽ കവിതകൾ ഉൾപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു അഭയം. അതിൽ പ്രധാനപ്പെട്ട എല്ലാവരുടെയും, വള്ളത്തോൾ, ചങ്ങമ്പുഴ, കുമാരനാശാൻ, സുഗതകുമാരി, ശ്രീകുമാരൻ തമ്പി, പി ഭാസ്കരൻ, വയലാർ, ഇങ്ങനെ എല്ലാവരുടെയും കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനങ്ങളായിരുന്നു ആ സിനിമയിലുണ്ടായിരുന്നത്. എന്നതുപോലെ തകഴിയുടെയും തോപ്പിൽ ഭാസിയുടെയും എസ് കെ പൊറ്റക്കാട്ടിന്റെയും പെരുമ്പടവത്തിന്റെയൊക്കെ കഥകൾ, അപ്പോൾ അതാ അദ്ദേഹത്തിന് അകത്തുള്ള ഒരു സാഹിത്യ വാസന തന്നെയായിരുന്നു അത് കാണിച്ചിരുന്നത്.
8: തീർച്ചയായിട്ടും. അത് ആക്ച്വലി അങ്ങനൊരു പടം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഒരു ലെറ്റർ അയച്ച ലെറ്റർ ഉണ്ടായിരുന്നുണ്ട്. പത്മരാജന്റെ മകന്റെ ഒരു റിപ്പോർട്ടിൽ എഴുതിട്ടുണ്ടായിരുന്നു ഈ സംഭവം. ബിക്കോസ് പണ്ടൊക്കെ നോവൽസ് ആണല്ലോ, കഥകളാണല്ലോ, അത് അധികം സിനിമ ആക്കളായിരുന്നു. അപ്പൊ അതിൽ അങ്ങനൊരു ഇതില് വലിയ താല്പര്യം. ഈവൻ നെല്ലായാലും പത്മരാജന്റെ
9: സംഭവം,
8: മിക്ക പടങ്ങളും നോവൽസ് ആണ്.
9: അതെ അതെ. അന്നൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വായന രീതിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ?

0: ഉള്ളപ്പോ, വീട്ടിലൊക്കെ ഒരുമിച്ചുള്ളപ്പോ?
1: തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി ഹോസ്റ്റലിൽ എന്ന് പറയുമ്പോൾ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ഗോൾഡൻ ഫ്രൈഡേ, അപ്പൊ ഞങ്ങൾക്ക് ഫ്രൈഡേ പുറത്തു വരാം ത്രീ മന്ത്സ്. അപ്പൊ ത്രീ ഡേയ്സ് ഞങ്ങൾ വീട്ടിലുണ്ടാവും. അപ്പൊ അച്ഛൻ അച്ഛൻ അച്ഛൻ അച്ഛനെ ഫ്രീ ആണ് ചില എപ്പം നോക്കിയാലും അച്ഛൻ്റെ റൂമിൽ പേസിട്ട് അങ്ങോട്ട് എപ്പം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അടുത്തേക്കൊന്നും ആരും വിടൂല്ല. അമ്മയൊന്നും അയ്യോ അല്ല അച്ഛൻ്റെ ഷർട്ട് എഴുതുന്നിട്ട് വിടൂല്ല അമ്മ അച്ഛൻ അങ്ങനെ കേറാ. അപ്പൊ ഈ അങ്ങോട്ട് ഒറ്റയ്ക്ക് കിടന്ന് ഇങ്ങനെ ആ പുസ്തകങ്ങൾ കാത്തിട്ട് കിടന്നു വരെ വർക്കില്ലാത്ത സമയത്ത് അങ്ങോട്ട് ചില രണ്ടു കൊല്ലം കൂടുമ്പോ മൂന്ന് കൊല്ലം കൊണ്ട് ഒരു പകർത്തുള്ളൂ.
0: അതെ അതെ.
1: അല്ലാണ്ട് പലിച്ചു വലിച്ചു ചെയ്യണ ആളുമല്ല നമ്മൾ പണ്ടേ.
0: അതെ.

0: രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് മകൻ സുധീർ കാര്യാട്ട്.
1: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
2: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടിയിൽ ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: ഈ ചെമ്മീനൊക്കെ വന്ന ശേഷം പൊതുവെ പറയാറുള്ള ഒരു കാര്യം, ചെമ്മീൻ ലോക പ്രസിദ്ധി ആർജിച്ച ഒരു സിനിമയായി മാറിയപ്പോ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന രണ്ട് സിനിമാക്കാരായിരുന്നു അന്ന് ലോകത്തുണ്ടായിരുന്നത്. ഒന്ന് രാജ് കപൂറും രണ്ട് രാമു കാര്യാട്ടും ആയിരുന്നു എന്ന് പറയാറുണ്ട്.
4: തീർച്ചയായിട്ടും, രാജ് കപൂറും ആ സ്റ്റൈലാണ്, അച്ഛനും ആ സ്റ്റൈലാണ്. അങ്ങനത്തെ ഫിഗറും ആ സ്റ്റൈലും ആ പേഴ്സണാലിറ്റിയും ഒരു വരുമ്പോ നമ്മളെ അറിയാതെ പോകും. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. രാജ് കുമാറിന്റെ സമയത്ത് ആ ബോബിയൊക്കെ സ്പെഷ്യല് എത്രയോ മാസം ഓടിയ പാടത്. ആ സമയത്ത് ഇങ്ങോട്ടും കൂടി പോകാറുണ്ട് താഷ്കൻ ഫിലിം ഫെസ്റ്റിവൽ. ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ജൂറി ഇങ്ങോട്ട് മാത്രമായിരുന്നു. അങ്ങനെ പലയിടത്തും ക്യൂബൻ ഫിലിം ഫെസ്റ്റിവല്, മിക്കതും അങ്ങോട്ട് റഷ്യൻ ഫിലിം ഫെസ്റ്റിവലിന് അങ്ങോട്ടാണ് മിക്കതും പോവാറ്. അപ്പൊ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ, ഈ രാജ് കപൂറിനും അച്ഛനും മെച്ചിയുള്ള കമ്പാരിസൺ.
3: അവരുമായിട്ടൊക്കെ വലിയ അടുപ്പമുണ്ടായിരുന്നോ മറ്റു ഇൻഡസ്ട്രിയിലെ ആളുകളുമായിട്ടൊക്കെ?
4: അച്ഛന് ഭയങ്കര അടുപ്പമായിരുന്നു. അവരൊക്കെ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു നമ്മുടെ കാണാം.
3: മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ, നേരത്തെ നമ്മൾ സലീൽ ചൗധരിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പൊ ചെമ്മീനിലൊക്കെ കൊണ്ടുവന്ന ആളുകൾ, ഋഷികേഷ് മുഖർജി ആയിരുന്നു എഡിറ്റിങ്ങിന് വന്നത്, ഛായാഗ്രഹണം ചെയ്തത് മാർക്കസ് ബട്ട്ലി ആയിരുന്നു. ഇങ്ങനെ മറ്റു

0: ഭാഷകളിലെ ഏറ്റവും ഉന്നതരായ ആളുകളെ തന്നെ സ്വന്തം സിനിമയിൽ പരീക്ഷിക്കാൻ അത്രയും വലിയൊരു പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു അദ്ദേഹം.
1: തീർച്ചയായിട്ടും
0: കൺമണി ബാബു,
1: കൺമണി ബാബു അങ്ങോട്ട് അതിന്റെ തീർച്ചയായിട്ടും അത് അങ്ങോട്ട് വളരെ യങ് ആയിരുന്നു.
0: 20 വയസ്സോ മറ്റുള്ളപ്പോഴാണ് അദ്ദേഹം ചെമ്മീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
1: പ്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ അങ്ങോട്ട് അതിന് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഇൻഡസ്ട്രിയിലുള്ള അത്രയും അറ്റാച്ച്മെന്റ് ആദ്യം തങ്ങൾ ഋഷികേശ് മുഖർജി ആയാലും ചലിച്ച ബംഗാളി
0: ബംഗാളി
1: അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ആ ഇത് ചെയ്യാൻ പറ്റിയിരുന്നത്. അങ്ങോട്ട് സ്റ്റൈൽ എന്ന് വെച്ചാല് പടം റിലീസ് ചെയ്യുന്ന മുമ്പ് തന്നെ അവാർഡുകൾ വിളിച്ചു വിട്ടു. അത് ഫുൾ ഫിലിം കാണിക്കണ്ടാവില്ല, ചിലപ്പോ ഒരു റീലൊക്കെ കൊണ്ടേ കാണിക്കണം, ഒന്നര സിനിമ റീല ഒരു റീലൊക്കെ കൊണ്ടേറ്റാണ് അങ്ങ് ഒരു അവാർഡ് വാങ്ങിയിട്ട് വരുന്നത്. പിന്നെയാണ് ഫുൾ ഫിലിമിനൊക്കെ കാണിക്കുള്ളൂ. അങ്ങോട്ടെ കൂടി ഞാൻ ഇടയ്ക്ക് ഒരു ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ട്, ദീപിന്റെ ഷൂട്ടിങ്ങിന് തൃശ്ശൂര് കാഴ്ച ബംഗ്ലാവിലായിരുന്നു ഷൂട്ടിംഗ്, ആ സമയത്ത് പോയിട്ടുണ്ട്.
0: ഈ ഷൂട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത് ഇപ്പോ കുട്ടികൾ നിർബന്ധം പിടിക്കുമ്പോഴാണോ കൊണ്ടുപോകുന്നത്, സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അദ്ദേഹം വരാൻ പറയുമായിരുന്നോ?
1: അങ്ങോട്ട് അതൊന്നും ബോധമല്ല, അത് അങ്ങനെ അങ്ങനെ നമ്മളൊന്നും അന്ന് വാശി പിടിക്കാനേ പറ്റില്ല. ചാൻസ് വരില്ല,
0: അതിനുള്ള സ്പേസ് ഇല്ല അല്ലേ.
1: ആ അതിനൊന്നും അതിനൊന്നും ഇതില്ല. നമ്മള് ഹോളിഡേസ് കഴിഞ്ഞു, അപ്പൊ തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ആ ഷൂട്ടിങ് നടത്തണമെങ്കിൽ സ്കൂളിൽ സംസാരിക്കില്ല, ഒന്നും ചെയ്യില്ല. നെല്ലിന്റെ ഷൂട്ടിങ്ങിനെ ഫുൾ അമ്മയൊക്കെ കൂടി ഉണ്ടാവും.

0: നല്ലതേ നൽകൂ.
1: അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചു 1965. ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് ആ സഭ പിരിച്ചുവിടേണ്ടി വന്നു.
2: അതെ,
1: 65 എന്ന് വെച്ചാല് ചെമ്മീൻ ഇറങ്ങിയ വർഷമാണ്. അപ്പൊ അത്രയും തിരക്കുകൾക്കിടയിൽ നിൽക്കുമ്പോഴും ഈ പൊതുസേവനത്തിനൊക്കെ അദ്ദേഹത്തിന് ഒരു സമയം കണ്ടെത്താൻ എങ്ങനെയാണ് കഴിഞ്ഞത്? അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങണം എന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നോ?
2: തീർച്ചയായിട്ടും. അച്ഛനപ്പം ഫ്രീ ഉള്ള സമയത്ത് അച്ഛൻ ഇതിനൊക്കെ വെച്ച് ഇടപെടാറുണ്ട്. ബന്ധങ്ങൾ കൂടുതലാണ്.
1: അദ്ദേഹം ഉണ്ടാക്കി വെച്ച കഥാപാത്രങ്ങൾ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സിനിമകൾ 50-60 വർഷം കഴിഞ്ഞിട്ടും ഇന്നും പുതുമയോടെ കൂടി നിലനിൽക്കുകയാണ്. കറുത്തമ്മയും പരീക്കുട്ടിയും ഒക്കെ ഇന്നും നമ്മളെ മോഹിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ്. അപ്പോ ആ അച്ഛന്റെ മകനാണ് എന്ന് പറയുമ്പോ ഇപ്പോഴും ആളുകൾ തരുന്ന ഒരു ആദരവ് എങ്ങനെയാണ്?
2: ഇപ്പോഴും നമുക്കൊരു സീറ്റാണ്. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ സീറ്റ് വഴി പോയാലും തൃശ്ശൂർ പോയാലും ഞങ്ങൾക്ക് ഒരു സീറ്റ് ഇട്ട് അങ്ങോട്ട് പേര് പറഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെ നിന്ന് സീറ്റാണ്. ഈവണ്ണോ ഇപ്പം ഇത്രയും വലിയൊരു കാനവാസം കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അതന്നെ വലിയൊരു വലിയൊരു കാര്യമാണ്.
3: 1979 ഫെബ്രുവരി 10 രാമു കാര്യാട്ട് വിട പറഞ്ഞു. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അദ്ദേഹം സമ്മാനിച്ച കഥാപാത്രങ്ങളും കഥാപരിസരവും ഇന്നും നമ്മുടെ ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുന്നു. ലോക സിനിമാ ഭൂപടത്തിൽ മലയാള സിനിമയ്ക്ക് സ്വന്തമായ ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്ന ചലച്ചിത്രകാരൻ എന്ന നിലയിൽ രാമു കാര്യാട്ട് എക്കാലവും സ്മരിക്കപ്പെടും. രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ സസ്നേഹത്തിൽ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൻ സുധീർ കാര്യാട്ട്. കണ്ണം കണ്ടി സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിച്ചത്
0: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: ഏതെങ്കിലും ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങാതെ നിങ്ങളുടെ വെള്ളത്തിലെ തകരാറുകൾ പരിഹരിക്കാൻ ഒതുങ്ങുന്ന വാട്ടർ പ്യൂരിഫയർ മാത്രം വാങ്ങുക. കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ വ്യാപാര നിക്ഷേപ കരാർ സമ്മേളനം ഇൻഡോറിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 15 ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. UGC നിഷ്കർഷിച്ചിരുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തെറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വി ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയത് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണിത്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് നിന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഫിർഹാദ് ഹക്കീം രാജിവച്ചു. രാജിക്കത്ത് പാർട്ടി നേതാവ് മമതാ ബാനർജി സ്വീകരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ പന്നന്നൂരിൽ നിന്ന് MDMA പിടികൂടി. വാടകയ്ക്ക് താമസിക്കുന്ന ഉള്ളിയേരി സ്വദേശി ഗഫൂർ MK എന്നയാളെയാണ് പാനൂർ പോലീസ്

0: അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന് ഇന്ന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കം. വൈകിട്ട് വനിതാ വോളിബോൾ പ്രദർശന മത്സരത്തിൽ കണ്ണൂർ കോർപ്പറേഷനും പ്രസ് ക്ലബ്ബും ഏറ്റുമുട്ടും. ഓസ്ലോയിലെ നോർവേ ചെസ് ടൈറ്റിലിൽ ഫൈനൽ റൌണ്ടിൽ വിജയകിരീടം ചൂടിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം രചിച്ച് ഗ്രാൻഡ്മാസ്റ്റർ പ്രജ്ഞാനന്ദ. ടൂർണമെന്റിൽ 18 പോയിന്റ് നേടിയ പ്രജ്ഞാനന്ദ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസനെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിയാണ് നേട്ടം സ്വന്തമാക്കിയത്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
4: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
3: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
4: മൈജി ലാഭമഴ,
3: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
5: ഓർമ്മകളുടെ സംഗീതം.
6: ഇന്ന് ഈ പരമ്പരയിൽ സംഗീത സംവിധായകൻ പ്രതാപ് സിംഗിന്റെ സംഗീത ജീവിതം.

മലയാള സിനിമാ പാട്ട് ചരിത്രത്തിൽ രണ്ടേ രണ്ടു സിനിമകളിലെ പത്തോളം ഗാനങ്ങൾക്ക് ഈണം പകർന്ന് തന്റേതായ സ്ഥാനം അടയാളപ്പെടുത്തിയ പ്രതാപ് സിംഗിന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര തുടരുകയാണ്.

ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. ചെറായിയിൽ ജനനം. അമ്മ സംഗീത അധ്യാപികയായിരുന്നുവെങ്കിലും മകൻ ശാസ്ത്രീയമായി സംഗീതം പഠിക്കാൻ കൂട്ടാക്കിയില്ല. കമ്മ്യൂണിസ്റ്റുകാരനായ ജ്യേഷ്ഠൻ്റെ കൂടെ പാർട്ടി വേദികളിലെ പാട്ടുപരിപാടികൾ. സുഹൃത്തായ തമ്പിയുടെ പ്രേരണയും പ്രോത്സാഹനവും ചലച്ചിത്ര രംഗത്തേക്കുള്ള പ്രവേശത്തിന് കളമൊരുക്കി. ആദ്യ ചിത്രമായ മുൾക്കിരീടത്തിലെ ഗാനങ്ങൾ ശ്രദ്ധേയങ്ങളുമായി. പ്രത്യേകിച്ചും എസ് ജാനകി പാടിയ ഒരു പാട്ട് അതിപ്രശസ്തമായി.

0: സിനിമാ മോഹങ്ങൾ തീരെയില്ലാതിരുന്ന പ്രതാപ് സിംഗ് നാട്ടിൽ തിരിച്ചെത്തി ഔദ്യോഗിക ജീവിതത്തിൽ മുഴുകി. ആദ്യ സിനിമയായ മുൾക്കിരീടത്തിൽ നിന്ന് മുത്ത് എന്ന രണ്ടാം സിനിമയിലേക്ക് എത്തുന്നതിനിടെ കടന്നുപോയത് 9-10 വർഷങ്ങൾ.
1: സംഗീത സംബന്ധമായിട്ട് ഞാൻ കുറച്ച് പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ ചെയ്തു. ശ്രീമൂല നഗരം വികേനൊക്കെയുള്ളൊരു തടാകം എന്ന് പറഞ്ഞൊരു നാടകം അങ്കമാലിയിലുണ്ടായി. അതിൻ്റെ മ്യൂസിക്കിന് അക്കാഡമിയുടെ എന്തോ ഒരു പ്രൈസൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 8-10 ട്രൂപ്പുകൾക്ക് ഞാൻ പാട്ടുകൾക്ക് സംഗീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ എന്നെ വിളിച്ച് ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും കുറച്ച് കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ നമുക്ക് ജോലി തിരസ്സപ്പെടാതെ പോകാവുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ പോകും. അങ്ങനെ ഒരു 10-12 നാടകങ്ങളിൽ, പ്രൊഫഷണൽ നാടകങ്ങളിൽ സംഗീതം ചെയ്തു കാണും. അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ പ്രധാന ശ്രദ്ധ ഓഫീസാണ്. ഞാനൊരു കാലത്ത് 8 മണിയാകുമ്പോൾ ഓഫീസിൽ അങ്ങോട്ട് പോകും. ചിലപ്പോൾ രാത്രി 8 മണിയാവും. നല്ല പണിയുള്ള ഓഫീസാണ്. അപ്പോൾ ഓഫീസാണ്, ഓഫീസ് വിട്ടൊരു കളിയില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്.

0: രണ്ട് മാസം കണ്ടില്ലെങ്കിലും ചോദിക്കില്ലായി, പൂർണ്ണ സ്വാതന്ത്ര്യം. അപ്പോൾ നമ്മളതാണ് അന്നേ അങ്ങോട്ടും കാണിക്കണ്ടേ. പിന്നെ വീടിൻ്റെ അടുത്ത്, ഓഫീസിൻ്റെ അടുത്ത് വീടൊക്കെ വെച്ച് താമസിച്ച് കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നു. ഒരേ സ്ഥലത്ത് ഇത്ര വർഷം ജോലി ചെയ്യാം എന്നുള്ളൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചൊന്നും പോയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പിഷാരി സാറിൻ്റെ നാട് ആലുവയിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ദൂരമുള്ളു, പെരുമ്പാവൂർ റൂട്ടിൽ. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ വരികയാണ്, ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്നപ്പോഴാണ് കോട്ടയത്തൊരു പാർട്ടി, 3 പേര് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കണം ഇങ്ങേരെ കൊണ്ട്. അപ്പോൾ സംഗീതം ഞാൻ ചെയ്യണം, അതിങ്ങേര് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് ഒന്ന് മീറ്റിംഗ് കൂടി തീരുമാനിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങേരെ ഒരു കോൾ വന്നു. അപ്പോൾ 9 വർഷം ആവുന്നു. അപ്പോൾ 9 വർഷം ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചത് എന്താണെന്ന്, ഈ ആദ്യത്തെ സിനിമയ്ക്ക് അവിടെ പോയി ആ ക്യാമ്പിലിരിക്കുമ്പോൾ ആലപ്പുഴക്കാരനൊരു ജോൺ മാത്യു, ഈ ചെറിയ ചെറിയ റോൾ അഭിനയിക്കാൻ വരുന്ന ഒരാളാണ് ജോൺ മാത്യു. സമ്പന്നനാണ്, പക്ഷേ അയാൾക്ക് സിനിമാ മോഹം. അപ്പോൾ എന്തെങ്കിലും റോൾ അഭിനയിക്കാൻ വേണ്ടി വരണാണ്, കൈ നോക്കുന്ന നന്നായിട്ട്. അപ്പം ഞങ്ങൾ റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് വന്നിങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ജോൺ മാത്യു ഒന്ന് സാറിൻ്റെ കൈ ഒന്ന് നോക്കണ്ടേ, കൈ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞേ, ഇനി ഒരു 10 കൊല്ലം ഇങ്ങോട്ട് വരാൻ നോക്കണ്ടിട്ടാന്ന്. സംഗതി ചെയ്തതൊക്കെ ഗംഭീരമായിട്ടുണ്ട്, പക്ഷേ ഒരു 10 കൊല്ലമായിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കണ്ട, 10 കൊല്ലത്തിനുള്ളിൽ ഇങ്ങോട്ട് വരാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞു, ഞാനിതൊരു സിനിമ, ഒരു എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്തതാണ് സംഗതി. അപ്പം ഇനി ആരും വിളിച്ചില്ലെങ്കിൽ അത്ര നന്നായിരിക്ക് എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അതാണ്, ഈ 10 കൊല്ലം ആയില്ലെങ്കിലും 9 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ ഓഫർ വരുന്നത്.
1: നേരത്തെ തയ്യാറാക്കിയ ഈണങ്ങൾക്ക് അനുസൃതമായി ഗാനസാഹിത്യം പിന്നീട് എഴുതുക എന്ന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് മുൾക്കിരീടം എന്ന ചിത്രത്തിലൂടെ പ്രതാപ് സിംഗ് ആയിരുന്നുവല്ലോ. രണ്ടാം സിനിമയായ മുത്തും സവിശേഷമായ മറ്റൊരു ആലേഖന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ചലച്ചിത്ര സംരംഭമായിരുന്നു. അമിത സാമ്പത്തിക ഭാരം വരുത്തിവെക്കുന്ന സ്റ്റുഡിയോ റെക്കോർഡിംഗ് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് സത്യത്തിൽ നിർമ്മാതാക്കൾ പുതുവഴി തേടിപ്പോയത്.
0: അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു വന്നപ്പോൾ ഈ ആദ്യം എന്നെ വിളിച്ചുകൊണ്ടുപോയി, എന്നോട് ആദ്യം തന്നെ പാട്ടെഴുതി കിട്ടുന്നതിന് മുമ്പ് ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഗതി എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഇതുപോലൊരു സംഗതി ഇതിനങ്ങനെ കരുതി വെച്ചിരിക്കണം എന്താണെന്ന, സ്റ്റുഡിയോയിൽ പോകാതെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഹാളിൽ വെച്ച് റെക്കോർഡ് ചെയ്യണം.
1: പ്രതാപ് സിംഗ് തുടരുന്നു,
0: സ്റ്റുഡിയോയിൽ പോകണമൊക്കെ വലിയ ചെലവല്ലേ. അപ്പോൾ ഈ 3 പേരും സമ്പന്നരാകാം, പക്ഷെ ഒരുപാട് പണമൊന്നും അവർക്ക് ഇതിനു വേണ്ടി ചിലവഴിക്കാനില്ല. ഇങ്ങേരിങ്ങനെ വെറുതെ പ്രതിഭാസമ്പന്നനായ ഒരു ഡയറക്ടർ ഇങ്ങനെ വെറുതെ ഇരിക്കണമല്ലോ എന്നുള്ള സങ്കടത്തിൽ അവർ സിനിമ പിടിക്കാൻ വന്നിരിക്കണം. അപ്പോൾ ചിലവ് ചുരുക്കി കൊടുക്കേണ്ടത് ഇങ്ങേരുടെ ഒരു ബാധ്യതയാണ്. അപ്പോൾ ഇങ്ങേരെ ഒരു പ്രപ്പോസൽ ഇവിടെ വച്ചേക്കണം, നമുക്ക് പ്രതാപ് സിംഗിനെ കൊണ്ട് നാട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്യിക്കാന്ന്. 76 ഈ പറയണത്. അപ്പോൾ അതെന്നോട് പറഞ്ഞു ഇങ്ങേർ, പാട്ടൊക്കെ മാഷ്ടർ ഇഷ്ടം പോലെയൊക്കെ ചെയ്തു, നമുക്ക് നാട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്യണം. ഞാൻ പറഞ്ഞ, നാട്ടിലൊരു സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ളൊരു ഹാള് കണ്ടുപിടിക്കണ്ടേ, പിന്നെ എവിടെയാണ് ഒരു ടേപ്പ് റെക്കോർഡർ ഉള്ളത്, ക്യാമറ ആയിട്ട് സിങ്ക്രണൈസ് ചെയ്യണത്, അതൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന്. പിന്നെ നൊട്ടേഷൻ എഴുതി വെച്ച് വായിക്കണ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് കേരളത്തിൽ എവിടെയുണ്ട്. അന്ന് അതീ നാടകത്തിന് ഒക്കെ പോണ ആരെങ്കിലുമൊക്കെ വിളിച്ച് റിഹേഴ്സൽ ചെയ്ത് നമുക്ക് ശരിയായിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ, ഞാനിത് രണ്ടാമത് പുലിവാല് തന്നെ നമ്മുടെ തലയിൽ വന്നല്ലോ എന്ന് സങ്കടപ്പെട്ടാണ് തിരിച്ചു പോരണത്. അപ്പോൾ ഞാനൊരാളെ മനസ്സിൽ കണ്ടു.
1: പ്രതിസന്ധി ഘട്ടത്തിൽ തുണയായി വന്നത് വോയ്സ് ഓഫ് ട്രിച്ചൂർ എന്ന ഓർക്കസ്ട്ര ട്രൂപ്പും ജോൺസൺ എന്ന സംഗീത പ്രതിഭയും.
0: ട്യൂണുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വെറുതെ ഇരുന്നൊക്കെ എങ്ങനെ ഉണ്ടാക്കും, ട്യൂണുകളൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ 2-3 എണ്ണം പുതിയത് എഴുതിച്ചോ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതെനിക്കൊരു ബോധരേഷനല്ലപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടു, തൃശ്ശൂർ വോയിസ് ഓഫ് തൃശ്ശൂർ പറഞ്ഞൊരു ക്ലബുണ്ട്, ജോൺസൺ്റെ ആണ്. അപ്പം ഞാനവിടെ ആ ക്ലബിൻ്റെ പരിപാടികളൊക്കെ കേൾക്കാൻ ഒക്കെ പോയിട്ടുണ്ട്, അവരെ കേട്ട് അടുപ്പണം. ജോൺസണോട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു

0: ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ എറണാകുളത്തുണ്ടാവാം ആളുകളും, പക്ഷേ എറണാകുളത്ത് എനിക്ക് അങ്ങനെ ആളുകളെ കൂടുതൽ പരിചയമൊന്നുമില്ല. ഞാൻ ജോലി കഴിഞ്ഞാൽ ഈ ഫീൽഡിലല്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ ഇവിടെ പോവുള്ളൂ. അങ്ങനെ ഞാൻ ട്യൂണൊക്കെ മനസ്സിൽ കണ്ട് ഇന്നതാവാം ഇന്നതാവാം എന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ട്, പക്ഷേ ഓഫ് കോഴ്സ് അത് പ്രൊഡ്യൂസർമാരും കൂടി ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുള്ളൂ. എന്നാലും ഞാൻ മനസ്സിലിങ്ങനെ കണ്ടു. എന്നിട്ട് ഒരു ദിവസം തൃശ്ശൂർക്ക് ഇങ്ങോട്ട് വരികയാണ്. വന്ന് അവിടെ ഒരു ബാങ്കിൽ ഈ ക്ലബിൽ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്, അയാളുടെ അടുത്ത് പോയി അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞ് ജോൺസൺ മദ്രാസിലാണ്, ദേവരായ മാഷ് വിളിച്ചുകൊണ്ട് പോയേക്കാണ്. നമ്പറുണ്ടോ ജോൺസൻ്റെ? നമ്പർ കൊണ്ടുവന്ന് വിളിച്ചു. ഏ എന്താ പ്രതാപേട്ടാ, ജോൺസാ നമുക്കൊരു കെണി വന്നിട്ടുണ്ട്, ഇങ്ങനൊരു സംഗതിയുണ്ട്, പടവണാ? ആ അത് ലോക്കലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനെവിടെ വെച്ച് ചെയ്യാനാ? ലോക്കലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാ അതൊക്കെ നമുക്ക് ചെയ്യാൻ പ്രതാപേട്ട, അത് ഉപേക്ഷിക്കണ്ട. ആ ചെയ്യാന്ന് പറഞ്ഞാൽ ജോൺസൺ മദ്രാസിലല്ലേ, എനിക്കൊരു 10 ദിവസം താ, ഞാൻ മാഷോട് പറഞ്ഞിട്ട് വരാം. അത് കഴിഞ്ഞതിന് ശേഷമേ എൻ്റെ ശ്വാസം നേരെ വീണുള്ളൂ, കാരണം എനിക്ക് ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് നേരിട്ട് പരിചയമില്ല. അവരൊന്ന് മാനേജ് ചെയ്യാനും അവർക്ക് എഴുതി കൊടുക്കാനും പഠിപ്പിക്കാനും എനിക്ക് പറ്റില്ല. അത് വോയിസ് ഓഫ് റിച്ചുവലിൻ്റെ റിഹേഴ്സൽ നടത്തുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആലുവ ഇന്ന് ഉച്ച വരെ ഓഫീസിലിരുന്നിട്ട് ഉച്ച കഴിഞ്ഞ് മുങ്ങും തൃശ്ശൂർ വരും. തൃശ്ശൂർ വന്നിട്ട് അവിടെയുള്ളവരെ കൊണ്ട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ച് 12 മണിയാവും രാത്രി വീട്ടിലെത്തുന്നത്. അങ്ങനെ ഒരു റിഹേഴ്സലൊക്കെ കഴിഞ്ഞിങ്ങനെ തയ്യാറായി നിൽക്കുമ്പോൾ 10 ദിവസം കഴിഞ്ഞ് ജോൺസൺ വന്നു. ജോൺസൺ വന്നു കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ടു.
1: പ്രശസ്തമായ വിമോക ശോക സ്മൃതികൾ ഉണർത്തിയുടെ ഉൽപ്പത്തി കഥ.
0: അപ്പോൾ അതിനു മുമ്പ് പ്രൊഡ്യൂസേഴ്സുമായിട്ട് കോട്ടയത്തൊരു മീറ്റിംഗ് ഉണ്ടായി, പ്രൊഡ്യൂസേഴ്സുമായിട്ട്. അപ്പോൾ ഈ വിമോഹശോകം എന്നുള്ള പാട്ട് ഇതിൽ വരാൻ ഉള്ളൊരു കാരണം ആ മീറ്റിങ്ങാണ്. അപ്പം മീറ്റിംഗ് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ട്യൂൺ ഉണ്ടാക്കിയിട്ട് പാട്ട് കഴിക്കുന്ന ആളല്ലേ? ഉഷാരി പറഞ്ഞിട്ടുണ്ട്. ആ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ കയ്യിൽ വല്ലതൊക്കെ സ്റ്റോക്ക് ഉണ്ട്, നല്ലതാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം, പിന്നെ വെറുതെ അധ്വാനിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ സ്റ്റോക്കുള്ള ചില സ്റ്റോക്കുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാലേ, ഞാൻ ഈ ഇടയ്ക്ക് നാടകങ്ങൾക്ക് ചെയ്യുന്നതാണ്, അത് ഒന്നോ രണ്ടോ നാടകം കൊണ്ട് മരിച്ചു പോകണമാണ്. അപ്പോൾ അത് നല്ല പാട്ടുണ്ടെങ്കിൽ ഞാനത് എൻ്റെ ടേപ്പിലാക്കി വെക്കും. അപ്പോൾ അങ്ങനെ കേൾപ്പിച്ചു വന്ന കൂട്ടത്തിൽ വിമോക ശോക കേട്ടവർ, അത് ഭാഗ്യവശാൽ ആ പാട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ച് ടേപ്പിലാക്കിയതാണ്. രാധാവിശ്വനാഥ്, അത് ഈ വോയിസ് ഓഫ് റിച്ചൂറിലെ മെയിൻ ആർട്ടിസ്റ്റായിരുന്നു രാധാവിശ്വനാഥ്, നല്ല പാട്ടുകാരിയാണ്. അവരുടെ സ്വദേശം തിരുവല്ലാമല. അവരെ ഒരു ദിവസം കിട്ടിയപ്പോൾ എൻ്റെ കുറേ ട്യൂൺസ് അവർക്ക് പറഞ്ഞു കൊടുത്തു, പാട്ടായിട്ട് ടേപ്പിൽ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പാട്ട് അവരെ കൊണ്ട് പാടിച്ചിരുന്നു. ഈ വിമുഖ വികാരപുഷ്പതലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞേ, ഇത് നമുക്ക് എടുത്താലോ, ഞാൻ പറയുന്നത് 150 നാടകങ്ങൾ ചെയ്യണം. അതിനെന്താ, ആളുകളൊക്കെ ഓർത്തിരിക്കാൻ പോകണം 150 നാടകങ്ങൾ ചെയ്യണമെന്താ, എന്നാൽ സാഹിത്യം മാറ്റിയാൽ മതി. അങ്ങനെ അവിടെ വെച്ച് എത്ര പാട്ട് വേണമെന്നും അത് ഞാൻ തിരഞ്ഞെടുത്തോളണമെന്നും പാട്ടുകാരെ ഞാൻ നിശ്ചയിച്ചോളണമെന്നും ഒക്കെ തീരുമാനമായി. അപ്പോൾ ഇതാരാ പാടിയെന്ന് എന്നോട് ചോദിച്ചു. ഇത് എസ് ജാനകിയല്ലേ പാടിയെന്ന് ചോദിച്ചു. എസ് ജാനകി എങ്ങനെ പ്രതാപിന് കിട്ടി പാടിക്കാൻ? അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാൻ പറഞ്ഞത് ഇത് നാട്ടിലൂടെ ഒരു കുട്ടി പാടിയാണ് എന്നാൽ നമുക്ക് എന്തിനാ ജാനകിയെ വിളിക്കണം, അപ്പം അത്രയും കാശിലാഭം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ പാട്ടുകാരെയൊക്കെ ഫിക്സ് ചെയ്ത് ജയേന്ദ്രനും യേശുദാസിനും ഓരോ പാട്ട് കൊടുത്തു. ഈ ക്ലബിലെ ഈ രാധാവിശ്വനാഥും സതി എന്ന് പറഞ്ഞൊരു കുട്ടി, അതും മുമ്പ് പറഞ്ഞ മോഹനരാഗത്തിൽ ആകാശത്താഴ്വര കട്ടിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് പ്ലെയിനായിട്ട്, അത് ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു 7 പാട്ട്, 6 പാട്ട് അത് ഈ വിമുഖ ശോക 2 പേര് പാടും, ആണും പെണ്ണും പാടും, അങ്ങനെ 7 പാട്ട് അങ്ങനെ ഫിക്സ് ചെയ്തു. ജോൺസൺ വന്നു.
1: ഗായിക രാധാ വിശ്വനാഥ്.

അപ്പോൾ ഞാൻ യേശുദാസിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നു, നിങ്ങൾ തരംഗിണി സ്റ്റുഡിയോ ഒക്കെ പണിയല്ലേ, ഇത് പറിച്ച് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളിവിടെ ഒരു ഹാളിൽ വെച്ചൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുകയാണ്, ഒരു പാട്ട് താങ്കൾക്ക് വെച്ചിട്ടുണ്ട്, വന്ന് പാടാമോന്ന് ചോദിച്ചു. പാടാമെന്ന് പറഞ്ഞു. തൃശ്ശൂർ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു പണ്ട്, അതിൻ്റെ ഉടമസ്ഥനൊരു കൃഷ്ണൻ, അങ്ങേർക്കൊരു നടനെന്ന ഗീതൻ എന്ന് പറഞ്ഞൊരു ഹാളുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ രൂപം ഭാവം എന്താണെന്ന് എനിക്ക് പിടിയില്ലാട്ട. ആ ഹാള് തിരിഞ്ഞെടുത്തു. വോയിസ് ഓഫ് തൃശ്ശൂരിൽ കുറേ സൈന്യങ്ങളുണ്ട്, ഇവരെല്ലാവരും കൂടി വന്ന് 10 ദിവസം ഒരു ഉത്സവം പോലെയായിരുന്നു. യേശുദാസ് അവിടെ വന്ന് പാടി.

0: നടനനികേതൻ എന്ന ഹാളിൽ വെച്ച് 10 ദിവസങ്ങളോളം നീണ്ടുനിന്ന റെക്കോർഡിംഗിൽ പിറന്നു വീണത് മികവാർന്ന 7 ഗാനങ്ങൾ.
1: അതിനു മുമ്പ് ആരും സിനിമയുടെ പാട്ടുകൾ ഹാളിൽ റെക്കോർഡ് ചെയ്യാൻ ഒരുങ്ങിയിട്ടില്ല. ഞാൻ നിർബന്ധിതനായതാണ്. എൻ്റെ സിനിമ ആണെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. ഹാളിനൊരു ഗുണമുണ്ടായി, സൈഡൊക്കെ ഓപ്പണായിരുന്നു. സൈഡൊക്കെ ഇങ്ങനെ തുറന്നില്ല നമുക്ക്, ഡാൻസുകാർ പിള്ളേർ വേർക്കാതിരിക്കാനേ ഓപ്പൺ സ്പേസ് ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹാളിലിരുന്ന് വാൾ ക്ലോക്ക് ചൈം ചെയ്തിട്ട് റീപ്ലേയിൽ കേട്ടില്ല അത്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു ഡെപ്ത് എന്തായിരുന്നു അതിലേക്ക്. കോഴിക്കോട് കോയമ്പത്തൂരിൽ നിന്നൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ വന്നിരുന്നത്. അതൊക്കെ ജോൺസൻ്റെ മിടുക്കാണ്. ജോൺസൺ ഇല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. രാമുവിന് വലിയൊരു സോണിയുടെ വലിയൊരു ടേപ്പ് റെക്കോർഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ വന്നിരുന്നു. രാമു പാരലായിട്ടൊന്ന് റെക്കോർഡ് ചെയ്തു നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട്. രാമു നമ്മുടെ ഒരു പയ്യനെ പോലുള്ള ഒരാളായിരുന്നു, സൗണ്ട് എഞ്ചിനീയർ രാമു. രാധാവിശ്വനാഥും ഈ സതിയും തൃശ്ശൂർക്കാർ തന്നെ, വോയിസിലെ ആർട്ടിസ്റ്റുകൾ തന്നെ. അവരൊക്കെ ഒന്ന് പാടി 5 ദിവസം ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഒന്നിച്ചിരുന്ന റിഹേഴ്സലാണ്. അന്ന് മീറ്റ് മറ്റത് വന്നിട്ടില്ല, ഡിജിറ്റൽ വന്നിട്ടില്ല. പക്ഷേ 16 വയലിനുണ്ടായിരുന്നു. ഇവരങ്ങോട്ട് മൂളിക്കാൻ തുടങ്ങിയാൽ വേറെ ഒരു ശബ്ദത്തിൻ്റെ അകത്തേക്ക് കയറില്ല. മുറ്റത്ത് ചീവീടിൻ്റെ ശബ്ദം വന്നാൽ ഒരു 5-6 പേര് അവിടെ പോയി വടിയായിട്ട് നിൽക്കുകയാണ് അടിച്ചമ്മ രാത്രി. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും എനിക്കും ജോൺസണും ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് വിജയിക്കുമോ വിജയിക്കുമോ എന്നുള്ളൊരു സംശയമായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായം, ഞാൻ ഈ ക്യാമറയായിട്ട് സിങ്ക് ചെയ്യണ ടേപ്പ് റെക്കോർഡർ വേണമെന്ന് പറഞ്ഞിട്ട് ചിത്രാഞ്ജലി ഇന്ന് ടേപ്പ് റെക്കോർഡർ വരും. പിന്നെ ഈ പറഞ്ഞ രാമു ഉണ്ടായിരുന്നു. രാമു നമ്മുടെ സ്നേഹിതൻ എന്നുള്ള കണക്ക് ടേപ്പ് റെക്കോർഡർ വരുത്തി. പിന്നെ ഇത് ഒരു പാട്ടിങ്ങോട്ട് പാടി കേട്ട് കഴിഞ്ഞാൽ അതുവരെ ടെൻഷനായിരുന്നു. അപ്പോൾ റിഹേഴ്സൽ തുടങ്ങുന്നത് 9 മണിക്കാണ് കാലത്ത്. ആദ്യത്തെ പാട്ട് റെക്കോർഡിങ് തീർന്നപ്പോൾ 7 മണിയായി രാത്രി. ഈ കാലത്ത് 9 മുതൽ രാത്രി 7 വരെ ഈ ആശങ്കയാണ് മനസ്സിൽ, ഇത് എങ്ങനെയാവുമാവോ എങ്ങനെയാവുമാവോ എന്ന്.
0: തത്വചിന്തകൾ സ്ഫുരിച്ചു നിൽക്കുന്ന ഒരു ഗാനം കൂടി പാടാനുണ്ടായിരുന്നു യേശുദാസിന്.
1: യേശുദാസിന് വിമോഖശോകവും ഭൂഗോളം ഒരു ശ്മശാനം.
0: ആ പാട്ടിന്റെ ഈണവും മുൻപ് പ്രതാപ് സിംഗ് ചിട്ടപ്പെടുത്തിയ ഒരു നാടക ഗാനത്തിൻ്റെതായിരുന്നു.
1: അത് ഒരു നാടകത്തിൽ ഞാൻ ചെയ്തിട്ട് ഇതെടുത്ത സിനിമയിൽ, ഏതോ ഒരു നാടകത്തിന് പേരോർമ്മില്ല, വർഷങ്ങളായിരുന്നു. എൻ്റെ വൈഫിൻ്റെ ഒരു കസിൻ ഒരു ഡോക്ടർ ശശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശശി നാടകം എഴുതും, പാട്ടുകൾ എഴുതും. അപ്പോൾ ശശിയുടെ ഒരു നാടകത്തിൽ വേണ്ടിയിട്ട് ഭൂഗോളം ഒരു ശ്മശാനം തുടങ്ങുന്ന ഒരു പാട്ട് എഴുതി ആ നാടകത്തിൽ പാടിയിരുന്നു. അതും എൻ്റെ ടേപ്പിൽ അന്ന് ആരോ പാടി റെക്കോർഡ് ചെയ്തിട്ടിരുന്നു. പ്രൊഡ്യൂസേഴ്സ് കേട്ടപ്പോൾ ആ പാട്ട് ഇഷ്ടമായി, അതും വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഭൂഗോളം ഒരു ശ്മശാനം എന്നുള്ള ആദ്യത്തെ വാചകം മാത്രം നിലനിർത്തിയിട്ട് ബാക്കി കേസ് നമ്പൂരിയെ കൊണ്ട് വേറെ ആളെ കൊണ്ട് എഴുതിച്ചു.

0: ഈണത്തിനും ഭാവത്തിനുമനുസരിച്ചാണ് ഗായകരുടെ തെരഞ്ഞെടുപ്പ്.
1: അങ്ങനെയൊന്നുമില്ല, പാട്ട് ആദ്യം ചെയ്യുമ്പോൾ ഇത് ആരെക്കൊണ്ട് പഠിക്കണം എന്നുള്ളതിനേക്കാൾ പോകണം ഇതെങ്ങനെ ഇത് കമ്പോസ് ചെയ്ത് അതൊരു നല്ല സാധനമാക്കുക എന്നുള്ളതാണ്. ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് പ്രസന്റ് ചെയ്യാൻ ആര് പറ്റും.
0: സംഗീത നിർവഹണത്തെക്കുറിച്ചുള്ള സ്വന്തം നിലപാടുകൾ വിശദീകരിക്കുകയാണ് പ്രതാപ് സിംഗ്.
1: അല്ലാണ്ട് അയാളുടെ ശബ്ദത്തിന് വേണ്ടി, യേശുദാസിൻ്റെ ശബ്ദത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ മാഷ് ഉണ്ടാക്കിയില്ലേ ഈ രാഗവിസ്താരമൊക്കെ കേട്ടി, രവീന്ദ്ര മാഷൊക്കെ അത് കച്ചേരി പോലെ ആക്കിയിട്ടുണ്ടല്ലോ പല പാട്ടും. അങ്ങനെ മോശക്കാരനല്ല, അപാരമായ ട്യൂൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ വാർമുകിലെ എന്ന് പറഞ്ഞൊരു പാട്ട് ചിത്രപാടണ, അത് പാടുമ്പോൾ ഹൃദയരമണ എന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ നമുക്ക് ഇവിടെ എന്തോ ഫീൽ ചെയ്യണം എന്നൊക്കെ തോന്നും. അതൊക്കെ ആ ട്യൂണിങ്ങിൻ്റെ ഒരു ഇതല്ലേ. പക്ഷെ അതിൽ തന്നെ വേണമെങ്കിൽ പുള്ളി മറ്റേ ശൈലിയൊക്കെ കൊണ്ടുവന്നിട്ട് അപാരമായ ട്യൂൺസ് ഉണ്ടാക്കി നല്ലൊരു പ്രതിഭാശാലിയായ സംഗീത സംവിധായകനാണ്. ഓൺലി തിങ് അതിൽ കുറച്ച് എക്സസായിട്ട് ശാസ്ത്രീയം കയറ്റി എന്ന ഒരു പലർക്കും പല അഭിപ്രായമുണ്ടല്ലോ. സന്ദർഭം, പാടുന്നയാൾ, അയാളുടെ പ്രദേശം, അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ സംഗീതമായിട്ടുള്ള ബന്ധം. ഒരു ഗ്രാമീണൻ പാടുമ്പോൾ ഞാൻ കൂകാത്ത പൂങ്കുയിലെ ട്യൂൺ ചെയ്യുമ്പോൾ വളരെ പ്ലെയിനായിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അയാളൊരു പ്യുവർ ഗ്രാമീണനാണ്. ആ കാലഘട്ടത്തിൽ അയാൾക്ക് സംഗീതമൊന്നും കേൾക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമില്ല. അപ്പോൾ അയാളെ കൊണ്ട് ഞാൻ അയാളുടെ വായിക്കുള്ളാത്ത സാധനം അയാളുടെ വായി കുത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതൊന്ന്. രണ്ടാമത്, നമ്മളൊരു പാട്ടുണ്ടാക്കിയാൽ എൻ്റെ വ്യൂ ആണതാണ്, ഇത് കൂടുതൽ ആളുകൾ പാടി നടക്കണതല്ലേ നമുക്ക് സന്തോഷം തരുന്നത്. അത് ചില ആളുകൾ ബുദ്ധിമുട്ടായതുകൊണ്ട് പാടാതിരിക്കുകയും ചില ആളുകൾ മാത്രം അത് പാടുകയും ചെയ്താൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല.

0: അപ്പം എൻ്റെ ഔട്ട്ലുക്ക് അത് പാടണം എന്നുള്ളതാണ്. ഞാനത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരു പാട്ടിലും കൊടുത്തിട്ടില്ല.
1: ചിത്രത്തിൽ രാധാ വിശ്വനാഥ് പാടിയ ഒരു ക്രിസ്തീയ

ബോംബെയിലായിരുന്നു ഈ കുട്ടി ചെറുപ്പത്തിൽ. ബോംബെയിൽ യേശുദാസിൻ്റെ കൂടെ ഒരു 30 ഗാനമേളയെങ്കിലും ഫ്രീ ആയിട്ട് കാശ് മേടിക്കാതെ പാടിയേക്കുന്ന കുട്ടിയാണ്. അത് കഴിഞ്ഞ് നാട്ടിൽ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് നാട്ടിൽ വന്ന് നിൽക്കണം. അപ്പോൾ ബോംബെയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി പരിചയപ്പെടുക, രണ്ടു മൂന്ന് പ്രാവശ്യം പോവുകയോ, ആ കുട്ടിയുടെ ഒരുപാട് പാട്ടുകൾ ഞാൻ വേറെ റേഡിയോ തൃശ്ശൂർ റേഡിയോ സ്റ്റേഷനിലെ പാട്ടുകാരിയായിരുന്നു. അപ്പോൾ അവിടുത്തെ പാട്ടുകളൊക്കെ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത്, അപ്പോൾ ആ കുട്ടി പാടിയാൽ എങ്ങനെയുണ്ടാവും എന്ന് ആശങ്ക എനിക്കില്ല. അപ്പോൾ അങ്ങനെ നിത്യ ചൈതന്യദായക രാധയുടെ ശബ്ദത്തിൽ മൈക്കിലിങ്ങോട്ട് സ്പീക്കറിലിങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഉള്ളു തണുത്ത ആളുകളുടെ.

0: പിന്നെ ഒരു ക്ലബ്ബ് സോങ് പോലെ പാടി, ജീവിതം പ്രണയമധുരം, അതാളും കേട്ട് കാണില്ല.
1: രാധാ വിശ്വനാഥ് പാടിയ ക്ലബ് സോങ് ഗണത്തിൽപ്പെടുന്ന ഒരു ഗാനം
0: ജീവിതം പ്രണയമധുരം.

0: ഒരു ഗുരുത്വദോഷമോ ഒരു തലയിലെഴുത്തോ ഈ നമ്മുടെ ഡയറക്ടർക്ക് വേണ്ടി അങ്ങനെ പറയുന്ന ആശയങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോൾ ഗംഭീരമാണല്ലോ തോന്നും. പക്ഷേ അത് അതുപോലെ ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സാവകാശം നിനക്ക് കിട്ടാറില്ല, അതിൻ്റെ കുറവുകൾ മൊത്തം നമ്മൾ കഥ കേൾക്കുമ്പോൾ കോരി തിരിച്ചു പോകും, മുൾക്കിരീടം. പക്ഷെ പടം ഫെയിലിയറായില്ല. അതുപോലെ ഒരു അനുഭവമായിരുന്നു മുത്തിനും ഉണ്ടായത്. ഓൺലി തിങ് അതിൽ ജീവിച്ചിരിക്കുന്നത് പാട്ടുകൾ മാത്രം. ഇപ്പോൾ എവിടെ പോയാലും എന്നെ അറിയും ഈ പാട്ട് പറഞ്ഞാൽ.
1: എൻ എൻ പിഷാരടി സംവിധാനം ചെയ്ത് 1976 പുറത്തുവന്ന മുത്ത് എന്ന ചിത്രത്തിൽ മധു, റാണിചന്ദ്ര, അടൂർ ഭാസി, ശങ്കരാടി തുടങ്ങിയ താരങ്ങൾ അണിനിരന്നു. പ്രതീക്ഷിച്ച രീതിയിൽ വാണിജ്യ വിജയം നേടാനാവാതെ പോയ ഈ സിനിമ ഇന്ന് ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ മാത്രം അനുസ്മരിക്കപ്പെടുന്നു.

പിന്നെ കണ്ണുനീരിൻ കടലിലേക്ക് ആരുമാരും അറിയാതെ വിണ്ണിൽ നിന്നൊരു സ്വപ്ന ബിന്ദു അടർന്നു വീണു ജയേന്ദ്രൻ. അത് ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം അത് ടൈറ്റിൽ സോങ്ങാണ്. ടൈറ്റിൽ സോങ് ആളുകൾ ഇങ്ങനെ വിട്ടുകളയും.

വിഷാദമധുരമായ ഒരു ഗാനത്തിന് ഭാവാത്മകമായ ആലാപനത്തിലൂടെ ജീവനേകിക്കൊണ്ട് ജയചന്ദ്രനും ഈ ചിത്രത്തിൽ സാന്നിധ്യം രേഖ.

0: ഒരു പാട്ടൊഴികെ എല്ലാ പാട്ടുകളുടെയും ഈരടികൾ എഴുതിയത് കെ എസ് നമ്പൂതിരി എന്ന സർഗധനനായ നാടക പ്രവർത്തകൻ. കെ നാരായണപിള്ള എന്ന എഴുത്തുകാരൻ ഈ ചിത്രത്തിൽ ഒരു പാട്ടെഴുതി തൻ്റെ പ്രതിഭ തെളിയിച്ചു.
1: ഒരു എഴുത്തുകാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്രൊഡ്യൂസറുടെ ഒരു ഫ്രണ്ട്. ഈ നിത്യ ചൈതന്യദായകം എന്നുള്ള പാട്ടെഴുതിയതൊരു നാരായണപിള്ളയാണ്. അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു ഫ്രണ്ടാണ്. ബാക്കിയൊക്കെ കെ എസ് നമ്പൂതിരിയാണ്. അത് തന്നെ ഞങ്ങളോട് പറഞ്ഞത് അത് വായിച്ചു നോക്കി ആവശ്യമുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തോട്ടോന്ന്. ഞങ്ങളത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അത് അവര് ഭാഗത്താൻ ഒരു മനുഷ്യനാണ്, അത് നമ്മൾ ചെയ്യേണ്ടല്ലോ, ഒരു ഒബ്ലിഗേഷൻ നമുക്കുണ്ടല്ലോ. സംവിധായകനും നമ്മുടെ എൻ എൻ പിഷാരടി തന്നെ. നിർമ്മാതാക്കൾ മൂന്ന് പേര് കോട്ടയത്തുകാരാണ്. പേരൊക്കെ മറന്നുപോയി. ബിസിനസ്സുകാരും ഒക്കെ ആയിട്ട് അവിടെ ഈ കോട്ടയത്തിൽ മൂസക്കില്ലേ, ആ കുടുംബത്തിലൊരാളൊക്കെ ഉണ്ടായിരുന്നു.

0: സിനിമ തന്റെ തട്ടകമല്ലെന്ന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നതിനാൽ, പിന്നീട് അവസരങ്ങൾ വരാത്തതിനാൽ ഖിന്നനല്ല, നിരാശനുമല്ല. പ്രതാപ് സിംഗ് തുടരുന്നു.
1: പെരുമ്പറ അടിച്ചു നടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഏയ്, ഞാനുണ്ടതിൻ്റെ ആളൊന്നും ഞാൻ പോയി പറയില്ല. ബാബുരാജിൻ്റെ പാട്ടാണെന്നും പറഞ്ഞ് ഞാൻ സ്റ്റേജിൽ അനൗൺസ് ചെയ്യണത് ഞാൻ കേട്ടിരുന്നു. അവർക്കറിയില്ല. അപ്പോൾ കുളിയഴിഞ്ഞ് ഓടി മാറ്റിയേ ബാബുരാജിൻ്റെ ആയിരിക്കും. അവരത് അനൗൺസ് ചെയ്തു. ഞാനപ്പോൾ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ പരിചയപ്പെടണം, അങ്ങനെ ശീലമല്ല എനിക്ക്. അതുകൊണ്ടാണ്, അല്ലാണ്ട് അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ആളല്ല ഞാൻ.
0: നടക്കാതെ പോയ മറ്റൊരു സിനിമ യക്ഷിക്കാവ്.
1: നമ്മുടെ സത്യൻ മുൾക്കിരീടത്തിലെ നായകനായിരുന്നു. സത്യൻ്റെ മകൻ സതീഷ് സത്യനുണ്ട്. സതീഷ് സത്യനും ചിലരും കൂടി, ഈ തമ്പിയും കൂടി, നമ്മുടെ സ്നേഹിതൻ തമ്പിയുണ്ടല്ലോ, ഒരു പ്ലാൻ ചെയ്തതാണ് യക്ഷിക്കാവ്. അപ്പോൾ അതിന് പാട്ട് വേണമെന്ന് പറഞ്ഞ് നാല് പാട്ട് ശരിയാക്കി കൊടുത്തു. അതെഴുതിയത് തിരുവനന്തപുരത്ത്. ഇപ്പോൾ വേറൊരു കുഴപ്പമുണ്ട്, മനസ്സിലുണ്ട് പേര്, നാക്കിൽ വരില്ല. ചിനക്കര രാമൻകുട്ടി. അദ്ദേഹം ഒരു ദിവസം ആലുവയിൽ എൻ്റെ വീട്ടിൽ വന്നു എന്നെ പരിചയപ്പെടാൻ. അപ്പം തന്നെ ഒരു പാട്ട് എനിക്ക് എഴുതി തന്നു. ഞാൻ കുളിക്കാൻ കയറി ഇറങ്ങിയപ്പോൾ ഞാനത് പാടിക്കൊടുത്തോണ്ട്. ശിശിര മനോഹര രാത്രിയിൽ ശശികല പോലൊരു സുന്ദരി, ദീപാരാധന തൊഴുതു മുടങ്ങാൻ ഇങ്ങനെ പോണതായിട്ട്. ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് ട്യൂൺ വന്ന് കൊടുത്തു. അങ്ങനെ നാല് പാട്ട് റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തത് സ്റ്റുഡിയോയിലല്ല, പൈലറ്റ് ട്രാക്ക് ഫോർ ഷൂട്ടിംഗ് പർപ്പസ്. കാരണം ഈ പാർട്ടിയൊക്കെ ദരിദ്രങ്ങളാണ്. അപ്പോൾ ഷൂട്ടിംഗ്

0: പർപ്പസിനെ പൈലറ്റ് ആക്കി റെക്കോർഡ് ചെയ്ത് കൊടുത്തു. അമ്മ രാമായിരുന്നു റെക്കോർഡ് ചെയ്തത്. പക്ഷേ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് പടം പിടിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുക്കാൻ നിർത്തിയ കാലമായിരുന്നു. അതുകൊണ്ട് അത് പെട്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി. ഞാൻ പിന്നെ ആ ട്യൂണൊക്കെ ഇങ്ങോട്ട് തിരിച്ചെടുത്തിട്ട് വേറെ ലിറിക്കൊക്കെ എഴുതി ഈ 2005 ഒരു 50-60 പാട്ട് റെക്കോർഡ് ചെയ്ത് കൂട്ടത്തിപ്പെടുത്തി. ഞങ്ങൾ റെക്കോർഡ് കുറേ കാശൊക്കെ ചിലവാക്കി, 10-12 ലക്ഷം രൂപ കളഞ്ഞു. അത് മോനാണ് അത് ചെയ്തോ എന്നും പറഞ്ഞ് എനിക്ക് കാനഡയിൽ നിന്ന് കാശ് അയച്ചു തന്നത്. ആ പാട്ട് ഇറങ്ങുമ്പോഴുള്ള ദുര്യോഗം എന്താണെന്നാ, CD വിൽപ്പന ഇല്ലാതായ കാലമാണത്. ഒരു കാലഘട്ടം വരെ CD വിൽപ്പന കേമമായിട്ട് നടന്നിരുന്നു. അപ്പോൾ CD വിൽപ്പന വളരെ കുറഞ്ഞ കാലമായിരുന്നു. എന്നാലും എൻ്റെ സുഹൃത്തുക്കൾ അതിലൊരു CD ഇറക്കി. അപ്പോൾ ഡിവോഷണൽ സോങ്സിന് മാർക്കറ്റുള്ള കാലമാണ്. അപ്പോൾ കൂടുതലും ഡിവോഷണൽ സോങ്സാണ് ഇറക്കിയത്. അത് സാധാരണ അമ്പലത്തിൽ കേൾക്കുന്ന ടൈപ്പ് ഡിവോഷണൽ സോങ്സ് അല്ല, സിനിമ കേൾക്കുന്ന ഡിവോഷണൽ സോങ്സ് പോലെ ലൈറ്റ് ട്യൂണുമായിട്ട് ബന്ധപ്പെടുത്തി. അതിനിടയ്ക്ക് ഒരു സിനിമയിൽ 3 പാട്ട് കയറിയിട്ടുണ്ട്. ശ്രീമൂലാനം വിജയൻ്റെ മകനൊരു ശ്രീമൂല നഗരം പൊന്നനുണ്ട്. പൊന്നൻ്റെ ഒരു പടം പിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ എന്നോട് ഒന്ന് ചേട്ടാ, അച്ഛൻ്റെ ആ നാടകത്തിലെ പാട്ട് ചേട്ടൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലൊരു മോൺ എനിക്ക് വേണമെന്ന് പറഞ്ഞു, നീ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അത് കൊണ്ടുപോയ സിനിമയിൽ ഇട്ടിട്ടുണ്ട്, ഇറങ്ങിയിട്ടില്ല. ആ അടുത്തറയാണ് അക്കരയ്ക്ക് ഉണ്ടോയെന്നാണ് പേരിട്ടേക്കണത്. ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഈ റീ റെക്കോർഡിങ് അതും ഒരു 90% കഴിഞ്ഞാണ്. എന്നാ ഇറങ്ങണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് വേറെ ഒന്നുണ്ട്, ഈ തലയിൽ വരാമെന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലേ, ഇത് ചെയ്താൽ അതിൻ്റെ അനുഭവിക്കാനുള്ള ഒരു യോഗം വേറെ യോഗമല്ലേ, ചെയ്യാനുള്ള യോഗം ഒന്ന്, അനുഭവിക്കാനുള്ള യോഗം വേറെ ഒന്ന്. അത് ദൈവം എൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടില്ല, ഇനി അവരുടെ തലയിൽ എങ്ങനെയാണ് എനിക്കറിയുള്ള. മാത്രമല്ല 9 വർഷം കൊണ്ട് 14 പുസ്തകം എഴുതി. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ ഏറ്റവും വലിയ എഴുത്തുകാരൻ ഞാനാണെന്ന് അശോകൻ ചെരുവിൽ തന്നെ തൃശ്ശൂരോടത്ത് പ്രസംഗിച്ചു.
1: സിനിമയിൽ അവസരങ്ങളില്ല എന്നതുകൊണ്ട് പാട്ടിനെ അതിൻ്റെ പാട്ടിന് വിട്ടില്ല പ്രതാപ് സിംഗ്. ഔദ്യോഗിക കാര്യങ്ങളിൽ എന്ന പോലെ സംഗീതരംഗത്തും ആത്മാർത്ഥമായ സമർപ്പണ ബുദ്ധിയോടെ അദ്ദേഹം കർമ്മോത്സുകനായി. ഭക്തിഗാനരംഗത്തും നാടകഗാനരംഗത്തും അദ്ദേഹം സജീവത എന്നും നിലനിർത്തി. പ്രതാപ് സിംഗ് ചിട്ടപ്പെടുത്തിയ ഒരു ഭക്തിഗാനം.

0: പ്രതാപ് സിംഗ് എന്ന പേര് അതിഥിയായെത്തിയ മറുനാട്ടു സംഗീതകാരൻ എന്ന തെറ്റിദ്ധാരണയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. പേരിന് പിന്നിലൊരു കഥയുണ്ട്. പ്രതാപ് സിംഗ്
1: ഈ ഗ്രാമങ്ങളിലൊക്കെ വടക്കേന്ത്യ ചില വൈദ്യന്മാർ വരും. തോളിൽ ഇങ്ങനെ രണ്ടുമൂന്ന് ഭാണങ്ങൾ ഉണ്ടാവും, അതിൽ മുഴുവൻ മരുന്നുകളായിരിക്കും. നാട്ടിലൊക്കെ ഉണ്ടാവും അന്ന് ചില വൈദ്യന്മാരൊക്കെ. പക്ഷേ ഇവർ വന്നു കഴിഞ്ഞിട്ട് ഇവരെവിടെയെങ്കിലും ഒരു വീടുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് അവിടെ രണ്ട് മൂന്ന് ദിവസം താമസിച്ച് ആ പരിസരത്തുള്ള രോഗികളൊക്കെ ചികിത്സിക്കും, എന്നിട്ട് വേറൊരു സ്ഥലത്ത് പോകും. അങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഈ വീട്ടിൽ അഭയം കൊടുക്കൽ കുറെ കൂടുതലാണ്. ആളുകൾ ഒരു പലഹാരം വീട്ടിലുണ്ടാക്കിയാൽ പുറത്തുനിന്ന് ഒരാൾ വന്നില്ലെങ്കിൽ അത് സുഖമായിട്ട് തിന്നില്ല. വീട്ടിലുള്ള ആളുകൾ മാത്രം ഇരുന്ന് തിന്നാൽ സുഖവുമില്ല. അപ്പോൾ ഒരു അതിഥി വേണം. അങ്ങനെ ഒരു മനസ്സിലാണ് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഞങ്ങളുടെ ആളെ എല്ലാവരുടെ. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പം അവർ ഒരു ചികിത്സ കഴിഞ്ഞ് ഞങ്ങൾ പോകും, പിന്നെ ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞ് വരും. അങ്ങനെ ഒരു വരവിൽ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് കിടക്കുന്നു. അപ്പോൾ എനിക്ക് മൂത്തത് രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമുണ്ട്. ഞാൻ അഞ്ചാമത്തെ ആളാണ്. അപ്പോൾ കുട്ടിക്ക് പേരിട്ടോ എന്ന് ചോദിച്ചു. അയാൾ കുട്ടിക്ക് പേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനൊരു പേരിട്ടെ? ഓ, പ്രതാപസിംഹൻ എന്നാണ് അയാൾ എനിക്ക് പേരിട്ടത്. നാട്ടിലെ രീതി അന്ന് ഞങ്ങളൊക്കെ ചരിത്ര പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്, മേവാറാണ് ആ പ്രതാപസിംഹൻ വലിയ വീര ജാൻസിക്ക്.

0: റാണി എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ആ കാലത്ത് മേവാർ റാണ, പ്രതാപ സിംഹൻ, രജപുത്രന്മാർ അങ്ങനെയാണല്ലോ, വീരന്മാരല്ലേ. അപ്പോൾ പ്രതാപസിംഹൻ എന്ന് പേരിട്ടു. പേരിട്ട് പിന്നെ സ്കൂളിൽ ചേർക്കാൻ നേരത്ത് നമ്മളാ വാലൊന്നും ഇങ്ങനെ വിളച്ചതാണ്, സിങ്ങാക്കിയത്. ഇനി പേരിൻ്റെ ചരിത്രം ഒരു സംഗതിയും കൂടി പറയുന്നത്, ഈ 2005 പാട്ട് കുറേ പാടിക്കാം, ഇന്നത് ഇത്ര മെയിൽ വോയിസ്, ഇത്ര ഫീമെയിൽ വോയിസ് ഒക്കെ തീരുമാനിച്ചപ്പോൾ, പിന്നെ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചപ്പോൾ തൃശ്ശൂരൊരു കുട്ടിയുണ്ടല്ലോ ഗായത്രി എന്ന് പറഞ്ഞിട്ട്, ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ അല്ലേ നമ്മുടെ പാട്ടുകൾക്ക് അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഗായത്രിയെ പരിചയപ്പെടാൻ രണ്ടു മൂന്ന് പേരായിട്ട് ഞങ്ങളങ്ങോട്ട് ചെല്ലിയാണ്. ആ എന്നാൽ പാട്ടൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കയ്യിലുള്ള എല്ലാം കൂടി ഒരു സി ഡിയിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണ കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് അങ്ങോട്ട് ഇട്ട് ഓൺ ചെയ്യുന്നു പറഞ്ഞൊരു സി ഡി അങ്ങോട്ട് കൊടുക്കും. സി ഡി ഓൺ ചെയ്ത് കഷ്ടകാലത്തിന് ആദ്യം വന്ന പാട്ട് കുളി കഴിഞ്ഞ് കുളി മാറ്റി. ഇത് സിനിമ പാട്ടല്ല, ഇത് ഞാനെന്തിനാണ് പാടുന്നത്? ഇത് ഞാൻ എത്ര സ്റ്റേജിൽ പാടിയിരുന്ന പാട്ടാണ്. അയ്യോ, ഇത് എസ് ജാനകി പാടിയ പാട്ടല്ലേ? ഇത് വടക്കേണ്ടിക്കാരൻ സിംഗ് ചെയ്തതാണ്. ഞാനിപ്പോൾ എൻ്റെ കൂടെ വന്നവരെ നോക്കി കണ്ണ് കാണിച്ച് ഇപ്പോൾ പറയണ്ടാന്ന്.
1: എന്നാൽ പേരിലേയുള്ളൂ ഇപ്പറയുന്ന പ്രതാപം എന്നത് ഈ സംഗീത സംവിധായകനുമായി ഇടപഴകിയ ആരും പറയും. അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത, പ്രശസ്തി തേടിപ്പോകാത്ത ഈ അന്തർമുഖനായ സംഗീത പ്രണയി.

സംഗീത സംവിധായകൻ പ്രതാപ് സിംഗിന്റെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. വിവരണം വിനീതാസുമം, സഹകരണം രതുൽ മോഹൻ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से लगातार चल रहे हैं। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: FM പ്രധാന വാർത്തകൾ. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ ലഭ്യതയെ മാറ്റിമറിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 60% കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി പാവപ്പെട്ട കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുറച്ചതായും പ്രധാനമന്ത്രി ഡാമനിൽ അറിയിച്ചു. കേന്ദ്ര കായിക യുവജന ക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് ഫോർ വികസിത് ഭാരത് മൈ ഭാരത് യൂത്ത് കൺവെൻഷൻ ഇന്ന് ന്യൂഡൽഹിയിലെ ത്യാഗരാജ സ്റ്റേഡിയത്തിൽ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും.

സിപിഐഎം സംസ്ഥാന സമിതി നേതൃയോഗം നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് വിലയിരുത്തി. കണ്ണൂർ നഗരത്തിലെ കടയിൽ നിന്നും ഇ സിഗരറ്റിന്റെയും വിദേശ സിഗരറ്റുകളുടെയും ശേഖരം ടൌൺ പോലീസ് പിടികൂടി. പ്രഭാത് ജംഗ്ഷൻ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നിരോധിത ഇ സിഗരറ്റുകളും പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. തൃശൂർ മണലൂരിൽ വീടിനു മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചു. മണലൂർ സ്വദേശി വിഷ്ണു ആണ് രാവിലെ മരിച്ചത്. 27 വയസ്സായിരുന്നു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ എ സി ശ്രീഹരി കണ്ണൂരിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. പഴശ്ശി ജലസംഭരണിയുടെ 16 ഷട്ടറുകളിൽ 6 തുറന്നു. 4 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതവും 2 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതവുമാണ് ഉയർത്തിയത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 6:30 ഗോവയിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ
1: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: अगर टाइम मैनेजमेंट सीख लिए और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी.
2: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से लगातार चल रहे हैं. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
4: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
5: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ്
4: വേണ്ടേ എന്നോ? എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
5: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: ചലച്ചിത്ര ഗാനങ്ങൾ. അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും അരുന്ധതിയും പാടിയത്. ഗാനരചന S. രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: ഐജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: അടുത്ത ഗാനം ക്ഷണക്കത്ത് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ശരത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം കേൾക്കാം.
1: നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ ലഭ്യതയെ മാറ്റിമറിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 60% കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി പാവപ്പെട്ട കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുറച്ചതായും അദ്ദേഹം ദാമനിൽ അറിയിച്ചു. ലക്ഷദ്വീപ്, കടമത്ത്, കൽപ്പേനി ദ്വീപുകളിൽ 4 തുറമുഖ ജെട്ടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ തറക്കല്ലിട്ടു. ദാമനിലെ പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിൻ്റെ വികസനത്തിന് കരുത്തു പകരുന്ന 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് തറക്കല്ലിട്ടത്. കേന്ദ്ര കായിക യുവജനക്ഷേമ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് ഫോർ വികസിത് ഭാരത് മൈ ഭാരത് യൂത്ത് കൺവെൻഷൻ ന്യൂഡൽഹിയിലെ ത്യാഗരാജ സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി.

കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല. വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനം നിരോധിച്ചു. കുറുവാദ്വീപ്, ബാണാസുര സാഗർ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കാറ്റുകുന്ന് ആനച്ചോല ട്രക്കിംഗ്, ചെമ്പ്ര പീക്ക് ട്രക്കിംഗ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, എൻ ഊര് എന്നിവിടങ്ങളിലും പ്രവേശനത്തിന് വിലക്കുണ്ട്. കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റി താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറും വടകര തഹസിൽദാറെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വിലങ്ങാട് മേഖലയിലെ മലയോര

ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDO നോഡൽ ഓഫീസറും വടകര തഹസിൽദാറെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. ബിംസ്റ്റെക് ദിനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആശംസ നേർന്നു. ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ ഉടനീളം അഭിവൃദ്ധി, കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകാൻ ബിംസ്റ്റെക്കിന് കഴിഞ്ഞതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടലിലെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തമ്മിലെ സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് രൂപീകരിച്ച സംഘടനയാണ് ബിംസ്റ്റെക്. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബജാവോ അഭിയാൻ ക്യാമ്പയിൻ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷി രീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിൻ്റെ പ്രധാന ലക്ഷ്യം. രാജ്യവ്യാപകമായി ഇതുവരെ 17,800 ക്യാമ്പയിൻ സംഘടിപ്പിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ ലാറ്റിനമേരിക്കൻ കരീബിയൻ വ്യാപാര നിക്ഷേപ കരാർ സമ്മേളനം ഇൻഡോറിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 15 ലാറ്റിനമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറിയായി MG യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ എസ് നിസാമിനെ നിയമിച്ചു. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറിയായിരുന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എറണാകുളം കളക്ടറേറ്റിൽ ജീവനക്കാർക്കായി 2 ദിവസത്തെ ക്ലോത്ത് കളക്ഷൻ ഡ്രൈവ് ആരംഭിച്ചു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. ഉപയോഗശൂന്യമായ പഴയ വസ്ത്രങ്ങൾ പുനരുപയോഗിക്കുകയാണ് ഡ്രൈവിന്റെ ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ജീവനക്കാരിൽ നിന്ന് ശേഖരിക്കുന്ന പഴയ വസ്ത്രങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിക്കുകയോ പരിസ്ഥിതിക്ക് ദോഷം വരുത്താത്ത രീതിയിൽ സംസ്കരിക്കുകയോ ചെയ്യും. ജില്ലാ ശുചിത്വ മിഷൻ, ഗ്രീൻ വേംസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 12ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപ്പര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാഗാനന്ദ മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ വിശ്വമതാദർശനം എന്ന ഗ്രന്ഥം സന്ദർശനവേളയിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർ വെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും 2ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൗണ്ടറിലാണ് ഫോം പൂരിപ്പിച്ച് നൽകേണ്ടത്. കോഴിക്കോട് സിറ്റി പോലീസിലെ ഉദ്യോഗസ്ഥരുടെ സൈബർ കുറ്റാന്വേഷണ ശേഷി ശക്തിപ്പെടുത്താൻ സംഘടിപ്പിച്ച സമഗ്ര സൈബർ കുറ്റാന്വേഷണ പരിശീലന പരിപാടി സമാപിച്ചു. സമാപന ചടങ്ങ് സിറ്റി പോലീസ് കമ്മീഷണർ മ്രിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം, ഡിജിറ്റൽ തെരുവുകളുടെ ശേഖരണവും വിശകലനവും, ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയ സംബന്ധമായ കുറ്റകൃത്യങ്ങൾ, സൈബർ നിയമങ്ങൾ, മൊബൈൽ ഫോൺ വെബ്സൈറ്റ് സംബന്ധമായ അന്വേഷണം, വിവിധ സൈബർ പോർട്ടലുകളുടെ ഉപയോഗം, ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു പരിശീലനം. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധനകൾ കർശനമാക്കി. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചാണ് ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്. കഴിഞ്ഞ ദിവസം കുന്ദമംഗലം ബസ് സ്റ്റാൻഡ്, സ്കൂൾ പരിസരം, IAM പരിസരം എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. പ്രത്യേക പരിശീലനം ലഭിച്ച 296 ബ്ലാക്കി എന്ന സ്നിഫർ ഡോഗിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന. കെ പ്രവീൺകുമാർ MLA സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ പ്രൈസ് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾക്ക് സമ്മാന ചെപ്പ് വിതരണം ചെയ്തു. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ വീരവഞ്ചേരി LPU സ്കൂളിലെ കുട്ടികൾക്ക് ചെപ്പുകൾ നൽകിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. CPIM സംസ്ഥാന സമിതി നേതൃയോഗം നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത് ചേരും. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ്

0: നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് വിലയിരുത്തി. ഇവ സമാഹരിച്ച് സംസ്ഥാന സെന്റർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് നാളെ സംസ്ഥാന സമിതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചേക്കും. കണ്ണൂർ നഗരത്തിലെ കടയിൽ നിന്നും ഇ സിഗരറ്റിൻ്റെയും വിദേശ സിഗരറ്റുകളുടെയും ശേഖരം ടൗൺ പോലീസ് പിടികൂടി. പ്രഭാത് ജംഗ്ഷൻ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 6:30 ഗോവയിലാണ് മത്സരം. അണ്ടർ 18 പുരുഷ ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം. ഇന്ത്യൻ സമാധാന സേനാംഗം മേജർ അഭിലാഷ ബരാക്കിനെ ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് അവാർഡ് നൽകി ആദരിച്ചു. ഇന്ത്യൻ ആർമിയിലെ ആദ്യ വനിതാ കോമ്പാക്ട് ഹെലികോപ്റ്റർ പൈലറ്റ് കൂടിയാണ് മേജർ അഭിലാഷ. ഈ അവാർഡ് ലഭിക്കുന്ന 3-ാമത്തെ ഇന്ത്യക്കാരി ആണിവർ. ലെബനനിലെ ഐക്യരാഷ്ട്ര സംഘടന ഇടക്കാല സേനയുടെ ഇന്ത്യൻ ബറ്റാലിയൻ സേവനമനുഷ്ഠിക്കുന്ന മേജർ ബരാക്കിനെ സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച ചടങ്ങിൽ ഗുട്ടറസ് ആദരിച്ചു. സ്ത്രീകളുടെയും ദുർബല വിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾ സമാധാന പരിപാലന പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഓസ്ട്രേലിയ നോർവേ ചെസ് ടൈറ്റിലിൽ ഫൈനൽ റൗണ്ടിൽ വിജയ കിരീടം ചൂടിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം രചിച്ച് ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. ടൂർണമെന്റിൽ 18 പോയിന്റ് നേടിയ പ്രജ്ഞാനന്ദ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിയാണ് നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റ് ഇന്ന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. വൈകിട്ട് വനിതാ വോളിബോൾ പ്രദർശന മത്സരത്തിൽ കണ്ണൂർ കോർപ്പറേഷനും പ്രസ് ക്ലബ്ബും ഏറ്റുമുട്ടും. തുടർന്ന് ജനപ്രതിനിധികളുടെ ടീമും ജില്ലാ കളക്ടർ നയിക്കുന്ന ചേംബർ ഓഫ് കോമേഴ്സ് ടീമും മത്സരിക്കും. 2018 കോഴിക്കോട് സംഘടിപ്പിച്ച ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തിപ്പിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായെന്ന പരാതിയിൽ നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2021 നവംബറിൽ മുൻ വോളിബോൾ താരം സെബാസ്റ്റ്യൻ ജോർജ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ചും കോഴിക്കോട് വിജിലൻസും അന്വേഷണം നടത്തിയിരുന്നു. 5 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് ഇന്ന് 2200 രൂപ താഴ്ന്ന് 1,12,000 14,000 രൂപയാണ് ഗ്രാമിന്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ പന്ന്യന്നൂരിൽ നിന്ന് 337.74 ഗ്രാം MDMA പിടികൂടി. വാടകയ്ക്ക് താമസിക്കുന്ന ഉള്ളിയേരി സ്വദേശി ഗഫൂറിനെയാണ് പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ AC ശ്രീഹരി കണ്ണൂരിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ഡോൾഫിൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: സ്വർണം ഗ്രാമിന് 275 രൂപ കുറഞ്ഞ് 14,000 രൂപ. പവന് 112,000 രൂപ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് നാളെ കാലത്ത് 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
4: പ്രിയ ഗീതം.
5: പ്രിയഗീതത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്ക് ഇനി മുതൽ

വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0495 236 6174. മറ്റൊരു നമ്പർ 236 6176. ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9447444800.

0: പ്രിയഗീതം.
1: കുറ്റിക്കാട്ടൂരിൽ നിന്നും അരുൺ ദേവ് ആവശ്യപ്പെട്ട ഗാനം. നീർപ്പറവൈ എന്ന ചിത്രത്തിനുവേണ്ടി വൈരമുത്തു എഴുതി, എൻ ആർ രഘുനന്ദൻ ഈണം നൽകി, ശ്രേയാ ഘോഷാൽ പാടിയത്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: പ്രിയ ഗീതം
5: പ്രിയഗീതത്തിൽ ഇനി രാധ ആവശ്യപ്പെട്ട ഗാനമാണ് ജയചന്ദ്രൻ പാടിയത്. ചിത്രം കളിത്തോഴൻ. ഗാനരചന P. ഭാസ്കരൻ. സംഗീതം ദേവരാജൻ.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
4: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത്

0: 7:25 സമർപ്പിക്കുന്നത്.
1: നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: പ്രിയ ഗീതം.
3: പ്രിയഗീതത്തിൽ ഇനി കേൾക്കാം ജീവിതം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്. പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ഗംഗയമരൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കുന്നമംഗലത്തു നിന്നും ഷീന.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: പ്രിയഗീതം.
7: സില്ലനൊരു കാതൽ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാൽ, നരേഷ് അയ്യർ എന്നിവർ പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കടലുണ്ടിയിൽ നിന്നും ദീപ്തി പ്രജിത്ത്.

0: ഇതോടുകൂടി ഇന്നത്തെ പ്രിയഗീതം ഇവിടെ പൂർണ്ണമാകുന്നു.
1: പ്രിയഗീതം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആന്ധ്രാപ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ജനസേന പാർട്ടി സ്ഥാനാർത്ഥിയായി ലിംഗമനേനി രമേശ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പവൻ കല്യാൺ ആണ് ഇക്കാര്യം അറിയിച്ചത്. മഴ ശക്തമായ സാഹചര്യത്തിൽ വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനം നിരോധിച്ചു. കുറുവാദ്വീപ്, ബാണാസുരസാഗർ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കാറ്റൂന്ന്, ആനച്ചോല ട്രക്കിംഗ്, ചെമ്പ്ര പീക്ക് ട്രക്കിംഗ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, എന്നൂര് എന്നിവിടങ്ങളിലും പ്രവേശനത്തിന് വിലക്കുണ്ട്. സ്വർണവില പവന് 2200 രൂപ കുറഞ്ഞ് 112,000 ലെത്തി.

14,000 രൂപയാണ് ഗ്രാമിന്. തെലങ്കാന റേസിംഗ് പരിപാടിയുടെ ഭാഗമായി ഹൈദരാബാദിൽ ത്രെഡ് പോച്ചാമ്പള്ളി കൈത്തറി പ്രദർശനം ആരംഭിച്ചു. 2003 ഭൗമ സൂചിക പദവി ലഭിച്ച കൈത്തറി ഇനമാണ് പോച്ചാമ്പള്ളി. എറണാകുളം ചേരാനല്ലൂരിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് പരിശോധനയിൽ 110.73 ഗ്രാം MDMA മൂന്നുപേരെ എക്സൈസ് പിടികൂടി. അമൃതനഗർ ആനയോട്ടിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 1,85,000 രൂപയും ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന കാറും കണ്ടെടുത്തു. കോട്ടയം ഏറ്റുമാനൂർ കാണക്കരയിൽ പാഴ്സൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറി രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അണ്ടർ 18 ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും യുവർ ചോയ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശം അയച്ചു തുടങ്ങാം. അയക്കേണ്ട നമ്പർ 9400224440. ആദ്യ ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ജേക്സ് ബിജോയി, സംഗീതം നിർവഹിച്ച് എം ജെ ശ്രീകുമാർ പാടിയത് ചിത്രം തുടരും.

0: മീനങ്ങാടി IHRD മോഡൽ കോളേജിൽ കൊമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം നടത്തുന്നു. കൊമേഴ്സ് വിഷയത്തിൽ ഈ മാസം 8-നും കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ 9-നും രാവിലെ 10:30 അഭിമുഖം നടക്കും. ഫോൺ 8547000507.
1: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിലൊരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും IG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി IG ലാഭമഴ.
0: യുവർ ചോയ്സിൽ അടുത്ത ഗാനം കേൾക്കാം. വാലിയക്കോട് നിന്നും ബിന്ദു മനോജ് ആവശ്യപ്പെട്ട ഗാനം ഉള്ളടക്കം എന്ന ചിത്രത്തിൽ നിന്ന്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം, ചിത്ര പാടിയത്.

0: കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൌജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24-ന്. 6 മാസം ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൌജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: വയനാട് നിന്നും ദിവ്യ ആവശ്യപ്പെട്ട ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. രസതന്ത്രം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: हकीकत में बदलने के लिए सही समय पर सही कदम उठाना जरूरी है। भारतीय वायुसेना में कमीशन्ड ऑफिसर बनने के लिए एफकैट 2 ऑफ 2026 के आवेदन 20 मई से खुले हैं। विवरण के लिए विजिट करें afcat.edcil.co.in पर।
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
2: अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से लगातार चल रहे हैं। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
3: ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിൽ ക്ലാസുകൾ നടക്കുക. 6 മാസത്തേക്കാണ് പരിശീലനം. ജൂലൈ 1 പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കും. SSLC ആണ് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത. 18 വയസ്സ് തികഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈൻ എന്നിവർക്ക് അപേക്ഷിക്കാം. ഇവരുടെ അഭാവത്തിൽ OBC, SC, ST എന്നിവരെയും പരിഗണിക്കും. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോമിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ, BPL ആണെങ്കിൽ റേഷൻ കാർഡിന്റെ കോപ്പി, വിധവ, വിവാഹമോചിതർ ആണെങ്കിൽ ആയുധ തെളിയിക്കുന്ന രേഖ സഹിതം, പ്രിൻസിപ്പൽ, കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൽപ്പറ്റ എന്ന വിലാസത്തിലോ നേരിട്ടോ നൽകണം. പൂരിപ്പിച്ച അപേക്ഷ ജൂൺ 24 വൈകിട്ട് 5 ഓഫീസിലെത്തിക്കണം. ഫോൺ 0493620228.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കൈമ്പാലയിൽ നിന്നും രഞ്ജിനി, ബബിത, ശോഭിത, സിന്ധു.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി

0: എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ 18-30 പ്രായമുള്ള ഭിന്നശേഷിക്കാരായ യുവതീ യുവാക്കൾക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ഹോർട്ടിക്കൾച്ചർ, റീറ്റെയിൽ മാനേജ്മെന്റ്, ഹൌസ് കീപ്പിംഗ് എന്നീ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകുന്നു. തൊഴിൽ പരിശീലനത്തോടൊപ്പം സാമൂഹ്യ ഇടപെടൽ, വ്യക്തിത്വ വികാസം എന്നിവയിലും പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ജൂൺ 15 0495-2351-403 അല്ലെങ്കിൽ 7025-6920 എന്നീ നമ്പറുകളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ബന്ധപ്പെടുക. രാമനാട്ടുകരയിൽ നിന്നും ബാബു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.
3: Good evening, ladies and gentlemen. Hope you will enjoy this song.

ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ PSEA അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ്, ഫുഡ് പ്രൊഡക്ഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ, ഓപ്പറേഷൻസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിലുള്ള യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും സ്ഥാപനം വഴിയും അല്ലെങ്കിൽ www.fcikerala.org എന്ന വെബ്സൈറ്റ് വഴിയും ലഭിക്കും. അപേക്ഷകൾ June 15 വൈകിട്ട് 5 മങ്കടയിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫീസിൽ ലഭിക്കും. SC/ST/OEC വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടെയുള്ള പഠനം സൗജന്യമാണ്. ഇ ഗ്രാന്റ് സ്കോളർഷിപ്പ് വഴി മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സൗജന്യ ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, CT Arcade, മഞ്ചേരി റോഡ്, മങ്കട ടൗൺ എന്ന വിലാസത്തിൽ ലഭിക്കും. ഫോൺ 0493-3295-733 അല്ലെങ്കിൽ 9539-3672-85.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ അടുത്ത ഗാനം കേൾക്കാം. മിന്നാരം എന്ന ചിത്രത്തിൽ നിന്ന് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷിന്റെ സംഗീതം ചിത്ര പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പെരിങ്ങളത്ത് നിന്നും മിനി സോമൻ.

0: ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കെൽട്രോണിന്റെ കോഴിക്കോട് നോളജ് സെന്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സ് കവിയാത്ത 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ എത്തണം. ഫോൺ 0495-230-1772. മറ്റൊരു നമ്പർ 8590-605-275-275.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം, സുജാതയും എം ജി ശ്രീകുമാറും പാടിയ ഗാനം. ചിത്രത്തിലെ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കുന്നോത്തുമുക്കിൽ നിന്നും ആദ്യുക്, അലോണ, രംഗിത, വിജേഷ് കുമാർ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിൽ അടുത്തതായി ദ പ്രിൻസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദേവയുടെ സംഗീതം, മോഹൻലാലും ചിത്രയും പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോട്ടുപാടത്തു നിന്നും ബിലാൽ.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: ഹേയ് വനമാലി, പ്രണയം കൊണ്ടു നനഞ്ഞ എന്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്, ഒരു ചുംബനത്തിൽ.

വെസ്റ്റ് ഹില്ലിൽ നിന്നും സന്ധ്യ ആവശ്യപ്പെട്ട ഗാനം, ഈ പുഴയും കടന്നു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: വയനാടിൽ നിന്നും ദിനേശൻ ആവശ്യപ്പെട്ട ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ക്യുറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: ക്യുറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ US കരസേനാ സ്റ്റാഫ് ചർച്ചകളുടെ 29-ാമത് പതിപ്പ് ഹവായിൽ പൂർത്തിയായി. ഇരുരാജ്യങ്ങളിലെയും കരസേനകൾ തമ്മിൽ വർദ്ധിച്ചുവരുന്ന സഹകരണത്തെ അഭിനന്ദിക്കുകയും ചെയ്ത ചർച്ച ഇന്ത്യ US തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച വ്യക്തിയായിരുന്നു മുൻ KPCC പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തെന്നലയുടെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. വനിതകൾക്ക് കാർഷിക രംഗത്ത് കൂടുതൽ പരിഗണന നൽകുകയാണ് ലക്ഷ്യമെന്നും കൃഷിവകുപ്പിനെ കർഷകർക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന മേഖലയാക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കാൻ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. മന്ത്രി KA തുളസി ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കും. KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ് യോഗം. വയനാട്ടിൽ പനിയും ഛർദിയും വയറിളക്കവും ബാധിച്ച് ചികിത്സ തേടിയ വിദ്യാർത്ഥികൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണെന്ന് പ്രാഥമിക നിഗമനത്തിൽ ഡോക്ടർമാർ. വിദ്യാർത്ഥികൾ ചികിത്സ നേടിയ സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക സി കൃഷ്ണൻ അറിയിച്ചു. വയനാട് പാടിച്ചിറയിൽ പുലർച്ചെ വളർത്തുനായയെ വന്യജീവി കൊന്നു. സ്ഥലത്ത് വനപാലകർ പരിശോധന നടത്തി. പഞ്ചാബിലെ മുല്ലൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കെ പി സി സി വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. വാർത്തകൾ വിശദമായി. പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ അറിയിച്ചു. എൽ ഡി എഫ് ഗവൺമെന്റ് പി എം ശ്രീയിൽ ഒപ്പിട്ട് പണം വാങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും ഒപ്പിടുന്ന കാര്യത്തിൽ തീരുമാനം എന്നും അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും ശംസുദ്ദീൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് അറിയിച്ചു. പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതകൾക്ക് കാർഷിക രംഗത്ത് കൂടുതൽ പരിഗണന നൽകുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യം. കൃഷിവകുപ്പിനെ കർഷകർക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന മേഖലയാക്കുമെന്നും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്നും മന്ത്രി അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കെ പി സി സി വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ആരംഭിച്ച യോഗത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് എം പിമാർ, എം എൽ എമാർ, ഡി സി സി പ്രസിഡന്റുമാർ എന്നിവരടക്കം നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ് യോഗം പുരോഗമിക്കുന്നത്. കെ പി സി സി പുനഃസംഘടനാ വിഷയമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച വ്യക്തിയായിരുന്നു മുൻ കെ പി സി സി പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തെന്നലയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കെ പി സി സി ആസ്ഥാനത്ത് പുഷ്പാർച്ചനയും നടത്തി. സി പി ഐ എം സംസ്ഥാന സമിതി നേതൃയോഗം നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത് ചേരും. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് വിലയിരുത്തി. ഇവ സമാഹരിച്ച് സംസ്ഥാന സെന്റർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് നാളെ സംസ്ഥാന സമിതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചേക്കും. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നിഫാമിലെ 250 പന്നികൾക്കാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഫാമിലെ 85 പന്നികളെയും 165 പന്നിക്കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കി. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ തീരുമാനങ്ങളെടുക്കാൻ മന്ത്രി കെ എ തുളസിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സയ്ക്ക് സജ്ജമാക്കുക, ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുക, അത്യാധുനിക സ്കാനിംഗ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക, കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ ചേർന്ന പ്രശ്നപരിഹാര യോഗത്തിൽ ചർച്ചയായത്. ഹൌസ് സർജൻമാർക്കുള്ള ഹോസ്റ്റൽ, നിലവിലെ ഹോസ്റ്റലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതിനും മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടതിനാൽ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്.
1: സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറിയായി എം ജി യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ എസ് നിസാമിനെ നിയമിച്ചു. കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറിയായിരുന്നു. ഇന്ത്യ യു എസ് കരസേനകളുടെ 29th പതിപ്പ്

ഹവായിൽ പൂർത്തിയായി. കരസേനാ ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്, US ആർമി പസഫിക്കിന്റെ ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വവൽ എന്നിവർ ചേർന്നാണ് ചർച്ചയ്ക്ക് സംയുക്തമായി അധ്യക്ഷത വഹിച്ചത്. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം, സംയുക്ത പ്രവർത്തനക്ഷമത, പൊതുവായ സുരക്ഷാ താൽപര്യങ്ങൾ, സൈനിക സഹകരണം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ. ഇരു രാജ്യങ്ങളിലെയും കരസേനകൾ തമ്മിൽ വർദ്ധിച്ചുവരുന്ന സഹകരണത്തെ അഭിനന്ദിച്ച ചർച്ചയിൽ ഇന്ത്യ US തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ബിംസ്റ്റെക് ദിനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആശംസ നേർന്നു. ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ ഉടനീളം അഭിവൃദ്ധി, കണക്ടിവിറ്റി, പ്രതിരോധ ശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകാൻ ബിംസ്റ്റെക്കിന് കഴിഞ്ഞതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടലിലെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തമ്മിലെ സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് രൂപീകരിച്ച സംഘടനയാണ് ബിംസ്റ്റെക്. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കേശവ് നെഗി എന്ന ഹോട്ടൽ പാചകക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മാസം 3 തീപിടുത്തത്തിൽ 21 പേർ മരിക്കുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹോട്ടലുടമയെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല. വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനം നിരോധിച്ചു. കുറുവ ദ്വീപ്, ബാണാസുര സാഗർ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കാറ്റുകുന്ന് ആനച്ചോല ട്രക്കിംഗ്, ചെമ്പ്ര പീക്ക് ട്രക്കിംഗ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, എൻ ഊര് എന്നിവിടങ്ങളിലും പ്രവേശനത്തിന് വിലക്കുണ്ട്. പഴശ്ശി ജലസംഭരണിയുടെ 16 ഷട്ടറുകളിൽ 6 ഉയർത്തി. 4 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതവും 2 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതവുമാണ് ഉയർത്തിയത്. പഞ്ചാബിലെ മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 1 നഷ്ടത്തിൽ 112 എന്ന നിലയിലാണ്. രാജസ്ഥാനിലെ ഓൾറൗണ്ടർ മാനവ് സുധാറും ഇന്ത്യയ്ക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന മത്സരമാണ് മുല്ലൻപൂരിലേത്. അഫ്ഗാനിസ്ഥാൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ നങ്കേയാലിയ ഗെരോട്ടെ ഇന്നാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ KS ഭരത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ടെസ്റ്റ് മത്സരങ്ങളിൽ 7 ഇന്ത്യയെ പ്രതിനിധീകരിച്ച അദ്ദേഹത്തിന്റെ അവസാന മത്സരം 2024 ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. അണ്ടർ 18 പുരുഷ ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റ് ഇന്ന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. വൈകിട്ട് വനിതാ വോളിബോൾ പ്രദർശന മത്സരത്തിൽ കണ്ണൂർ കോർപ്പറേഷനും പ്രസ് ക്ലബ്ബും ഏറ്റുമുട്ടും. തുടർന്ന് ജനപ്രതിനിധികളുടെ ടീമും ജില്ലാ കലക്ടർ നയിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സ് ടീമും മത്സരിക്കും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 6:00 ഗോവയിലാണ് മത്സരം. എറണാകുളം ചേരാനല്ലൂരിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് പരിശോധനയിൽ 110 MDMA 3 എക്സൈസ് പിടികൂടി. അമൃതനഗറിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 1,85,000 രൂപയും ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന കാറും കണ്ടെടുത്തു. തൃശൂർ ഒല്ലൂർ സ്വദേശി ലാറി ജോൺ, മുകുന്ദപുരം സ്വദേശി ഐവിൻ വിൻസെന്റ്, എറണാകുളം കടമക്കുടിയിലെ നിഖിൽ പീറ്റർ എന്നിവരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ പന്നന്നൂരിൽ നിന്ന് 337.74 MDMA പിടികൂടി. വാടകയ്ക്ക് താമസിക്കുന്ന ഉള്ളിയേരി സ്വദേശി ഗഫൂറിനെയാണ് പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ നഗരത്തിലെ കടയിൽ നിന്നും ഇ സിഗരറ്റിന്റെയും വിദേശ സിഗരറ്റുകളുടെയും ശേഖരം ടൗൺ പോലീസ് പിടികൂടി. പ്രഭാസ് ജംഗ്ഷൻ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധനകൾ കർശനമാക്കി. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചാണ് ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്. 2018 കോഴിക്കോട് സംഘടിപ്പിച്ച ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തിപ്പിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായെന്ന പരാതിയിൽ നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2021 നവംബറിൽ മുൻ വോളി താരം സെബാസ്റ്റ്യൻ ജോർജ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ചും കോഴിക്കോട് വിജിലൻസും അന്വേഷണം നടത്തിയിരുന്നു. 5 ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്. കൊല്ലത്ത് ടിപ്പർ ലോറി കയറി 9-ാം ക്ലാസ്സുകാരൻ മരിച്ചു. അയത്തിൽ സ്വദേശി സൽമാൻ ഫാരിസാണ് മരിച്ചത്. പാൽക്കുളരങ്ങയ്ക്ക് സമീപം രാവിലെയായിരുന്നു അപകടം. വയനാട് പാടിച്ചിറയിൽ പുലർച്ചെ വളർത്തു നായയെ വന്യജീവി കൊന്നു. സ്ഥലത്ത് വനപാലകർ പരിശോധന നടത്തി. കവിയും പയ്യന്നൂർ കോളേജ്

റിട്ടയർഡ് അധ്യാപകനുമായ എ സി ശ്രീഹരി കണ്ണൂരിൽ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം നാളെ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിൻ്റെ ഭാഗമായാണ് തീരുമാനം. കോഴിക്കോട് സിറ്റി പോലീസിൻ്റെ ഉദ്യോഗസ്ഥരുടെ സൈബർ കുറ്റാന്വേഷണ ശേഷി ശക്തിപ്പെടുത്താൻ സംഘടിപ്പിച്ച സമഗ്ര സൈബർ കുറ്റാന്വേഷണ പരിശീലന പരിപാടി സമാപിച്ചു. സമാപന ചടങ്ങ് സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പനിയും ഛർദിയും വയറിളക്കവും ബാധിച്ച് വയനാട് കോളിയാടി എ യു പി സ്കൂളിലെ 30 വിദ്യാർത്ഥികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ബത്തേരി താലൂക്ക് ആശുപത്രി, അമ്പലവയൽ, ബത്തേരി എന്നിവിടങ്ങളിലാണ് ചികിത്സ തേടിയത്. സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക സി കൃഷ്ണൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കെ പി സി സി വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
0: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

FM പ്രധാന വാർത്തകൾ. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വേറിട്ടു നിൽക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 12 വർഷമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധശേഷിയും അടിസ്ഥാന ശക്തിയും വളർച്ച വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ US കരസേനകളുടെ 29-ാമത് ചർച്ചാ പതിപ്പ് ഹവായിൽ പൂർത്തിയായി. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം, സംയുക്ത പ്രവർത്തനക്ഷമത, പൊതുവായ സുരക്ഷാ താൽപര്യങ്ങൾ, സൈനിക സഹകരണം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നേഗി എന്ന ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഹോട്ടൽ ഉടമ അറസ്റ്റിലായിരുന്നു. PM ശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. LDF ഗവൺമെന്റ് PM ശ്രീയിൽ ഒപ്പിട്ട് പണം വാങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നിഫാമിലെ 250 പന്നികൾക്കാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയിൽ 2 വീടുകൾ ഭാഗികമായി തകർന്നു. രാമന്തളി വില്ലേജിലാണ് വീടുകൾ തകർന്നത്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ KS ഭരത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ടെസ്റ്റ് മത്സരങ്ങളിൽ 7 തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച അദ്ദേഹത്തിന്റെ അവസാന മത്സരം 2024 ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയയ്ക്കെതിരായിരുന്നു. പഞ്ചാബിലെ മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 133 റൺസ് എന്ന നിലയിലാണ്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: എല്ലാ ശ്രോതാക്കൾക്കും ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനോത്സവം തൽസമയ പരിപാടിയല്ല, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശം അയച്ചു തുടങ്ങാം. അയക്കേണ്ട നമ്പർ 9400024440. ആദ്യഗാനം വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. വിനോദയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ജുരി പാടിയ ഗാനം കേൾക്കാം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജിന്റെ സംഗീതം. ഡോക്ടർ എന്ന ചിത്രത്തിന് വേണ്ടി പി ലീല പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു നരിക്കുനിയിൽ നിന്നും രാജു ഷീന.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ചേമഞ്ചേരിയിൽ നിന്നും അനിൽ ആവശ്യപ്പെട്ട ഗാനം, വിളക്കും വെളിച്ചവും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, പി ഭാസ്കരന്റെ വരികൾക്ക് ദേവരാജിന്റെ സംഗീതം.

0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: അടുത്ത ഗാനം കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലേത്. പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം, കെ പി ഉദയഭാനു പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പേരാമ്പ്ര വാലിയക്കോട് നിന്നും അമ്മദ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഗാനോത്സവത്തിൽ അടുത്തതായി ഒ എൻ വിയുടെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊയിലാണ്ടിയിൽ നിന്നും സ്മിത.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: വണ്ടൂരിൽ നിന്നും സൗദാമിനി രവീന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം മയിലാടും കുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം, പി ലീല പാടിയത്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: കൂട്ടാലിടയിൽ നിന്നും ദേവി ആവശ്യപ്പെട്ട ഗാനം ഹണി ബി ടു എന്ന ചിത്രത്തിൽ അൻവർ സാദത്ത്, റിമി ടോമി, അഫ്സൽ എന്നിവർ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: അടുത്ത ഗാനം ജയിൽ എന്ന ചിത്രത്തിൽ നിന്ന്, വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജിന്റെ സംഗീതം, എം രാജ പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മഞ്ചേരി കരിക്കാട് നിന്നും ശങ്കരൻ.

0: സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: അടുത്ത ഗാനം ചട്ടക്കാരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പുതിയ നിരത്തു നിന്നും ഇന്ദു രമേശ്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: സുജാത എന്ന ചിത്രത്തിനു വേണ്ടി ഹേമലത പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വേങ്ങേരിയിൽ നിന്നും സുരേന്ദ്രൻ, ശശികല, ശിശിൻ, ശിശിര, സോനു, സാരംഗ്.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഡോക്ടർ ബാലകൃഷ്ണന്റെ വരികൾക്ക് AT ഉമ്മറിന്റെ സംഗീതം. മധുരം തിരുമധുരം എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയിരിക്കുന്നു ജയചന്ദ്രൻ. ഈ ഗാനം കാത്തിരിക്കുന്നു മോഹൻദാസ്, ചെമ്പ്രക്കാട്ടൂർ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: കൊല്ലത്ത് നിന്നും സജി ആവശ്യപ്പെട്ട ഗാനം, പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം, മരുപ്പച്ച എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ബി വസന്തയും പാടിയത്.

ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷിൻ്റെ സംഗീതം ചിത്ര പാടിയത്. ധ്രുവം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു നടുവണ്ണൂരിൽ നിന്നും സുമതി.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: അടുത്ത ഗാനം കേൾക്കാം. മൂടുപടം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്, പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ബാലുശ്ശേരിയിൽ നിന്നും ചിത്ര.

0: ഇതോടെ ഗാനോത്സവം സമാപിക്കുന്നു.
1: ഗാനോത്സവം തൽസമയ ഫോൺ.

0: Zari this evening. CBSE extends last date for submission of applications for verification of marks and re-evaluation till tomorrow. In Punjab, at least 9 people killed after a vehicle collides with a truck on Firozpur Fazilka Road this morning. IMD issues red alert for heavy rainfall over Keralam and Mahe till tomorrow. And in cricket, Shreyas Iyer replaces Suryakumar Yadav as India's new T20I captain, Vaibhav Suryavanshi included in squad for first time. And with that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 39-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
2: ആൺകുട്ടികൾ കള്ളന്മാരാകുന്ന, പെൺകുട്ടികൾ വേശ്യകളാകുന്ന ഒരു നശിച്ച കാലത്ത് റസ്കോൾനിക്കോവ് എന്ന യുവാവ് കൊലപാതകയായി, സോണിയ എന്ന പെൺകുട്ടി വേശ്യയുമായി. രണ്ടുപേരും നിയമലംഘനം നടത്തിയത് സ്വാർത്ഥലാഭത്തിനു വേണ്ടിയായിരുന്നില്ല. ഒന്നല്ല രണ്ടുപേരെ നിക്കോവ് വെട്ടിവീഴ്ത്തിയത് ആ നശിച്ച കാലം മാറി പുതിയ പ്രഭാതമുദിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ പ്രഭാതവും സന്ധ്യയും അറിയാതെ മനപ്പീഡയിൽ മരണവക്തൃത്തോളം എത്തി രക്തം ചിന്തിയ റസ്കോൾനിക്കോവ്. അവസാനമയാൾ ആശ്വാസം തേടിയെത്തുന്നത് തന്നെപ്പോലെ സ്വയം നശിക്കേണ്ടി വന്ന സോണിയയുടെ അടുത്ത്, ചെയ്തതെല്ലാം വിളിച്ചു പറയാനായി. നിക്കോവിന് മുൻപ് ഉന്നം തെറ്റി കൊല്ലേണ്ടി വന്ന രണ്ടാമത്തെ ആൾ ലിസവറ്റ സോണിയയുടെ ആത്മമിത്രമായിരുന്നുവെന്ന് അപ്രതീക്ഷിതമായാണ് അറിഞ്ഞത്. രഹസ്യങ്ങളുടെ ഹൃദയവാതിൽ തുറന്നും ചാരിയും അങ്ങനെ നിക്കോവ് സോണിയയ്ക്ക് മുന്നിൽ. നിക്കോവിൻ്റെ അനിയത്തിയെ തേടിയെത്തിയ സ്വിഡ്രികൈലോഗ് തൊട്ടടുത്ത മുറിയിൽ ചെവി വട്ടം പിടിച്ചിരിക്കുന്നത് അവരറിയുന്നില്ല.
3: ഇന്ന് ഞാൻ എൻ്റെ കുടുംബം ഉപേക്ഷിച്ചു, എൻ്റെ അമ്മയെയും അനിയത്തിയെയും. അവരെ ഇനി കാണാൻ പോകുന്നില്ല. അവരുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു.
4: എന്തുകൊണ്ട്?
3: എനിക്കിപ്പോൾ ആകെ അവശേഷിച്ചിരിക്കുന്നത് നീ മാത്രമാണ്. നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നാം ഇരുവരും ശപിക്കപ്പെട്ടവർ, ഹതഭാഗ്യർ. അതുകൊണ്ട് നമുക്കൊരേ മാർഗത്തിലൂടെ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം.
4: നമ്മൾ എങ്ങോട്ട് പോകാനാണ്?
3: എനിക്കും അതറിയില്ല. നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഒരേ പാതയിലൂടെയാണെന്ന് മാത്രം എനിക്കറിയാം. മറ്റൊന്നും അറിയില്ല. ഒരേ ലക്ഷ്യമാണ് നമ്മുടേത്. സോണിയ, നീ എന്തു പറഞ്ഞാലും മറ്റുള്ളവരാരും അത് മനസ്സിലാക്കില്ല. ഞാൻ നിന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. എനിക്ക് നിന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ നിന്റെ സന്നിധിയിൽ വന്നത്.
4: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
3: നിനക്കത് പിന്നീട് മനസ്സിലാകും. നീയും അപ്രകാരം ചെയ്തവളല്ലേ? നീയും നിയമലംഘനം നടത്തി, നീയും പാപം ചെയ്തു, കരുണ കാണിച്ചു, നീ സ്വന്തം ജീവിതത്തിൽ കൈവച്ചു, ഒരു ജീവിതം നശിപ്പിച്ചു. സ്വന്തം ജീവിതം എല്ലാം ഒന്നു തന്നെ.
4: എന്താണ് ഈ പറഞ്ഞു വരുന്നത്?
3: അറിവിന്റെയും ധാർമ്മികതയുടെയും ഭക്തിയുടെയും ലോകത്ത് ജീവിക്കും.

0: ക്കേണ്ടവളായ നീ തെരുവിൽ ചെന്നെത്തി. ഈ നില തുടർന്നാൽ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ എന്നെ പോലെ നിന്റെയും സമനില തെറ്റും. അതുകൊണ്ട് നമ്മൾ ഒരേ പാതയിലൂടെ ഒന്നിച്ചു പോകണം. നമുക്ക് പോകാം.
1: എന്തിന്, എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം?
0: എന്തിനു വേണ്ടിയാണെന്നോ? നിനക്കിതുപോലെ തുടർന്ന് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ നീ ശ്രമിക്കണം. സോണിയ, നോക്കൂ, കുട്ടികളെ പോലെ കരയരുത്. ഒന്നിൽ നിന്നും ഒളിച്ചോടരുത്. ദൈവം അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല. എങ്കിലും

0: പോവുക.
1: എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം?
0: എന്തിനു വേണ്ടിയാണെന്നോ? നിനക്കിതുപോലെ തുടർന്ന് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ നീ ശ്രമിക്കണം. സോണിയ, നോക്കൂ, കുട്ടികളെ പോലെ കരയരുത്, ഒന്നിൽ നിന്നും ഒളിച്ചോടരുത്. ദൈവം അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല. എങ്കിലും
1: നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: സംഭവ്യമായ കാര്യങ്ങൾ. അവരാണെങ്കിൽ ഒരു ക്ഷയരോഗി. സമനില തെറ്റിയ അവരങ്ങ് പോയാൽ ആ കുട്ടികളുടെ ഗതി എന്താവും? പോലങ്കിക്കൊന്നും സംഭവിക്കില്ലെന്നോ? കഷ്ടം.
1: ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല.
0: സംഭവിക്കില്ലെന്നോ? ഈ തെരുവിൽ സ്വന്തം കുഞ്ഞുങ്ങളെ യാചിക്കാൻ വിടുന്ന അമ്മമാരെ നീ കണ്ടിട്ടില്ലേ? ഈ അമ്മമാർ ഏത് ചുറ്റുപാടിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്.
1: അതുപോലെയല്ല അവർ.
0: അത് നിന്റെ തോന്നലാണ്. നോക്ക് സോണിയ, കുട്ടികൾക്ക് ഇവിടെ കുട്ടികളായി ജീവിക്കാനാവില്ല. 7 വയസ്സാകുമ്പോഴേക്കും അവർ തിന്മ നിറഞ്ഞവരായി മാറുന്നു. ആൺകുട്ടികൾ കള്ളന്മാരാകുന്നു, പെൺകുട്ടികൾ വേശ്യകളായി മാറുന്നു.
1: ഒന്ന് നിർത്താമോ?
0: നിനക്കറിയാമല്ലോ, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പ്രതിബിംബങ്ങളാണ്. അവരെ ആദരിക്കാനും സ്നേഹിക്കാനും ക്രിസ്തുദേവൻ നമ്മളോട് ആജ്ഞാപിക്കുന്നു. ഭാവിയിൽ മനുഷ്യകുലം നിലനിൽക്കേണ്ടത് അതിലൂടെയാണ്. പക്ഷേ
1: ദൈവമേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കറിയില്ലല്ലോ.
0: എന്താണ് ചെയ്യേണ്ടതെന്നോ? തകർക്കപ്പെടേണ്ടവയെല്ലാം തല്ലി തകർക്കുക എന്നേക്കുമായി. എന്നിട്ട് യാതനകൾ നമ്മൾ സ്വയം ഏറ്റെടുക്കുക. എന്താ, നിനക്ക് മനസ്സിലായില്ലേ? ആ, പിന്നീടത് നിനക്ക് മനസ്സിലാകും.
1: എപ്പോൾ? എപ്പോൾ എനിക്കത് മനസ്സിലാകും?
0: ഉടൻ, ഉടൻ തന്നെ. സ്വാതന്ത്ര്യവും അധികാരവും എല്ലാറ്റിനുമുപരി അധികാരം. വിറകൊള്ളുന്ന നിസ്വരായ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം, അധികാരം, അതാണ് ലക്ഷ്യം. അതോർക്കുക, അതാണ് എന്റെ വിടവാങ്ങൽ സന്ദേശം.
1: പതിതരായ മനുഷ്യരുടെ സ്വാതന്ത്ര്യം, അധികാരം.
0: ഒരുപക്ഷെ സോണിയ, നീയുമായുള്ള എന്റെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കാം ഇത്. ഞാൻ നാളെ വരുന്നില്ലെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും അറിയും. അപ്പോൾ ഈ വാക്കുകൾ ഓർക്കുക. കുറച്ചുകാലം കഴിയുമ്പോൾ അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. അഥവാ നാളെ ഞാൻ വരികയാണെങ്കിൽ ലിസബറ്റയെ കൊന്നതാരാണെന്ന് നിനക്ക് മനസ്സിലാവും. തൽക്കാലത്തേക്ക് ഞാൻ വിട ചോദിക്കുന്നു.
1: എന്ത്? നിങ്ങൾക്കറിയാമോ ആരാണ് അവളെ കൊന്നതെന്ന്?
0: എനിക്കറിയാം, എനിക്കറിയാം. ഞാൻ പറയാം.
1: ആരാണ്, ആരാണ് അവളെ കൊന്നത്? പറയൂ, പറയൂ. നിക്കോ,
0: നിന്നോട്, നിന്നോട് മാത്രം ഞാനത് പറയാം. നിന്നെ ഞാൻ അതിനായി തിരഞ്ഞെടുത്തു. നിന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, നിന്നോടത് പറയാൻ വേണ്ടി മാത്രം. ഇത് കേൾക്കാനായി നിന്നെ ഞാൻ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. അച്ഛൻ നിന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ അന്ന് ലിസവെറ്റ ജീവിച്ചിരുന്നു. ഞാൻ ആ കാര്യം ആലോചിച്ചു വെക്കുകയും ചെയ്തിരുന്നു. ആഹ്, എനിക്ക് നീ കൈ തരണ്ട, വിട തരൂ. നാളെ വരേക്കെങ്കിലും
1: ലിസവറ്റയെ കൊന്നതാരാ? നിങ്ങളാണോ? അത് നിങ്ങളാണോ? നിക്കോ, പറയൂ, ലിസവറ്റയെ ആരാ കൊന്നത്?

ഞാൻ സിഡ്രിഗയിലോ. ദൈവമാണ് എന്നെ ഈ മുറിയിൽ കൊണ്ടെത്തിച്ചത്. അല്ലെങ്കിൽ ആ മുറി ഒഴിഞ്ഞു കിടക്കാനും ഞാനതിൽ വാടകയ്ക്ക് താമസിക്കാനും ഒരു കൊലപാതക രഹസ്യം ഒളിഞ്ഞു നിന്ന് കേൾക്കാനും അവസരമുണ്ടാകുമായിരുന്നോ?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 39-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ. ഇന്ന് ഗുലാം അലി ആലപിച്ച ഗസലുകൾ കേൾക്കാം.

0: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കോറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 950,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സ്കൂളുകളെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ U18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 4 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: എല്ലാ ശ്രോതാക്കൾക്കും യുവർ ചോയ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശം അയച്ചു തുടങ്ങാം. അയക്കേണ്ട നമ്പർ 9400224440.

0: നീലത്താമര എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ശ്രേയാ ഘോഷാലും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.
1: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
2: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: അടുത്ത ഗാനം കേൾക്കാം. അദ്വൈതം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മേപ്പയൂരിൽ നിന്നും നന്ദന.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: തിരൂരിൽ നിന്നും ഗായത്രി ആവശ്യപ്പെട്ട ഗാനം

0: വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈ ജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈ ജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിന് വേണ്ടി എം

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: രതീഷ് മഞ്ഞപ്ര ആവശ്യപ്പെട്ട ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം, പുലിവാൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: പി കെ ഗോപിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ധനം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊണ്ടോട്ടിയിൽ നിന്നും രാജേഷ്.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: വയലാർ രാമവർമ്മയുടെ വരികൾ, യേശുദാസ് സംഗീതം നിർവഹിച്ച് പാടിയ ഗാനം, ചിത്രം അഴകുള്ള സെലീന. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു എറണാകുളത്ത് നിന്നും സൽമ ജമാലുദ്ദീൻ.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: അടുത്ത ഗാനം കേൾക്കാം. സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീനിവാസും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കുണ്ടൂപ്പറമ്പിൽ നിന്നും കണ്ണൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: പറവണ്ണയിൽ നിന്നും സൈഫു, നിസ ദുജ, കുഞ്ഞുമോൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോഷുവ ശ്രീധരന്റെ സംഗീതം, കീർത്തിചക്ര എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: മലപ്പുറത്ത് നിന്നും ഗായത്രി ആവശ്യപ്പെട്ട ഗാനം, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജിബാലിന്റെ സംഗീതം, ചിത്ര പാടിയത്. ആർട്ടിസ്റ്റിലെ ഈ പാട്ട് കേൾക്കാം.

0: ഇതോടെ യുവർ ചോയ്സ് സമാപിക്കുന്നു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 950,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. 2026 നോർവേ ചെസ് കിരീടം നേടിയ ആർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ അവിശ്വസനീയ നേട്ടം അദ്ദേഹത്തിന്റെ തുടർച്ചയായ മികവിനെ എടുത്തുകാട്ടുന്നതായി പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ ചുവന്ന ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബഡ്സ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ്സ് സ്കൂളുകളെ മാതൃകാ ബഡ്സ് സ്കൂളാക്കി മാറ്റുമെന്നും മന്ത്രി KM ഷാജി. തിരുവനന്തപുരം ജില്ലാ വികസന സമിതി യോഗം കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമെന്ന് നിർദ്ദേശം. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 5 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

തട്ടിക്കൂട്ടിക്കോ തട്ടിക്കോ തട്ടാരേ, തട്ടിക്കോ തട്ടാരേ, മുട്ടിക്കോ മൂത്താരേ, തട്ടി മുട്ടി തട്ടി മുട്ടി തട്ടിക്കൂട്ടിക്കോ. തപ്പു തപ്പു കണ്ണാടി, തപ്പു തപ്പു കണ്ണാടിക്കൈ, തപ്പും കൊട്ടും കുഞ്ഞിക്കൈ, പൊൻവള വേണേ തട്ടാരെ, പൊൻവള വേഗം മുന്നേ കൂട്ടി തട്ടിക്കൂട്ടിക്കോ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से लगातार चल रहे हैं. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
4: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
3: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
4: മൈജി ലാഭമഴ,
3: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർസ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
7: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: നൂറ ഹൗസ് ലോൺസ്, രാഗപരാഗം സമർപ്പിക്കുന്നത്.
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ, രാഗപരാഗം സമർപ്പിക്കുന്നത്.
4: നേത്ര ഫൗണ്ടേഷൻ, കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
6: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
5: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
6: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: മ്യൂസിക് നിക്സ്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
4: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് മൈ ജി ലാഭമഴ,
5: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറുപ്പ് എഴുതി, എസ് പി വെങ്കടേഷ് സംവിധാനം നൽകി, യേശുദാസ് ചിത്ര സംഘവും പാടിയ ഗാനമാണ് ആദ്യ ഗാനം.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
6: അടുത്ത ഗാനം രാജമ്മ അറ്റ് യാഹു എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ എഴുതിയത്. സംഗീതം ആലാപനം ബിജിപാൽ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
6: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
5: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
6: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: അടുത്ത ഗാനം കഥ ഇതുവരെ എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ എഴുതിയത്. സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്, ചിത്ര

എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2026 നോർവെ ചെസ് കിരീടം നേടിയ ആർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ അവിശ്വസനീയമായ നേട്ടം അദ്ദേഹത്തിന്റെ തുടർച്ചയായ മികവിനെ എടുത്തുകാട്ടുന്നതായി പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ചുവന്ന ജാഗ്രതയും 6 ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബഡ്സ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 സ്കൂളുകളെ മാതൃകാ ബഡ്സ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. ശാരീരിക സ്വാസ്ഥ്യത്തെ തുടർന്ന് നടൻ സലീം കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് അദ്ദേഹം. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ ജപ്പാൻ മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ ജപ്പാനെതിരെ എതിരില്ലാതെ 4 ഗോളുകൾക്ക് മുന്നിൽ. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: കോളിവുഡ് ഹിറ്റ്സ്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: ഒന്ന് നനച്ചേ പാട്ടു പഠിച്ചേ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: കോളിവുഡ് ഹിറ്റ്.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: അടുത്ത ഗാനം മോഹൻജോദാരോ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം AR റഹ്മാൻ, ഗായകർ AR റഹ്മാൻ, സന മൊയ്തുട്ടി.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: അടുത്ത ഗാനം എക് പഹേലി ലീല എന്ന ചിത്രത്തിനു വേണ്ടി മോഹിത് ചൗഹാൻ പാടിയത്.

0: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിലേ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ബോസ് എന്ന ചിത്രത്തിനു വേണ്ടി അരിജിത് സിംഗ്, നീതി മോഹൻ എന്നിവർ പാടിയതാണ് അടുത്ത ഗാനം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: അടുത്ത ഗാനം പി കെ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന സ്വാനന്ദ് കിർക്കിരെ, സംഗീതം ശാന്തനു മൊയ്ത്ര, പാടിയവർ ഷാൻ, ശ്രേയ ഘോഷാൽ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: അടുത്ത ഗാനം ക്യൂൻ എന്ന ചിത്രത്തിൽ നിന്ന്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷൻ. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ ചുവന്ന ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 241 പേർ അറസ്റ്റിലായി. പ്രവർത്തനം നിലച്ച എറണാകുളം കടുങ്ങല്ലൂർ എടയാർ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് നടൻ സലീം കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇദ്ദേഹം. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കർശനമായി പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ അനുകുമാരി. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പുരുഷ അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-4 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം 3 തവണയും അണ്ടർ 18 ഏഷ്യ കപ്പ് ഉയർത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: ഗാനകേളി.
1: ഗാനകേളിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഗാനകേളിയിൽ ആദ്യം മെയ്ഡ് ഇൻ യു എസ് എ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്.

0: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: അടുത്ത ഗാനം നീലഗിരി എന്ന ചിത്രത്തിനു വേണ്ടി പി കെ ഗോപി എഴുതി, മരകതമണി സംഗീതം നൽകി, ചിത്രപാടിയത്.

0: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: സഹാനി ഹോസ്പിറ്റൽ.

0: കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: അടുത്ത ഗാനം ഗദ്ദാമ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക് പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബെന്നറ്റ് വിത്രാഗിന്റെ സംഗീതം.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്,
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
5: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
6: അടുത്ത ഗാനം മഹാനഗരം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പ് എഴുതി, ജോൺസൺ സംഗീതം നൽകി, ചിത്ര പാടിയത്.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
5: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
4: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
5: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
7: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
8: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
9: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
10: അടുത്ത ഗാനം കുടുംബവിശേഷം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്.

0: ഗാനകേളി ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
4: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്.
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800 420 2233.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ തലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി

0: സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി KM ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി DTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി T. സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMO റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6th കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ U18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1st കളി നിർത്തുമ്പോൾ ഇന്ത്യ 1st ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ KL രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാന പാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4, 5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി

0: വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ രണ്ടു വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കൈവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് പിഎംഎൽഎ കോടതി നിരീക്ഷിച്ചു. സിപിഎം നേതാക്കളായ എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും എംഎം വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സിബിഎസ്ഇ നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം, കടുങ്ങല്ലൂർ, എടയാർ, ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ ഒരു മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഗാന കേളി തുടരുന്നു. അടുത്ത ഗാനം നരസിംഹം എന്ന ചിത്രത്തിൽ നിന്ന്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
7: അടുത്ത ഗാനം പിൻഗാമി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയതാണ്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ഇളയനില സമർപ്പിക്കുന്നത്
5: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
6: ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
4: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
3: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
4: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: ഗാനകേളി സമാപിക്കുന്നു.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷൻ. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ ചുവന്ന ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 241 പേർ അറസ്റ്റിലായി. പ്രവർത്തനം നിലച്ച എറണാകുളം കടുങ്ങല്ലൂർ എടയാർ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് നടൻ സലീംകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് അദ്ദേഹം. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കർശനമായി പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ അനുകുമാരി. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിത ബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളെ നേരിട്ട് കേൾക്കുന്നതിന് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വയനാട് ജില്ലാ കലക്ടറേറ്റിൽ അദാലത്ത് നടത്തും. പുരുഷ അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 3-ാം തവണയും കിരീടം നേടിയത്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

എവർഗ്രീൻ ഡുവറ്റ്സിൽ ആദ്യം മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: അടുത്ത ഗാനം ഫാൻഡം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദേവാ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: അടുത്ത ഗാനം തുരീയം എന്ന ചിത്രത്തിനു വേണ്ടി പി പ്രകാശ് എഴുതി, സിജു സുകുമാരൻ സംഗീതം നൽകി, നജീം അർഷാദ്, മൃദുല വാര്യർ എന്നിവർ പാടിയത്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: അടുത്ത ഗാനം അഭിമന്യു എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, ഗായകർ എം ജി ശ്രീകുമാർ, ചിത്ര.

0: എവർഗ്രീൻ ഡുവേറ്റ്സ്. ഇനി മലയാളം വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമിതി അംഗങ്ങളുമായി ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ പരിഷ്കാരങ്ങളും അംഗങ്ങൾ പങ്കുവച്ചതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജന സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: യുവ ഹമാരി ആജ് ഹൈ യുവ ഹമാരി ശാൻ ഹൈ ഓർ യുവ ഹി ദേശ് കി ശക്തി ഹൈ ദേശ് കാ 65 പോപ്പുലേഷൻ ബിലോ 35 ഹൈ യാനി കി ദേശ് യുവ ദേശ് ഹൈ എ വിക്സിത് ഭാരത് കേ യുവ ഹൈ മൈ മാൻതാ ഹൂ കേ താകാത് ആപ് സബ് യുവാഓ മേ ഭി ഹൈ ആപ്കേ ശക്തി കോ ജാഗ്രുത് കരേ ഓർ മൈൻ പവർ സദിയോ സേ ഥേ ഓർ ആജ് ഭി ഹൈ.
1: ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര വിശ്വാസത്തിലൂന്നിയുള്ള പങ്കാളിത്തമാണ് ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടി.

0: വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിലൂന്നിയാണ് ചർച്ച നടക്കുന്നത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിനുള്ള തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. പശ്ചിമബംഗാളിൽ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സമഗ്ര മാറ്റം വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊൽക്കത്തയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ പശ്ചിമബംഗാളിലെ റെയിൽ വികസനത്തിനായി ഇത്തവണ 14,205 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ പുതുതലമുറയിൽപ്പെട്ട 60 ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
2: मेट्रो के लिए इसकी न्यू ट्रेन्स, नई जनरेशन की ट्रेन्स अगले 5 वर्षों में इंडक्ट करेंगे. नई जनरेशन की ट्रेन्स आने से कोलकाता के निवासियों को बहुत अच्छी फैसिलिटी मिलेगी. वो भी एक बहुत बड़ा आगे स्टेप लिया जाएगा.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം 3-ാം തവണയും അണ്ടർ 18 ഏഷ്യാകപ്പ് ഉയർത്തിയത്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. കിരീട നേട്ടത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിൽ ഇടം നേടി. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് മൊഹ്സൻ റസായി. ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജ ശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി വളർന്നതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. കാർഷിക മേഖലയിലെ സൌരോർജ്ജ ശേഷി ഇരട്ടിയാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പുരോഗതിയുടെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ FPIകളുടെ നിക്ഷേപം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലളിതമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനും ആവശ്യകതകൾ കുറയ്ക്കുന്നതിനുമാണ് പുതുക്കിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ 20-അടി ഉയരമുള്ള പ്രതിമ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അനാവരണം ചെയ്തു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിമയുടെ അനാച്ഛാദനം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് DB പാട്ടീലിന്റെ പേര് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ചർച്ച ചെയ്തു വരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. മയക്കുമരുന്നരഹിത ജമ്മുകശ്മീർ എന്ന പ്രചാരണം ശക്തമായ ജനകീയ പ്രസ്ഥാനമായി മാറിയതായി ജമ്മുകശ്മീർ

0: ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ കിഷ്ത്വാറിൽ നടന്ന പദയാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 19 ജില്ലകളിൽ പ്രചാരണം നടന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 3 സൈനികർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ സൈന്യം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ബ്രിഗേഡിയർ ജനറലും ഒരു ക്യാപ്റ്റനും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ U18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീട നേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: എവർഗ്രീൻ ഡുവറ്റ്സ് തുടരുന്നു.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളെ നേരിട്ട് കേൾക്കുന്നതിന് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വയനാട് ജില്ലാ കളക്ടറേറ്റിൽ അദാലത്ത് നടത്തും. പുരുഷ അണ്ടർ 18 ഏഷ്യാ കപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീട നേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. ന്യൂ ചാണ്ഡിഗഡിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ 1 ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന നിലയിൽ. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ആദ്യം കാലചക്രം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: അടുത്ത ഗാനം ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: The Real FM 103.6.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: അടുത്ത ഗാനം ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, MS വിശ്വനാഥൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: അടുത്ത ഗാനം ആരോമലുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ എഴുതിയത്. സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ചീനവല എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ, എം കെ അർജുനൻ എന്നിവർ തയ്യാറാക്കിയ ഗാനം പാടിയത് യേശുദാസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: അടുത്ത ഗാനം ഏദൻ തോട്ടം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന സത്യനന്ദിക്കാട്, സംഗീതം ശ്യാം, ഗായകൻ യേശുദാസ്.

അടുത്ത ഗാനം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ദക്ഷിണാമൂർത്തി. പാടിയത് യേശുദാസ്.

കാന്തവലയം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ഗാനരചന ഏറ്റുമാനൂർ സോമദാസൻ, സംഗീതം ശ്യാം, ഗായകൻ യേശുദാസ്.

സുവർണ മലരുകൾ. സുവർണ മലരുകൾ സമാപിക്കുന്നു.

0: ആദ്യമായി
1: എന്ന ഈ പരമ്പരയിൽ ഇന്ന് എവറസ്റ്റ് ഉൾപ്പെടെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളിയും പർവ്വതാരോഹകനുമായ ഷെയ്ഖ് ഹസൻ ഖാൻ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പർവ്വതാരോഹണം ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗണ്ടനറിംഗ് പഠിച്ചതിന് ശേഷമാണ്. ആദ്യമായിട്ട് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിംഗും ഹിമാലയൻ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ബേസിക്കും അഡ്വാൻസും കോഴ്സ് ചെയ്യാൻ പഠിച്ചത്. മൗണ്ട് എവറസ്റ്റ് കയറുന്നതിന് മുമ്പ് നമ്മൾ വേറെ കുറച്ച് പീക്കുകളൊക്കെ കയറിയിരിക്കണം. അങ്ങനെ ഇന്ത്യയിൽ കുറച്ച് പീക്കുകളൊക്കെ കയറി. ആദ്യമായിട്ട് വിദേശത്ത് പോയിട്ട് കയറിയ ഒരു പീക്ക് എന്ന് പറയുന്നത് മൗണ്ട് കിളിമഞ്ചാരോ ആണ്. അത് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അതൊരു സ്റ്റാൻഡ് അലോൺ വോൾക്കാനോ ആണ്. അത് 2021 ഞാൻ ക്ലൈംബ് ചെയ്യുന്നത്. അതൊരു ട്രക്കിംഗ് പീക്കാണ്, നമുക്ക് ക്ലൈംബിംഗ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു രാജ്യത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണെങ്കിലും അതൊരു 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കയറി ഇറങ്ങാം. അവസാന ദിവസങ്ങളിൽ മാത്രമേ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തുള്ളൂ. അത് കയറി ശേഷമാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് പിന്നെ 2022 മൗണ്ട് എവറസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കയറാൻ വേണ്ടിയിട്ട് ഏകദേശം 40 ലക്ഷം രൂപയും ഒരു 60 ദിവസവും വേണം. കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങുകളും നമ്മൾ എടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2022 പോയത് ഭാഗ്യം കൊണ്ട് 10 വർഷത്തിലെ ഏറ്റവും നല്ല സീസൺ ആയിരുന്നു. വിൻഡ് ഒക്കെ വളരെ കുറവായിരുന്നു. സാധാരണ ആൾക്കാർ എവറസ്റ്റിൽ പോകാന്ന് പറയുമ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എല്ലാവരും പോകുന്നത്. എവറസ്റ്റ് പോയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇന്ത്യയിലും കേരളത്തിലും തന്നെ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കണമെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 56 to 60 days വേണം. 60 ദിവസം വേണം നമ്മൾ മൗണ്ടൻ ഉണ്ടായിരിക്കണം. കാരണം ബേസ് ക്യാമ്പിൽ എത്താൻ ഒരു 10 ദിവസം എടുക്കും. അതിനുശേഷം നമ്മൾ ഒരു 6000 meter ഉള്ള ഒരു പീക്ക് സബ്മിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബേസ് ക്യാമ്പിൽ വരും. അതിനുശേഷം എവറസ്റ്റിന്റെ ഒരു ക്യാമ്പ് 3 വരെ പോയിട്ട് വീണ്ടും നമ്മൾ ബേസ് ക്യാമ്പിൽ വരും. ഇത് നമ്മൾ അക്ലമറ്റൈസേഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന് റൊട്ടേഷൻ എന്നാണ് പറയുന്നത്. എന്നാലേ നമ്മുടെ ബോഡി ആ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിന് വേണ്ടിയിട്ട് പരുവമാകത്തുള്ളൂ. അതിനുശേഷം നമ്മൾ വെതർ വിൻഡോ എന്ന് പറയും, നല്ല വെതറുള്ള ഒരു സമയം കണ്ടെത്തുന്ന ഒരു ടൈമാണ്. ആ സമയത്തിന് വേണ്ടി നമ്മൾ ഈ റൊട്ടേഷന് ശേഷം കാത്തിരിക്കും. അതാണ് പ്രൊസീജിയർ. ഈ പ്രൊസീജിയർ എല്ലാം കൂടെ നടക്കണമെങ്കിൽ 2 മാസം വേണം. ഇപ്പം എവറസ്റ്റിൽ പോകുന്നവർക്ക് ഒരുപാട് ഹെൽപ്പുണ്ട്. കാരണം ഷെർപ്പ എന്നാണ് അവിടുത്തെ ആൾക്കാരെ പറയുക, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ. അപ്പോൾ അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല എക്യുപ്മെന്റ്സ് ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. പണ്ടത്തെ 1953 ആദ്യമായിട്ട് എവറസ്റ്റിൽ പോകുന്ന സമയത്തും അതിനുശേഷമൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ വളരെ മോശമായിരുന്നു. ഭയങ്കര ഹെവി വെയിറ്റ് ആയിരുന്നു. പിന്നെ ഇത്ര സേഫ്റ്റി ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഹെലികോപ്റ്റർ ഒക്കെ നമ്മുടെ ഏകദേശം 6500 meter ഒക്കെ പറന്നു വരും. പിന്നെ സാറ്റലൈറ്റ് ഫോണുകളായി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കുറവുണ്ടെങ്കിലും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അറൗണ്ട് 7000 meter എബോയിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഡിഫിക്കൽട്ടാണ്. അത് എല്ലാ കാലത്തും ബുദ്ധിമുട്ട് തന്നെ. 8000 meter എബോയ്ക്ക് പറയുന്നത് ഡെത്ത് സോൺ എന്നാണ് പറയുന്നത്. എവറസ്റ്റിന് 4 ക്യാമ്പുകളാണ് ഉള്ളത്. നമ്മൾ 4th ക്യാമ്പിൽ നിന്നാണ് ലാസ്റ്റ് സമ്മിറ്റിലേക്ക് പോകുന്നത്. നമ്മൾ രാത്രിയാണ് മിക്കവാറും സമ്മിറ്റിന് പോവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഐസും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് വളരെ റിജിഡ് ആയിട്ട് ഇരിക്കുന്ന സമയം അതായിരിക്കും. അപ്പം അങ്ങനെ രാത്രിയാണ് യാത്ര. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ഓക്സിജൻ സിലിണ്ടറിലുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഫുള്ളായിട്ട് ഓക്സിജൻ എനിക്ക് ശരീരത്തിലേക്ക് കയറി ഞാനൊരു ഹാലൂസിനേറ്റഡ് സ്റ്റേജിലായി. ഞാൻ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് പറന്ന് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലെങ്കിലും സത്യമായിരുന്നു. പിന്നെ അങ്ങനെ പറന്ന് കയറി 8400 meter വരെ എത്തണം. 8400 meter ആണ് അടുത്ത ഓക്സിജൻ്റെ സിലിണ്ടർ ഇരിക്കുന്നത്.

20 മീറ്റർ വെച്ച് താഴെ വെച്ചിട്ട് ഈ എൻ്റെ ഈ സിലിണ്ടർ തീർന്നു പോയി. പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല. നമ്മൾ കാറ്റ് പോയൊരു ബലൂണിനെ പോലെ മലയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ കയറിപ്പോയി. അവസാനം ഭാഗ്യം കൊണ്ട് എൻ്റെ കൂടെ ഉള്ള ഷെർപ്പ അദ്ദേഹം ഒരു ഓക്സിജൻ സിലിണ്ടറായിട്ട് താഴേക്ക് വന്നു. കാരണം ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിൽ കൈയും കാലും അനക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. എൻ്റെ രണ്ട് കൈയും ഒരു കാലും ഏകദേശം മരവിച്ചു പോയതാണ് അവിടെ ഇരുന്നിട്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ ഷെർപ്പ ഓക്സിജൻ സിലിണ്ടറായിട്ട് വന്നു. അദ്ദേഹം വന്ന് ഈ ഓക്സിജൻ സിലിണ്ടർ എനിക്ക് തരാൻ നോക്കിയപ്പോൾ സിലിണ്ടറിൻ്റെ ത്രെഡും റെഗുലേറ്ററിൻ്റെ ത്രെഡും തമ്മിൽ കണക്ട് ആവുന്നില്ല. കാരണം എന്ത് ഈ ഐസ് അതിൻ്റെ ത്രെഡിൽ ഘനീഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ മാസ്കും സിലിണ്ടറും എനിക്ക് തന്നിട്ടാണ് ഞാൻ 8400 മീറ്ററിൽ എത്തുന്നത്. 8800 മീറ്ററിലാണ് ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. അതൊരു ലാസ്റ്റ് ഹഡിലാണ്, എവറസ്റ്റിന്റെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഇടുങ്ങിയ പ്ലേസ് ആണ്. ഒരു ചെറിയൊരു മലയുടെ ഒരു വെട്ടിലൂടെ നമ്മൾ മേളിലേക്ക് പോകണം. എവറസ്റ്റിന്റെ മുകളിൽ ഏകദേശം 200 ഡെഡ് ബോഡികളുണ്ട്. കാരണം ഈ എവറസ്റ്റിന്റെ 7800 മീറ്റർ എബോ എന്ന് പറയുന്ന ഡെത്ത് സോൺ ആണ്. അവിടെ നമ്മുടെ ബോഡി അക്ലമറ്റൈസ് ആവത്തില്ല. അപ്പൊ കൂടുതൽ പേരും മരിക്കുന്നത് ചിലപ്പോൾ ഡിസെൻഡ് ചെയ്യുമ്പോഴായിരിക്കും. സബ്മിറ്റ് ചെയ്തിട്ട് മരിച്ചു കഴിഞ്ഞാൽ ബോഡി അവിടെ എടുത്തോണ്ട് വരിക എന്ന് പറയുന്ന വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. കാരണം ഒരു എക്സ്പെഡീഷന്റെ പൈസ ചിലപ്പോൾ ആവും, 40 ലക്ഷം 50 ലക്ഷം ആവും ഈ ബോഡി പോയി എടുത്തോണ്ട് വരാൻ. പിന്നെ പല ആൾക്കാർക്കും ബന്ധുക്കളൊന്നും കാണത്തില്ല വിദേശത്തുള്ള ആൾക്കാർക്ക്. പിന്നെ പല ആൾക്കാരും മരിച്ച് അവരുടെ ബോഡി ഈ എവറസ്റ്റിന്റെ മുകളിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴും എവറസ്റ്റിന്റെ മുകളിൽ നിന്ന് ബോഡികൾ റിക്കവർ ചെയ്യാറില്ല. ഡിഫിക്കൽട്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം സഹിച്ച് വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ. ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ ഇങ്ങനെ ഉണ്ടാകുമെന്ന്. അപ്പൊ അങ്ങനെ ഈ ഡെഡ് ബോഡിന് മുകളിൽ ഞാൻ രണ്ടടിച്ച് വീണിട്ട് ക്രാമ്പോൺ ഒക്കെ തെറിച്ചു പോയി. എന്നിട്ട് ഒരു കാലിൽ ക്രാമ്പോൺ ഇല്ലെങ്കിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടത്തില്ല. നടക്കുമ്പോൾ ഐസിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കാല് തെന്നി പോകും. അപ്പൊ അങ്ങനെ ഒരു കാല് ഗ്രിപ്പ് ഉണ്ട്, ഒരു കാല് ഗ്രിപ്പ് ഇല്ല. അങ്ങനെ അങ്ങനെ നടന്നിട്ടാണ് വീണ്ടും ഞാൻ എവറസ്റ്റിന്റെ മുകളിൽ എത്തുന്നത്. അവിടുന്ന് പിന്നെ തിരിച്ചിറങ്ങുക എന്നുള്ളതായിരുന്നു മെയിൻ ദൗത്യം. കയറി അടങ്ങും എന്നുള്ളൊരു ആഗ്രഹവും പിന്നെ ഒരു സെൽഫായിട്ടുള്ളൊരു മോട്ടിവേഷനും കൊണ്ട് മാത്രമാണ് എനിക്ക് എവറസ്റ്റിന്റെ മുകളിൽ എത്താൻ സാധിച്ചത്. എവറസ്റ്റിന്റെ മുകളിൽ കൊണ്ടുപോയ പടുകൂറ്റം പതാക എവറസ്റ്റിന്റെ മുകളിൽ ഉയർത്താൻ പറ്റത്തില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. കാരണം എവറസ്റ്റിന്റെ മുകളിൽ അത്രയും വലിയ പതാക ഉയർത്താനുള്ള സ്ഥലമില്ല. മാത്രമല്ല അത് നമ്മൾ വിടർത്തി കഴിഞ്ഞാൽ പറന്ന് കയറുമ്പോൾ ടിബറ്റിലോട്ട് പോകും. അപ്പൊ അങ്ങനെ താഴെ 26,000 അടി ക്യാമ്പ് 4 ലാണ് ഈ പതാക ഉയർത്തിയത്. അത് തന്നെ ഒരു ലോക റെക്കോർഡാണ്. കാരണം അത്രയും ഉയരത്തില് ഈ 30 അടി നീളവും 20 അടി വീതിയുള്ള ഒരു പതാക ഇതുവരെ ആരും ഉയർത്തിയിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ പതാകയാണ് ഉയർത്തിയത്. അങ്ങനെ എവറസ്റ്റ് എക്സ്പെഡീഷൻ സക്സസ് ആയി. പിന്നെ 3-4 മാസം അതിൽ ട്രീറ്റ്മെന്റിലൊക്കെയാണ്. എന്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. അപ്പൊ അങ്ങനെ എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ അംഗീകരിക്കാൻ തുടങ്ങി. അപ്പം സ്പോൺസർമാരെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായി. കാരണം ആദ്യം നമ്മൾ പോയി ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നമുക്ക് പറയാൻ നമ്മൾ എന്താണെന്ന് പറയാനില്ല. അപ്പൊ അങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടാൻ വലിയ പാടാണ്. എവറസ്റ്റ് കയറിയ ശേഷം ആ പ്രശ്നങ്ങൾ മാറി. അങ്ങനെ ഞാൻ കുറച്ച് സ്പോൺസർമാരെ കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ലക്ഷ്യം വേണമെന്നുള്ള എന്റെ ഒരു ആദർശം കൊണ്ടാണ് ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചത്. അത് എവറസ്റ്റ് കയറുന്നതിനേക്കാളും വലിയ ദൗത്യമാണ്. കാരണം 7 ഭൂഖണ്ഡങ്ങളിലും പോകണം, അവിടെ പോയി അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കയറണം. അത് വലിയ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. മാത്രമല്ല ബജറ്റ് ഏകദേശം 1.5 കോടി രൂപയോളം ബജറ്റ് വേണമായിരുന്നു. നമുക്ക് സാധാരണ ഒരു മനുഷ്യന് ഇത്രയും പൈസ കണ്ടെത്താൻ വലിയ പാടാണ്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും പറ്റുന്ന ആൾക്കാരൊക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് സ്പോൺസറെ കിട്ടി. അങ്ങനെ എവറസ്റ്റിന് ശേഷം നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് ദെനാലി കയറി. മൗണ്ട് ദെനാലി അലാസ്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നോർത്ത് അമേരിക്കയിലെ. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റിനേക്കാളും കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള പർവ്വതമാണ്. എവറസ്റ്റിന് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഷെർപ്പയും ടീമും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്, നമ്മുടെ ടീം മാത്രമേ കാണത്തുള്ളൂ. അത് ഹെൽപ്പ് ചെയ്യാൻ ആരും കാണത്തില്ല. ഞാനും എൻ്റെ അമേരിക്കക്കാരായിട്ടുള്ള 3 ഫ്രണ്ട്സും ചേർന്നിട്ടാണ് പോയത്. പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് സമയത്ത് ഈ ക്രിവാസുകളിലൊക്കെ വീഴുകയും ആ ക്രിവാസിൽ ജസ്റ്റ് എസ്കേപ്പായിട്ട് ഞാൻ രക്ഷപ്പെട്ട് തിരിച്ച് കയറി വരികയും ചെയ്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ക്രിവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗർത്തമാണ്, ഈ ഗ്ലേഷ്യറിന്റെ ഇടയ്ക്കുള്ള ക്രാക്സ് ആണ്. അതിനകത്താണ് ആൾക്കാർ വീണ് മരിക്കുന്നത്. പിന്നെ പോയതാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എൽബ്രൂസ്. അത് കൊക്കേഷ്യസ് പർവ്വതനിരകളിലാണ് ഇരിക്കുന്നത്, റഷ്യയിലാണ്. അതിൽ ഏകദേശം കിളിമഞ്ചാരോടൊക്കെ ഹൈറ്റ് ആണ് ഉള്ളൂ. പക്ഷേ കുറച്ചുകൂടെ മഞ്ഞ് മൂടിയ പർവ്വതമാണ്, അതും കയറാൻ പറ്റി. ഞങ്ങൾ മേളിലെത്തുന്ന സമയത്ത് മഴയും ഇടിവെട്ടമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കാരണം സീസൺ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത്. ഞാനും ഒരു എൻ്റെ ഗൈഡ്, അദ്ദേഹം സെന്റ് പീറ്റേഴ്സ്ബർഗുകാരനാണ്. അപ്പം മുകളിലെത്തി ഞങ്ങൾ മുകളിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞു തിരിച്ചു പോകാൻ ഇനി കയറാൻ പറ്റത്തില്ല, കാരണം അവിടെ ഇടി വെട്ടാൻ പോവാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇടി വെട്ടുന്നതിന് മുമ്പ് അവിടെ ചാർജ് ചെയ്യും പോലും മലയുടെ മുകളിൽ വെച്ച്. അപ്പം നമ്മുടെ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ഞാൻ നിർബന്ധിച്ച് മുകളിലെത്തി തിരിച്ചിറങ്ങി 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇടി വെട്ടി. ഞങ്ങൾ മുകളിലായിരുന്നു, ഞങ്ങളെ ഇടി വെട്ടി ഞങ്ങൾ മരിച്ചു പോയേനെ. അതിനുശേഷമാണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് വിൻസൺ കയറിയത്. മൗണ്ട് വിൻസൺ കയറുന്ന ആദ്യത്തെ മലയാളിയും കൂടിയാണ് ഞാൻ. അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല പോയത്, പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മലയാളിയായി. നമ്മുടെ ഒരു ബോയിങ് 757 വിമാനം ചിലിയിലെ പുന്റാരീനാസ്തിയിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിൽ കൊണ്ട് ഇറക്കുന്നത്. നമുക്ക് പോകേണ്ട പർവ്വതം ഇരിക്കുന്ന അന്റാർട്ടിക്കയുടെ നടുക്ക.

സാധാരണ ടൂറിസ്റ്റുകളൊക്കെ പോകുന്നത് അന്റാർട്ടിക്കയുടെ ചുറ്റുമുള്ള സ്ഥലത്താണ് പോകുന്നത്. അപ്പം നമുക്ക് വിമാനത്തിൽ പോയേ പറ്റും. സാധാരണ വിമാനങ്ങൾക്കൊന്നും അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം അവിടെ വിമാനത്താവളമൊന്നുമില്ല. ബ്ലൂ ഐസ് റൺവേ എന്ന് പറയും. ബ്ലൂ ഐസിന്റെ മുകളിലാണ് ഈ വലിയ വിമാനം കൊണ്ട് ഇറക്കുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ലാൻഡിംഗ് ആണ്. മാത്രമല്ല വിമാനം വാടകയ്ക്ക് എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ചെലവ്. ആ വിമാനം നമ്മളവിടെ കൊണ്ടുവിടും. അവിടെ നമ്മളൊരു ക്യാമ്പിൽ പോയി താമസിക്കും. അതിനുശേഷം നമ്മൾ ചെറിയ വിമാനം 8 പേർക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു വിമാനം എടുത്തിട്ടാണ് ഈ മൗണ്ട് വിൻസന്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. അതിന്റെ മുകളിലെത്തിയപ്പോൾ ഭയങ്കര അനുഭവമായിരുന്നു, കാരണം അന്റാർട്ടിക്കയുടെ മുകളിൽ വളരെ ബ്യൂട്ടിഫുൾ വെതർ ആയിരുന്നു. പിന്നെ അന്റാർട്ടിക്കയിലെ പീക്കിന് മുകളിലെത്തിയപ്പോൾ ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊരു 30 സെക്കൻഡ്സ് ഞാൻ ഗ്ലൗസ് ഊരി മാറ്റിയതേ ഉള്ളൂ കയ്യിൽ നിന്ന്. പക്ഷെ എൻ്റെ കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ആയി, അവസാനം വിരലുകളൊക്കെ മുറിച്ച് കളണ്ട ഒരവസ്ഥ വന്നു. അപ്പൊ അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ച് വലിയ ഗ്ലൗസ് ഒക്കെ ഇട്ടു. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസത്തേക്ക് ഈ ഒരു വിരൽ എക്സ്പോസ് ചെയ്യാൻ പാടില്ല. പക്ഷേ എനിക്ക് അന്റാർട്ടിക്ക എക്സ്പെഡീഷനോട് ചേർന്ന് തന്നെ അടുത്ത 5-ാമത്തെ ദിവസം എനിക്ക് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതവും കയറണമായിരുന്നു. അങ്ങനെ ഈ കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റും വെച്ചുകൊണ്ടാണ് ഞാൻ ബാക്കി 2 പർവ്വതങ്ങളും കയറുന്നത്. അതായിരുന്നു എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട്.

0: എക്സ്പോസ് ചെയ്യാൻ പാടില്ല. പക്ഷേ എനിക്ക് അന്റാർട്ടിക് എക്സ്പെഡീഷനോട് ചേർന്ന് തന്നെ അടുത്ത അഞ്ചാമത്തെ ദിവസം എനിക്ക് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതവും കയറണമായിരുന്നു. അങ്ങനെ ഈ കയ്യിൽ ഫ്രോസ് ബൈറ്റും വെച്ചുകൊണ്ടാണ് ഞാൻ ബാക്കി രണ്ട് പർവ്വതങ്ങളും കയറുന്നത്. അതായിരുന്നു എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട്. കാരണം നമുക്ക് ഒരു വേദന ഉണ്ടെങ്കിൽ അതുമ്പിച്ച് കയറുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ടി ആയിരിക്കും. നമുക്ക് സിബ് തുറക്കാനോ നമുക്ക് ബാത്റൂമിൽ പോകാനോ നമുക്ക് മുഖം കഴുകാനോ പോലും വിരലുകൾ നമുക്ക് ഫ്രീ ആയി കിട്ടത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, രണ്ട് കയ്യിൽ ഓരോ വിരളായിരുന്നു. അത് ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം കയറി, ഇതൊക്കെ കയറി. അതിനുശേഷം അവസാനം നമുക്ക് ബാക്കി വന്നതാണ് ഓസ്ട്രേലിയയിലെ ഹൈസ്റ്റ് പീക്ക്, അത് മൗണ്ട് കോസിയോസ്കോ എന്നാണ് പറയുന്നത്. അത് ഞാൻ 2024 നവംബറിൽ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറാൻ സാധിച്ചത്. അത് ഫസ്റ്റ് ടൈമാണ് ഒരു മലയാളി അങ്ങനെ ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ ഏകദേശം ഒരു 600-650 പേരെ ഇത് ചെയ്തിട്ടുള്ളൂ. 2024 ഈ മൗണ്ട് ദെനാലിയിൽ വീണ്ടും പോയായിരുന്നു. എൻ്റെ തമിഴ്നാട്ടിലെ ഒരു സുഹൃത്തിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം പോയ സമയം 2025 ജൂണിലായിരുന്നു. പോയ സമയത്ത് ഞങ്ങൾ സമ്മിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് കൊടുങ്കാറ്റിൽ വിടുകയും ഞങ്ങളുടെ ഫുഡ്, നമ്മൾ ഈ മൗണ്ടനിൽ ഫുഡ് ഒരു 18 ഡേയ്സ് ഫുഡ് കൊണ്ടുപോകെങ്കിലും ഒരുമിച്ചെല്ലാം നമ്മുടെ കയ്യിൽ വെച്ചേക്കത്തില്ല. നമ്മൾ പല സ്ഥലങ്ങളിൽ കുഴിച്ചിട്ട് കുഴിച്ചിട്ടായിരിക്കും പോകുന്നത്, ക്യാഷ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പം നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഫുഡ് മാത്രമേ കയ്യിൽ വെക്കത്തുള്ളൂ. അത് ഞങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിനെ തെറ്റിച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് വരികയും ഞങ്ങൾ ഒരു ഒരു ക്യാമ്പിൽ പെട്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഇതിൽ ഫുഡൊക്കെ തീരാറായി. എൻ്റെ കൂടെ വന്ന ലേഡി വളരെ ബുദ്ധിമുട്ടായി, അവർക്ക് ശാരീരികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവസാനം അനങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പം അങ്ങനെ ഞാൻ സാറ്റലൈറ്റ് ഫോണിൽ നാട്ടിലേക്ക് അറിയിച്ചു, നമ്മുടെ കയ്യിൽ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അറിയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. അലാസ്ക ഗവർണർക്ക് കത്തുപോയി. അങ്ങനെ അലാസ്ക ഗവർണർ അവിടെ നിന്ന് നമ്മളുടെ ഈ മൗണ്ട് ദെനാലി നാഷണൽ പാർക്കിലെ റേഞ്ച് ഓഫീസിൽ വിവരം അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് റേഞ്ചർമാർ ഞങ്ങളെ തേടി വന്നു. കാരണം വളരെ ഡിഫിക്കൽട്ടാണ് അവിടെ വരിക എന്ന് പറയുന്നത്. ഏകദേശം 17,000 അടിയിലാണ് ഞങ്ങൾ പെട്ട് കിടക്കുന്നത് ഒരു മലയുടെ സൈഡിൽ. അങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഹെൽപ്പൊക്കെ ഓഫർ ചെയ്തു. പുള്ളിക്കാരി കുറച്ച് ഡീഹൈഡ്രേഷൻ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്തു. മോറൽ സപ്പോർട്ട് ഭയങ്കരമായിട്ട് തന്നു. അപ്പോൾ അത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ സാധാരണ ഈ മലയിൽ പെട്ടുകിടക്കുന്ന രണ്ടു പേർക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം നമുക്കൊരു ഹെൽപ്പ് ഓഫർ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തന്നെ ഒരു പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അനുഭവം കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഹെൽപ്പ് അത് വലിയ അനുഗ്രഹമായി. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ദേശീയ പതാക അതിൻ്റെ മുകളിൽ പറപ്പിക്കാനായിരുന്നു ഞാൻ പോയത്. അതെല്ലാം പറപ്പിച്ചു. അങ്ങനെ വലിയ സന്തോഷമായി. ഇത്രയും പർവ്വതങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് റിയലൈസേഷൻ ഉണ്ടാകുന്നത്. നമ്മൾ മൗണ്ടനിൽ കൂടെ നടന്നു പോകുന്നത് മാത്രമല്ല ആൾക്കാർ കാണാത്തുള്ളൂ, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നത് മാത്രമല്ല ആൾക്കാർ കാണത്തുള്ളൂ, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള ലോങ് ടൈം ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന, നമ്മൾ ഏകാന്തമായിട്ടിരിക്കുന്ന ഒരുപാട് സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചു തുടങ്ങും. അങ്ങനെ എനിക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പവർ കിട്ടുകയും മെൻ്റലായിട്ട് ഒരുപാട് സ്ട്രോങ് ആകുകയും ചെയ്ത ഒരവസ്ഥ മൗണ്ടനറിങ് എനിക്ക് തന്നു. പിന്നെ ഏത് പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടില്ലായ്മ, ഇതൊക്കെ മൗണ്ടനറിങ് എനിക്ക് തന്ന ഒരു ഭയങ്കര ഗിഫ്റ്റുകളാണ്. ഈ 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികളുടെ കഥകളും മാതൃഭൂമി ഒരു മനുഷ്യൻ 7 കൊടുമുടികൾ എന്ന ഒരു ബുക്കായിട്ട് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഇൻസ്പിറേഷൻ തരുന്ന ഒരു ബുക്കാണത്. അടുത്ത തലമുറയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു എയിം തന്നെ. അത് ഈ ബുക്കിലൂടെ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
1: എവറസ്റ്റ് ഉൾപ്പെടെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളിയും പർവ്വതാരോഹകനുമായ ഷെയ്ഖ് ഹസൻ ഖാൻ പങ്കുവച്ച അനുഭവങ്ങളാണ് ഇതുവരെ കേട്ടത്. ആദ്യമായി

0: എം തങ്കമണി.
1: ഒരാൾ ഇവിടെ ഓഫീസിൽ പോകാൻ തയ്യാറായി കഴിഞ്ഞു. എന്റെ ശ്രീമതി വല്ലതും അറിയുന്നുണ്ടോ? ഏയ്,
2: ഞാൻ
1: എന്താ സൂസി, ഇത് എത്ര നേരമായി ഇരിപ്പ്, ഇതിന്റെയൊക്കെ അർത്ഥം?
2: ക്ഷമിക്കണം, ഈ കത്ത് വായിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു പോയി.
1: വിവരം അറിഞ്ഞില്ലേ, ഇനി ഇത് ചീന്തിക്കളയി, വീണ്ടും വീണ്ടും വായിച്ചിരിക്കാതെ.
2: എന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരിക്കാണ്.
1: കൂടെ പഠിച്ചിരുന്നൊരു യുവാവ് രോഗബാധിതനായി, അതിന് ഇത്രയും മാത്രം സങ്കടപ്പെടേണ്ട കാര്യം?
2: ഇത് സാധാരണ രോഗമാണോ ശരിയർ?
1: അതുകൊണ്ടല്ലേ വിദഗ്ധ ചികിത്സയ്ക്ക് മദ്രാസിലേക്ക് വരുന്നത്.
2: എങ്കിലും ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെയൊരു രോഗം?
1: പ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ രോഗം വരുന്നത്.
2: കഴിഞ്ഞ വർഷം നമ്മുടെ വിവാഹ ദിവസം ഒറ്റയ്ക്ക് വന്ന് നമുക്ക് ഓരോ പൂച്ചെണ്ട് സമ്മാനിച്ചത് സെവിയർ ഓർക്കുന്നില്ലേ?
1: നന്നായി ഓർക്കുന്നുണ്ട്. നമ്മൾ മൂന്നുപേരും ഒന്നിച്ചിരുന്ന് കാപ്പി കുടിച്ചതും നമ്മൾ മദ്രാസിലേക്ക് പോന്നപ്പോൾ യാത്രയാക്കം വന്നതും എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്.
2: എന്തൊരു വിധി, കോളേജിൽ എത്ര ഊർജസ്വലതയോടെ പ്രവർത്തിച്ചിരുന്നവനാ, ഇത്രയും സമർത്ഥനായ സ്വഭാവശുദ്ധിയുള്ള ഒരു യുവാവിനെ ഞാൻ കണ്ടിട്ടേയില്ല.
1: അപ്പൊ ഞാൻ സമർത്ഥനും സ്വഭാവശുദ്ധിയുള്ളവനല്ലേ?
2: സേവിയറിനെ പറ്റിയല്ലോ ഇവിടെ പറഞ്ഞത്.
1: പറയുമ്പോ എന്നെ കൂടി ഓർക്കണമല്ലോ, ഞാനും യുവാവല്ലേ?
2: യുവാവ് മാത്രമല്ലല്ലോ, ഭർത്താവുമല്ലേ.
1: ഓ ശരി, എനിക്ക് സ്പെഷ്യൽ ഗ്രേഡ് ആണല്ലോ. സൂസി, സമയമായി, ഞാൻ ഓഫീസിൽ പോട്ടെ.
2: ശരി
3: മോളെ.
2: എന്താ പൈലി ചേട്ടാ, എവിടേക്കാ സഞ്ജയുമായിട്ട്?
3: ഞാൻ മാർക്കറ്റിലേക്ക് ഒന്ന് പോയിട്ട് വരാം.
2: ശരി, പോയിട്ട് വരൂ.
3: ആരുടെയാ കത്ത് വന്നത്? ആർക്കാ സൂക്കേട്? മോള് വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ.
2: നാട്ടിലുള്ളൊരു ചെറുപ്പക്കാരനാ, ഞങ്ങൾ കോളേജിൽ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. പാവം, ഒരു രോഗിയായിപ്പോയി, ചികിത്സയ്ക്കായി ഇവിടെ ആശുപത്രിയിലേക്ക് വരുന്നുണ്ടെന്ന്.
3: എന്ത് രോഗമാ?
2: രോഗം നിസാരമല്ല പൈലി ചേട്ടാ, ക്യാൻസറാ.
3: ക്യാൻസറോ? അയ്യോ മോളെ, അത് പേടിക്കേണ്ട ഒരു രോഗമാ. വന്നു പെട്ടാൽ ആയുസ് കൊണ്ടേ പോകൂ. എന്റെ കെട്ടിയോളുടെ അനിയത്തിയുടെ മോൻ ഒരു ബാങ്കിലായിരുന്നു ജോലി, ക്യാൻസറായിട്ടാ മരിച്ചത് 2 കൊല്ലം മുമ്പ്. പുറമേക്ക് പ്രത്യേകിച്ച് ഒരു കേടും ഉണ്ടായിരുന്നില്ല, എല്ലാം പെട്ടെന്നായിപ്പോയി. ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഈ ഭൂമിയിൽ ചക്കച്ചവണി പോലെ ഡോക്ടർമാരുണ്ടായിട്ട് ഈ രോഗത്തിനെ പിടിച്ചു കെട്ടാൻ ഇതുവരെ ഒത്തില്ലല്ലോ, കഷ്ടം.
2: ശരിയാ പൈലി ചേട്ടാ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എത്രയോ വർഷങ്ങളായി എത്രയോ വൈദ്യശാസ്ത്രജ്ഞന്മാർ നിരന്തരം ഗവേഷണം നടത്തുന്നു, എന്നിട്ടും ഇതുവരെ ഫലപ്രദമായ മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം സണ്ണിയുടെ വിധിയാണ്.
3: സണ്ണി എന്നാണോ പേര്? എന്നു വരുമെന്ന് എഴുതിയിരിക്കുന്നത്?
2: ഇന്നോ നാളെയോ എത്തുമായിരിക്കും. ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാ, അതുകൊണ്ടാണ് എനിക്ക് ഈ വേദന.
3: മോൾക്ക് മറ്റൊന്നും തോന്നരുത്, നിങ്ങൾ തമ്മിൽ അടുപ്പമായിരുന്നോ അതോ?
2: പൈലി ചേട്ടൻ മാർക്കറ്റിൽ പോയി വരൂ.

0: 103.6 റിയൽ എഫ് എം.
1: വിഷാദരാഗം നാടകം, രചന സി എൽ ജോസ്. പങ്കെടുക്കുന്നവർ പ്രേംപ്രകാശ് ലൂയിസ്, എം എച്ച് മുഹമ്മദ് ഇസ്മയിൽ, സി എൽ ജോസ്,

0: आ रहा। सनी
1: എന്താ സൂസി നമ്മെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? എന്താണെന്നും ഇണ്ടാത്തത്? സൂസിയെ കാണാൻ ഞാൻ ദാഹിച്ചു വന്നതാ. കരയാതെ സൂസി, കരച്ചിൽ കേൾക്കാനല്ല, അല്പം സംസാരിച്ചിട്ട് പോകാനാണ് ഞാൻ വന്നത്.
0: എന്റെ സണ്ണി, ഞാൻ ആരെയാണ് ഈ കാണുന്നത്? എന്തൊരു കോലം! വല്ലാതെ ക്ഷീണിച്ച് പിളറി ഷേവിയാണ്ട് അവശനായി. ഒരു വർഷം കൊണ്ട് ഈ വിധത്തിലായോ?
1: രോഗം ദയാപൂർവം നൽകുന്ന സംഭാവനകൾ സ്വീകരിക്കണ്ടേ സൂസി?
0: എങ്കിലും ഇങ്ങനെ രൂപത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല.
1: ഈ രോഗത്തെ കുറിച്ച് കൂടുതൽ അറിയാഞ്ഞിട്ടാണത്. ആ അതിരിക്കട്ടെ, സേവിയർ എവിടെ പോയി?
0: അല്പം മുമ്പ് ഓഫീസിലേക്ക് പോയി.
1: ഓ,

0: രണ്ടുപേരും ഉണ്ടെന്ന് വിചാരിച്ചാ വന്നത്. എങ്കിൽ ഞാൻ പിന്നെ വരാം.
1: വേണ്ട, അവിടെ ഇരിക്കൂ ഷണ്ണി.
0: വേണ്ട, സേവിയറും കൂടി ഉള്ളപ്പോ സംസാരിക്കുന്നത് ആ ഭംഗി.
1: എന്താ, എന്നോട് സംസാരിക്കാൻ പാടില്ലേ?
0: സൂസിയോട് മാത്രം സംസാരിക്കാനുള്ള വിഷയങ്ങളൊന്നുമില്ല എനിക്ക്.
1: സണ്ണിയാണോ ഈ പറയുന്നത്? ഒരപരിചിതനെ പോലെ സണ്ണിയുടെ മുമ്പിൽ ഞാനൊരു അന്യയാണോ?
0: അതെ, വിവാഹത്തിന് ശേഷം.
1: സണ്ണി വന്ന കാലം നിൽക്കാതെ അവിടെ ഇരിക്കും. എന്താ ശങ്കിച്ചു നിൽക്കുന്നത്? ഞാനല്ലേ പറയുന്നത്, സണ്ണി അവിടെ ഇരിക്കൂ. എപ്പോഴാ എത്തിയത്?
0: രാവിലെ.
1: കൂടെ ആരാ വന്നിരിക്കുന്നത്?
0: ചേട്ടനും ചേട്ടത്തിയും ഉണ്ട്. അവർ ഹോസ്പിറ്റലില്ല, എന്നെ പരിശോധിക്കേണ്ട ഡോക്ടർ ഉച്ചയ്ക്ക് ശേഷമേ എത്തുകയുള്ളൂ. അതിനകം വന്ന് സൂസിയെ കാണാമെന്ന് വിചാരിച്ചു.
1: ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, എന്തിനിങ്ങോട്ട് ബുദ്ധിമുട്ടി വന്നു? നീണ്ടൊരു യാത്രയും കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കേ.
0: ഇനിയും നീണ്ടൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയല്ലേ.
1: എങ്ങോട്ട്? ഏത് യാത്ര?
0: അന്ത്യയാത്ര.
1: സണ്ണി, പറയാൻ പാടില്ലാത്ത പറയരുത്.
0: സംഭവിക്കുമെന്ന് ഉറപ്പുള്ളതേ പറഞ്ഞുള്ളൂ. എനിക്കിനി സൂസിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നോർത്താണ് ഞാൻ വേഗം പോകുന്നത്. നാട്ടിൽ വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ച് കാത്തിരുന്നു, പക്ഷേ നിങ്ങൾ വന്നില്ല.
1: സേവിയറിന് ലീവ് കിട്ടുന്നില്ല, അതുകൊണ്ടാ ഞാൻ അയച്ചിരുന്ന കത്തുകൾ കിട്ടിയില്ലേ.
0: മിക്കതിന് മറുപടി എഴുതിയില്ല. ഞാൻ എന്ത് മറുപടി എഴുതാൻ? അറിയിക്കാൻ നല്ല വാർത്തകളൊന്നുമില്ല. നിങ്ങളുടെ ദാമ്പത്യ സൗഭാഗ്യത്തിൽ എന്റെ കത്ത് ഒരിക്കലും കരിനിഴലാവരുത്.
1: വിവാഹം കഴിഞ്ഞ് ഈ ഒരു വർഷത്തിനിടയ്ക്ക് സണ്ണിയെ കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങളില്ല. പക്ഷേ അന്നത്തെ സണ്ണിയല്ല ഞാനിപ്പോ കാണുന്നത്. ഇത്രയ്ക്കും മാരകമായ ഒരു രോഗം സണ്ണിയെ പിടികൂടിയില്ലേ?
0: വിധിയാണ് സൂസി. വിധിയുടെ വിളയാട്ടങ്ങൾ പലപ്പോഴും ക്രൂരമാണ്, കഠിനവും. ഞാൻ ഇനി ഇരിക്കുന്നില്ല, പോട്ടെ.
1: അല്പനേരമെങ്കിലും ഇരിക്കാൻ ദയ കാണിക്കൂ സണ്ണി. സണ്ണിക്ക് എന്താ കഴിക്കേണ്ടത്? കുടിക്കാൻ എന്തെങ്കിലും?
0: ഒന്നും വേണ്ട.
1: ഒരു ഗ്ലാസ് പാൽ എടുക്കട്ടെ?
0: ഒന്നും വേണ്ട സൂസി, ഒന്നും കഴിച്ചുകൂടാ. വിശപ്പില്ല, ദാഹവുമില്ല. എന്റെ വലിയൊരു ദാഹം തീർന്നു. ചികിത്സാർത്ഥം ഇങ്ങോട്ട് പോരാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. മരണത്തിന് മുൻപ് കുറെ കൂടി പണം ചെലവാക്കണമെന്ന് ചേട്ടന് നിർബന്ധം. മരണം സുനിശ്ചിതമായ ഒരു രോഗത്തിന് വേണ്ടി പണം ചെലവാക്കുന്നത് ബുദ്ധിശൂന്യതയല്ലേ?
1: അങ്ങനെ ഞാൻ പറയില്ല. ഏത് മരുന്ന് എപ്പോഴാ ഫലിക്കുന്ന ആർക്കറിയാം.
0: എങ്ങനെ ഫലിച്ചാലും ആയുസ് എത്ര നീട്ടാൻ പറ്റും? ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ, അത്രയേ ഉള്ളൂ.
1: അല്ല, ചികിത്സ തുടരൂ, സണ്ണിക്ക് സുഖം കിട്ടും.
0: സൂസിക്ക് അങ്ങനെയേ പറയാനാവൂ. രോഗിയായി എനിക്ക് ആ വിശ്വാസമില്ല. സത്യം പറഞ്ഞ ഞാനിവിടെ എത്തിയത് ചികിത്സയേക്കാൾ കൂടുതൽ സൂസിയെ ഒന്ന് കാണാനുള്ള മോഹം കൊണ്ടാ. ക്ഷമിക്കണം സൂസി, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അതിരിക്കട്ടെ, ഞാൻ വന്നിട്ട് നിങ്ങളുടെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. രണ്ടുപേർക്കും സുഖമല്ലേ?
1: സുഖമാണ്.
0: താമസമൊക്കെ സൗകര്യമാണോ?
1: സൗകര്യമാണ്.
0: സേവിയർ എന്ത് പറയുന്നു? ഇനി എപ്പോൾ വരും?
1: ഉച്ചയ്ക്ക്. സണ്ണി റെസ്റ്റ് ചെയ്യൂ, സേവിയർ വന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് പോകാം.
0: അയ്യോ, അത് പറ്റില്ല.
1: സേവിയറിന് സന്തോഷാവും.
0: അത് പോട്ടെ. സൂസി വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായല്ലേ. സൂസി അമ്മയായി തുടങ്ങിയോ? എന്താ സൂസി എന്നെ ഇങ്ങനെ ഉച്ചുനോക്കുന്നത്?
1: പഠിച്ചിരുന്ന കാലത്തെ സണ്ണിയുടെ രൂപം എന്റെ മനസ്സ് തെളിയുകയാണ്. എന്തൊരു പ്രസരിപ്പായിരുന്നു, എന്തൊരു ഊർജസ്വലതയായിരുന്നു നല്ല നാളുകൾ.
0: കഴിഞ്ഞുപോയ വസന്തത്തിലെ കൊഴിഞ്ഞ പൂക്കളാണവ. ഇനി അതൊന്നും ചികഞ്ഞു നോക്കാൻ പാടില്ല.
1: അന്ന് കോളേജ് ഡേക്ക് ഞാൻ പാടുകയും സണ്ണി വയലിൻ വായിക്കുകയും ചെയ്ത ആ രംഗം എന്നും എന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു.
0: ഓർമ്മകളിലേക്ക് എന്നെ വലിച്ചിഴയ്ക്കാതിരിക്കൂ.
1: ഗാനം തീർന്നപ്പോൾ അന്തരീക്ഷം ഭേദിക്കുമാറ് ഉയർന്നു പൊങ്ങിയ ഹർഷാരവം എന്റെ കാതുകൾ എന്നും സൂക്ഷിക്കുന്നു.
0: സൂസി,
1: കോരി തരിപ്പിച്ച നിമിഷങ്ങളായിരുന്നു.

0: ഇപ്പോഴും വയലിൻ വായിക്കാറുണ്ട്?
1: ഇല്ല സൂസി, ഇനിയും ആ വയലിൻ വായിക്കാനുള്ള കരുത്ത് എനിക്കില്ല. ഞാനിതാ വരുന്നു.
0: ഇതും കൊണ്ടുവന്നിട്ടുണ്ടോ?
1: കാളിമ്പല്ലടിക്കുമ്പോ ഞാനിത് പുറത്തു വച്ചിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ അഗാധമായി സ്നേഹിച്ചത് രണ്ടെണ്ണമാണ്. ഒന്ന് സൂസി, മറ്റത് ഈ വയലിൻ. ഇന്ന് മുതൽ ഇവ രണ്ടും ഒരിടത്ത് തന്നെ ആവട്ടെ. ഇത് സൂസിക്കുള്ള എന്റെ സമ്മാനമാണ്, സ്വീകരിക്കൂ.
0: അയ്യോ സണ്ണി, എനിക്കിത് വേണ്ട.
1: ഇത് സൂസിയെ ഏൽപ്പിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്.
0: ഇങ്ങനെ സമ്മാനം നൽകി എന്നെ വേദനിപ്പിക്കരുത്. വിവാഹത്തിന് നൽകിയ സമ്മാനത്തിന്റെ വേദന എന്നും മാഞ്ഞിട്ടില്ല. വാടിത്തുടങ്ങിയ പൂക്കളുടെ ഒരു ചെണ്ടാണ് അന്ന് എനിക്ക് സമ്മാനിച്ചത്.
1: അത് മനഃപൂർവമായിരുന്നു. പറിച്ചെടുത്ത പൂവിന് ആയുസ്സില്ല, വാടിയ പൂവിന് കാന്തിയുമില്ല. ഒരർത്ഥത്തിൽ എന്നെ തന്നെയാണ് ഞാൻ സമ്മാനിച്ചത്. ജീവിതാരാമത്തിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട ഒരു പൂവാണ് ഞാൻ, വാടിയ പൂവ്. ഇത് വാങ്ങു സൂസി.
0: എന്തിനാ സണ്ണി എനിക്കിത് നൽകുന്നത്?
1: ഏൽപ്പിക്കാൻ ഉചിതമായ മറ്റൊരു സ്ഥലവും എനിക്കില്ല.
0: എനിക്കിത് വായിക്കാൻ അറിഞ്ഞുകൂടല്ലോ.
1: എനിക്കിനി ഇത് ഉപയോഗിക്കാനാവില്ല. എന്റെ കൈകൾ തളർന്നു തുടങ്ങി. ഞാൻ എത്രമാത്രം അവശനായി കഴിഞ്ഞു സൂസി. എന്റെ ഓർമ്മയ്ക്കായി ഇത് സ്വീകരിക്കൂ. സേവിയർ വരുമ്പോൾ പറഞ്ഞാൽ മതി.
0: ശരി, ഞാനിത് സ്വീകരിച്ചോളാം. അതിനു മുമ്പായി സണ്ണി ഒരു അപേക്ഷയുണ്ട്. ഇതൊന്ന് വായിക്കൂ
1: സൂസി.
0: അല്പനേരമെങ്കിലും ഞാനതൊന്ന് കേട്ടോട്ടെ.
1: വേണ്ട, അത് ശരിയല്ല. വിശേഷിച്ചും ഇവിടെ വെച്ച്.
0: സാരമില്ല, എനിക്ക് കേൾക്കാനാ.
1: എന്റെ ശക്തി ക്ഷയിച്ചു സൂസി.
0: എത്രയോ നാളായി ഇതിന്റെ നാദം ഒന്ന് കേട്ടിട്ട് കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു. ശങ്കിച്ചു നിൽക്കാതെ വായിക്കൂ സണ്ണി.
1: സൂസി, ഒന്ന് പാടാമോ എനിക്ക് വേണ്ടി?
0: അയ്യോ സണ്ണി,
1: പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും.
0: ഇല്ല, എന്നെ കൊണ്ട് വയ്യ, എനിക്കിപ്പോ പാടാൻ കഴിയില്ല.
1: എങ്കിൽ ഞാൻ വായിക്കുന്നില്ല. പാടു സൂസി. അന്ന് കോളേജ് ഡേക്ക് പാടിയ പാട്ട്.
0: എന്നെ നിർബന്ധിക്കരുത് സണ്ണി, എന്നെ നിർബന്ധിക്കല്ലേ.
1: എന്റെ ആഗ്രഹമാണ്, ഒരുപക്ഷെ എന്റെ അവസാനത്തെ ആഗ്രഹം. ഇനി ഒരു അവസരം എനിക്ക് ഉണ്ടായിരുന്നു വരില്ല. പാടു സൂസി.

0: എന്തു പറ്റി സണ്ണി? എന്താ പറ്റിയത്?
1: ഓ സാരമില്ല, തല കറങ്ങുന്നത് പോലെ തോന്നി.
0: ഇവിടെ ഇരിക്കൂ സണ്ണി, വെള്ളം കൊണ്ടുവരട്ടെ?
1: ഏയ് ഒന്നും വേണ്ട, സാരില്ല, ഇത് ചിലപ്പോൾ ഉണ്ടാവാറുള്ളതാ. ദാ ഇപ്പൊ മാറി. ഞാൻ പോട്ടെ സുസി.
0: അല്പം വിശ്രമിച്ചിട്ട് പോയാ മതി.
1: ഓ അതിന്റെ ആവശ്യമില്ല, ടാക്സി വെളിയിൽ കാത്തു നിൽക്കുന്നു. സുസി ഇനി ഇത് വാങ്ങു, എന്റെ അവസാനത്തെ സമ്മാനം.
0: ശരി, ഞാൻ സ്വീകരിക്കുന്നു. അതാ സേവിയർ വരുന്നുണ്ട്. സേവിയർ, ഇതാ സണ്ണി വന്നിരിക്കുന്നു.
1: നമസ്കാരം. ആ നമസ്കാരം.

0: എന്നറിയുമോ?
1: എന്താണ് അറിയാതിരിക്കാൻ? നന്നെ ക്ഷീണിച്ചു പോയല്ലോ.
2: കണ്ടാ തിരിച്ചറിയാൻ പ്രയാസം. വല്ലാത്ത മാറ്റമല്ലേ?
1: അതെ, വിചാരിക്കാത്ത മാറ്റം. ആ സണ്ണി എപ്പോഴാ വന്നത്?
0: അല്പം സമയമായി.
1: വന്നിട്ട് നേരെ ഇങ്ങോട്ടാണോ പോകുന്നത്?
2: ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ വരുന്നത്.
0: സേവിയർ ഉച്ചക്കേ വരുള്ളൂന്ന് സൂസി പറഞ്ഞല്ലോ.
1: എനിക്ക് എപ്പോ വേണമെങ്കിലും വരാമല്ലോ, എന്റെ വീടല്ലേ.
0: വന്നതിൽ സന്തോഷം. ഒന്ന് കാണാനൊത്തല്ലോ.
2: ഓഫീസ് പോയില്ലേ?
1: ഒരു പേപ്പർ എടുക്കാൻ മറന്നുപോയി. ഓഫീസിൽ ചെന്നപ്പോഴാണ് ഓർമ്മ വന്നത്.
0: ആ, ഞാൻ ഇനി നിൽക്കുന്നില്ല. ചെന്നിട്ട് വേണം ഡോക്ടറെ കാണാൻ. സേവിയർ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. സൂസി പോട്ടെ. സൂസി
1: എന്തിനാണ് ഈ സാധനം ഇവിടെ വെച്ചിട്ട് പോയത്? ഇതിവൾക്ക് കൊടുക്കേണ്ട കാര്യമെന്ത്? അനാവശ്യമായ ഓരോ ബന്ധങ്ങളും കടപ്പാടുകളും. കൂടെ ഇറങ്ങിയിരിക്കുക യാത്രയേക്കാൻ.
2: എന്താ നിങ്ങൾ ഇവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞത്?
1: പിന്നെ ഞാനെന്ത് വേണം?
2: ഒന്ന് അങ്ങോട്ട് വരാമായിരുന്നു.
1: ഓ, നീ പോയല്ലോ യാത്രയേക്കാൻ, അത് മതി. ഓ, ഞാൻ വിചാരിച്ചു നീ ഹോസ്പിറ്റൽ വരെ പോയേക്കുമെന്ന്.
2: എന്താ ഒരു രസക്കേട്? സണ്ണി വന്നത് ഇഷ്ടമായില്ലേ?
1: എന്ന് ഞാൻ പറഞ്ഞില്ല.
2: നിങ്ങളുടെ മുഖഭാവം അത് വിളിച്ചു പറയുന്നു. അവശനായ ആ രോഗിയോട് ഒന്നിരിക്കാനെങ്കിലും നിങ്ങൾ പറഞ്ഞില്ല. ഒരു ചടങ്ങെന്ന നിലയിൽ ഒരു കാപ്പിയെങ്കിലും ഓഫർ ചെയ്തില്ല.
1: സ്വീകരണവും സൽക്കാരമൊക്കെ നീ ചെയ്തു കാണുമല്ലോ.
2: എന്നാലും സാമാന്യ മര്യാദയുടെ പേരിൽ നിങ്ങൾക്കില്ലേ ഒരു ചുമതല? നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നാൽ ഞാൻ അങ്ങേയറ്റം സോഷ്യലായി പെരുമാറണം, ആചാര മര്യാദകൾ പാലിക്കണം. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല അല്ലേ? വേണ്ട, നമ്മൾ ഇതേപ്പറ്റി സംസാരിക്കണ്ട. വെറുതെ എന്തിനു അസുഖം വലിച്ചഴിച്ചു കൊണ്ടുവരുന്നു? പിന്നെ എന്ത് പേപ്പറാ മറന്നുപോയത്?
1: ഒരു പേപ്പർ മറന്നിട്ടില്ല. എനിക്ക് വരണമെന്ന് തോന്നി, ഞാൻ വന്നു. എന്താ അസൗകര്യമായോ?
2: അസൗകര്യമോ എനിക്കോ? സേവിയർ എന്തൊക്കെയാണ് പറയുന്നത്? ഓഹോ, അപ്പോൾ എന്നെ വാച്ച് ചെയ്യാൻ വന്നതാണ് അല്ലേ?
1: ആ, ഞാൻ ചുമ്മാ വന്നതാണ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോ എന്റെ കാറിനെ ക്രോസ് ചെയ്ത് സണ്ണി പോകുന്നു കണ്ടു. ഓഫീസിൽ ചെന്നിരുന്നപ്പോൾ തോന്നി ടാക്സി ഇങ്ങോട്ടാ വരുന്നതെന്ന്.
2: ഉടനെ പാഞ്ഞെത്തിയല്ലേ? വന്നത് നന്നായി, അല്ലെങ്കിൽ എന്നെ സണ്ണി തട്ടിക്കൊണ്ടുപോയാനേ.
1: സൂസി,
2: കഷ്ടം. എനിക്ക് ലജ്ജ തോന്നുന്നു. ഇത്രയും സങ്കുചിതമാണോ നിങ്ങളുടെ മനസ്സ്?
1: ഈ വയലിൽ എന്താ ഇവിടെ?
2: എനിക്ക് സമ്മാനിച്ചതാണ്.
1: ഓഹോ, സമ്മാനം! ഇതിൽ നിന്നും ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്?
2: വയലിന് എനിക്ക് സമ്മാനിച്ചു എന്ന് മനസ്സിലാക്കണം.
1: അതെന്തിനാണെന്ന്?
2: ഞാൻ ആവശ്യപ്പെട്ടതല്ല.
1: ആവശ്യമില്ലാത്തത് എന്തിനു വാങ്ങി?
2: സണ്ണി ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒന്നാണിത്. ഇത് മറ്റാരെ ഏൽപ്പിക്കാൻ സണ്ണിക്ക് ഇഷ്ടമില്ല.
1: ഇഷ്ടം നിന്നെ മാത്രമേ ഉള്ളൂ.
2: സേവിയർ,
1: സൂസി, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരാഴ്ചയായി ഈ സാധനം ഇവിടെ ഇരിക്കുന്നു. നമുക്കിതിവിടെ വേണ്ട.
2: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്?
1: ഇത് ഉപയോഗിക്കാൻ നമുക്ക് രണ്ടുപേർക്കും അറിഞ്ഞുകൂടാ. പിന്നെ എന്തിനിവിടെ സൂക്ഷിക്കുന്നു?
2: സണ്ണി ഒരു സ്മരണയ്ക്ക് തന്ന പാരിതോഷികമല്ലേ?
1: എന്ത് സ്മരണ? ആരുടെ സ്മരണ? എനിക്കിതൊന്നും ഇഷ്ടമല്ല. അന്ന് നീ ഇത് വാങ്ങാൻ പാടില്ലായിരുന്നു.
2: ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്താണൊരു നഷ്ടം? ആർക്കൊരു ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ.
1: ഉണ്ട്, ഉപദ്രവം ചെയ്യുന്നുണ്ട്. ഇത് ദുഃഖസ്മരണകളാണ് നിന്നിൽ ഉണർത്തുന്നത്, എന്നിൽ വെറുപ്പും. ഇത് ഇന്ന് തന്നെ തിരിച്ചു കൊടുത്തേക്ക്.
2: ഒരു സമ്മാനം സ്വീകരിച്ചത് തിരിച്ചു കൊടുക്കുകയോ?
1: ആര് പറഞ്ഞു സ്വീകരിക്കാൻ? സമ്മാനം സന്തോഷമാണ് സൃഷ്ടിക്കേണ്ടത്. ഇവിടെ വേദനയും വെറുപ്പുമാണ് ഉണ്ടാക്കുന്നത്.
2: ഇത് തിരികെ കൊണ്ടുപോയി കൊടുത്താൽ തളർന്നു കിടക്കുന്ന ആ രോഗിക്ക് എന്തു തോന്നും?
1: രോഗിയുടെ തോന്നലല്ല, എന്റെ തോന്നലാണ് പറഞ്ഞത്. ഇത് ഇന്ന് തന്നെ കൊടുത്തേക്ക്.
2: എന്നെ കൊണ്ട് വയ്യ, ഞാനത് ചെയ്യില്ല. തിരിച്ചു കൊടുക്കാനല്ല ഞാനിത് വാങ്ങിയത്. വേദനിച്ചു കിടക്കുന്ന സണ്ണിയെ മറ്റൊരു തരത്തിൽ വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല.
1: ഓ, ഇത്ര അടുപ്പുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല.
2: ഇത്ര വെറുപ്പുണ്ടെന്ന് ഞാനും മനസ്സിലാക്കിയില്ല.
1: രണ്ട് പൂജകൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല.
2: രണ്ട് പൂജകളോ?
1: അതെ, ഭർത്തൃപൂജയും കാമുക പൂജയും.
2: സേവിയർ, ഇത്രയും ക്രൂരമായി സംസാരിക്കരുത്.
1: ഒരു ഭാര്യ എന്നും വിശ്വസ്തയാവണം.
2: ഒരു ഭർത്താവ് ഒരിക്കലും സംശയാലും ആകരുത്.
1: ആ അനുഭവങ്ങൾ എന്നെ പലതും ധരിപ്പിക്കുന്നുണ്ട്.
2: എന്തനുഭവങ്ങൾ? എന്ത് വിശ്വാസവഞ്ചനയാണ് ഞാൻ കാട്ടിയത്?
1: മിനിയാന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് പാതിര വരെയാണ് നീ ഹോസ്പിറ്റൽ കഴിച്ചുകൂട്ടിയത്. എന്തിനു വേണ്ടി? ആര് പറഞ്ഞിട്ട്? എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്.
2: രോഗിയല്ലാത്ത ഒരു യുവാവുമൊത്ത് ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയല്ല ഞാൻ ചെയ്തത്. എഴുന്നേൽക്കാൻ വയ്യാതെ തളർന്ന് അവശനായി തീർന്ന ഒരു രോഗിയെ ശുശ്രൂഷിക്കാനാണ് ഞാൻ അവിടെ നിന്നത്. അതും സണ്ണിയുടെ ചേട്ടത്തേക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞപ്പോൾ. നിങ്ങൾ വന്നാൽ ഉടൻ ഫോൺ ചെയ്യണമെന്ന്

0: വൈദ്യ ചേട്ടനെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. ഡോക്ടറെ പോകാൻ നേരത്ത് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞത് രക്ഷ കിട്ടിയില്ലെന്ന് മാത്രമല്ല, മരിക്കാൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ എന്നാണ്. മരിക്കാൻ കിടക്കുന്ന ആ രോഗിയോട് കുറച്ച് സ്നേഹം കൂടുതൽ കാണിച്ചു, അതിത്ര വലിയ അപരാധമാണോ സേവിയർ?
1: നിനക്ക് എല്ലാറ്റിനും ന്യായങ്ങളുണ്ട്, എന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ചിന്തിക്കാൻ നിനക്ക് കഴിയില്ല. മതി സംസാരിച്ചത്, എനിക്കകത്ത് ജോലിയുണ്ട്.
2: മോളെ
0: പൈലിച്ചേട്ടൻ വന്നോ? വിശേഷം എന്തെങ്കിലും ഉണ്ടോ?
2: എന്ത് വിശേഷം മോളെ, കണ്ടാൽ സങ്കടം തോന്നും. അതേ കിടപ്പ് തന്നെ. ചില നേരത്ത് ഓർമ്മ പോകും, കുറെ കഴിയുമ്പോ ഓർമ്മ വരും. ഓർമ്മ തെളിഞ്ഞപ്പോ എന്നെ കണ്ടു, നല്ലോണം മിഴിച്ചു നോക്കി, സൂസി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. കാണണമെന്ന് ആവശ്യപ്പെട്ടതായി ഞാൻ ചെന്ന് പറയാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഓർമ്മ പോയി. ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടുകൊണ്ടാ ഞാൻ വരുന്നത്. ചിലപ്പോ വല്ലാത്ത ഞെരുക്കവും മൂളിച്ചയുമുണ്ട്. പാവം, വലിയ വേദന തിന്നുന്നുണ്ടെന്നാ തോന്നുന്നത്. ആ ചേട്ടനും ചേട്ടത്തിയും നിന്ന് കരയുന്നുണ്ട്. എല്ലാം ദൈവം തമ്പുരാന്റെ കയ്യിൽ.
1: എടോ, താൻ എങ്ങോട്ടാ പോയിരുന്നത്?
2: ആശുപത്രി വരെ ഒന്ന് പോയതാ.
1: അവിടെ പോയി തൂങ്ങിന്നാൽ മതിയോ? ഇവിടത്തെ കാര്യങ്ങളൊന്നും നടക്കണ്ടേ?
2: പണികളൊക്കെ കഴിച്ചു വെച്ചിട്ടാ പോയത്.
1: എന്ത് പണികൾ കഴിച്ചു? എന്റെ ഷർട്ടുകൾ വാഷ് ചെയ്തു. താൻ
2: അതിപ്പോ തന്നെ ചെയ്യാം.
1: രാവിലെ തന്നെ വാഷ് ചെയ്യാൻ പറഞ്ഞതല്ല അതിനോട്. പുറം കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇവിടത്തെ ജോലികൾ കഴിഞ്ഞിട്ട് മതി. പറയുന്നത് അനുസരിക്കാനാണ് ശമ്പളം. വേഗം ചെല്ലടും.
2: ശരി സാർ.
0: സേവിയർ, സണ്ണി ബോധരഹിതനായി കിടക്കുകയാണെന്ന്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാം.
1: എനിക്ക് സൗകര്യമാവില്ല.
0: ഇന്ന് ഒഴിവ് ദിവസമല്ലേ?
1: എനിക്ക് വേറെ പ്രോഗ്രാമുണ്ട്. അല്പം കഴിഞ്ഞ ഒരു ഫോൺ കോൾ ഉണ്ടാവും, എന്നിട്ട് വേണം പുറപ്പെടാൻ.
0: കുറച്ച് സമയമല്ലേ വേണ്ടു സേവിയർ? മറ്റൊരു പരിചയം കണക്കാക്കണ്ട. മരണാസന്നായി കിടക്കുന്ന ഒരു രോഗി എന്ന നിലയ്ക്ക് മതി. അതൊരു പുണ്യല്ലേ?
1: പുണ്യവും പാപവും അല്ല പ്രശ്നം, എന്റെ സൗകര്യമാണ്.
0: ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് സൗകര്യങ്ങൾ മാറ്റിവെച്ചുകൂടെ?
1: ഇത് മാറ്റിവെക്കാവുന്ന കാര്യമല്ല. അങ്ങനെ നിർബന്ധമാണെങ്കിൽ നമുക്ക് ഈവനിംഗിൽ പോകാം.
0: നിർബന്ധമാണെങ്കിലോ? എനിക്കോ? വേണ്ട, എന്റെ നിർബന്ധത്തിന് നിങ്ങൾ വഴങ്ങണ്ട. എനിക്ക് വേണ്ടി വരികയും വേണ്ട, ഞാൻ തന്നെ പിക്കോളാം.
1: നമുക്ക് ഒരുമിച്ച് പോകാം.
0: ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ്.
1: ഈവനിംഗിൽ പോയാൽ മതിയെന്ന്?
0: ഇല്ല, ഇപ്പോൾ തന്നെ പോവുകയാണ്.
1: ആ, എന്നാ കാറ് ഞാൻ കൊണ്ടുപോവുകയാണ്.
0: എനിക്ക് ടാക്സി കിട്ടും.
1: എന്തിനാ വാനിറ്റി ബാഗ് എടുത്തത്?
0: പുറത്തേക്ക് പോകുമ്പോ ഞാൻ പതിവായി കൊണ്ടുപോകാറുണ്ട് ഇത്.
1: അപ്പൊ നീ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ?
0: ആ, തീരുമാനിച്ചു.
1: എങ്കിൽ ഈ വയലിനും കൊണ്ടുപോ.
0: വേണ്ട, ഇതും കൊണ്ടിരുന്ന് ആരോഗ്യം ഞാൻ കൊല്ലുന്നില്ല.
1: കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഞാൻ ഇത് ഇവിടെ വെച്ച് തകർക്കും, അടിച്ചു തകർക്കും.
0: സേവിയർ, ചെയ്യരുത്. സേവിയർ, അത് ചെയ്യരുത്. ദൈവത്തെ ഓർത്തിട്ട് നശിപ്പിക്കരുത്. ഇല്ല, ഞാൻ പോകുന്നില്ല, ഞാൻ പോകുന്നില്ല. നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ പോകില്ല. ഞാൻ ചെന്നതുകൊണ്ട് സണ്ണിയുടെ രോഗം കുറയില്ല. പിന്നെ ഞാൻ എന്തിനു പോണം? വേണ്ട, ഞാൻ പോകേണ്ട. എനിക്ക് പോണ്ട, എനിക്ക് പോണ്ട. സേവിയറെ, ഇന്നുവരെ വിശ്വസ്തയായ സ്നേഹവതിയായ ഒരു ഭാര്യയായി ഞാൻ ജീവിച്ചു. നാളെ മുതലും അത് തുടരും. എന്നാൽ നിങ്ങൾ ഇതുവരെ അറിയാത്തൊരു രഹസ്യം ഞാനിപ്പോ പറയുകയാണ്. നിങ്ങൾ ഒരിക്കലും എന്റെ ഭർത്താവാകുമായിരുന്നില്ല. സണ്ണി ആരോഗ്യവാനായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സണ്ണിയുടെ ഭാര്യയാണ്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുകൂടിയില്ലായിരുന്നു. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതായിരുന്നു. ഗാഠമായ ഞങ്ങളുടെ സ്നേഹബന്ധം വീട്ടുകാർ അറിഞ്ഞ് ആശീർവദിച്ചതാണ്. അപ്പോഴാണ് സണ്ണിയിൽ ക്യാൻസർ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടത്. എന്നിട്ടും സണ്ണിയെ തന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി. സണ്ണി പെട്ടെന്ന് വലിയൊരു മനുഷ്യനായി മാറി. സണ്ണി ഒറ്റൊരുത്തന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തത്.

0: അല്ലെങ്കിൽ ഞാനൊരു നിത്യകന്യകയായി കഴിയുമായിരുന്നു.
1: സൂസി, ഇതെല്ലാം സത്യമാണോ? സൂസി,
0: സണ്ണിയുടെ മഹത്വം നിങ്ങൾക്കറിയില്ല സേവ്യർ. മഹാത്യാഗത്തിന്റെ പ്രതീകമാണ് സണ്ണിയുടെ എന്നേക്കാൾ കടപ്പാട് നിങ്ങളാണ് കാണിക്കേണ്ടത്.
1: ഇങ്ങനെയൊക്കെയാണോ? ഞാൻ അറിഞ്ഞില്ല,
0: അറിയിക്കാൻ ആഗ്രഹിച്ചില്ല. വായിച്ചു തീർന്നൊരു പുസ്തകമായി ഞാനിത് മാറ്റിവെച്ചതായിരുന്നു.
1: സൂസിയെ, നിന്നെ ഞാൻ കുറെ വേദനിപ്പിച്ചു. സാരമില്ല, എല്ലാം ക്ഷമിക്കും. വാ, വരൂ സൂസി, നമുക്കിപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം. ഈ കഥയുടെ ഈ യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് സണ്ണിയെ കാണണം. വരൂ, ഇനി സമയം കളയണ്ട.
0: സന്തോഷം. ഈ സന്മനസ്സിന് നന്ദി.
1: നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രോഗ്രാം ഇട്ടതിന്റെ ഫോൺ കോളാണ്. ഇനി ഏതായാലും 2 മണിക്കൂറെങ്കിലും കഴിയട്ടെന്ന് പറയാം. ഹലോ. അതെ, സേവ്യറിന്റെ വീടാണ്. എന്താ വിശേഷം? ഹോസ്പിറ്റലിൽ നിന്നാണോ? ഏ, എന്ത്?
2: മരിച്ചു.

സി എൽ ജോസ് എഴുതിയ നാടകം വിഷാദരാഗം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: സണ്ണി, പ്രേംപ്രകാശ് ലൂയിസ്, സേവിയർ എം എച്ച് മുഹമ്മദ് ഇസ്മായിൽ, പൈലി സി എൽ ജോസ്, സൂസി എം തങ്കമണി.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി.

വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കോഴിക്കോട് ഷിഗല്ല ബാധിച്ച് ചികിത്സയിലായിരുന്ന 4 വയസ്സുകാരി മരിച്ചു. തലക്കുളത്തൂർ സ്വദേശിയായ കുട്ടിയെ ഈ മാസം 2 മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോഴിക്കോട് പേരാമ്പ്രയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. പാലരി, തോട്ടത്താങ്കണ്ടി രമ്യ, മകൻ ശിവാനന്ദ് എന്നിവരാണ് മരിച്ചത്. മുണ്ടക്കൈ, ചൂരൽമല, ഇരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളെ നേരിട്ട് കേൾക്കുന്നതിന് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വയനാട് ജില്ലാ കളക്ടറേറ്റിൽ അദാലത്ത് നടത്തും. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടി റഷ്യൻ താരം മിറ ആൻഡ്രീവ. ഫൈനലിൽ പോളണ്ട് താരത്തെ തോൽപ്പിച്ചാണ് മറീനയുടെ കന്നി ഗ്രാൻഡ്സ്ലാം നേട്ടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ബംഗ്ലാദേശിനെ 1-3 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം സ്വന്തമാക്കിയത്. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: രഞ്ജിനി.
1: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് രഞ്ജിനിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത്. വാട്സപ്പ് നമ്പർ 9400224440. 9400224440 ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ചോദിക്കൂ. ആദ്യ ഗാനം മയിലാടും കുന്ന് എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

കൂത്താളിയിൽ നിന്ന് ശ്രുതി പ്രജീഷ് ആവശ്യപ്പെട്ട ഗാനം. ചിത്രം കൃഷ്ണഗുടിയിൽ ഒരു പ്രണയകാലത്ത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, പാടിയത് യേശുദാസ്, ചിത്ര.

രമ്യശ്രീ ശ്രീനിലയം ആവശ്യപ്പെട്ടതാണ് അടുത്ത ഗാനം. ചിത്രം കായംകുളം കൊച്ചുണ്ണി, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്, പാടിയത് യേശുദാസ്.

പുത്തൻചിറയിൽ നിന്ന് മോഹനൻ മുണ്ടോലി ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ബാബുമോൻ. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS വിശ്വനാഥൻ, പാടിയത് യേശുദാസ്.

വെള്ളയിൽ നിന്നും ശരത്ത് ചോദിച്ചതാണ് അടുത്ത ഗാനം. ചിത്രം മദനോത്സവം. ഗാനരചന ONV കുറുപ്പ്. സംഗീതം സലിൽ ചൗധരി. ഗായിക ജാനകി എസ്.

അടുത്തത് അനുഷ എടവണ്ണപ്പാറ ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം മഴനിലാവ്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ, പാടിയത് എസ് ജാനകി.

പാലക്കാട് ജില്ലയിൽ നിന്നും റഷീദ് ചുണ്ടക്കാട് കാവശ്ശേരി ആവശ്യപ്പെട്ടതാണ് അടുത്ത ഗാനം. ചിത്രം അനശ്വരം, ഗാനരചന പി കെ ഗോപി, സംഗീതം ഇളയരാജ, പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, കെ എസ് ചിത്ര.

അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രീവിദ്യ പെരിങ്ങാടി മാഹി, മിഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീതം എം കെ അർജുനൻ.

അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഹരീഷ് എം. ചിത്രം രാജശില്പി. ONV കുറുപ്പിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം. പാടിയത് യേശുദാസും സംഘവും.

കോത്തോട് നിന്നും ബിജു എ പി ആവശ്യപ്പെട്ടതാണ് അടുത്ത ഗാനം. ചിത്രം സാഗര സംഗമം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ, പാടിയത് പി ജയചന്ദ്രൻ, എസ് ജാനകി.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: അടുത്തതായി കുറ്റിയാടിയിൽ നിന്നും റിജില സുരേന്ദ്രൻ, വൈഗാലക്ഷ്മി, വേദാസ് കൃഷ്ണ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം അമൃതം, ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് യേശുദാസ്, ചിത്ര.

എ.ടി. അഷ്റഫ് കരുമ്പാപ്പൊയിൽ ആവശ്യപ്പെട്ടതാണ് അടുത്ത ഗാനം. ചിത്രം തേന്മാവിൻ കൊമ്പത്ത്, പാടിയത് M.G. ശ്രീകുമാർ, K.S. ചിത്ര, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

പയ്യോളി അയനിക്കാട് നിന്നും ദീപ, ദേവി, രതീഷ്, അർജുൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം സോപാനം, പാടിയത് യേശുദാസ് മഞ്ജു. ഗാനരചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

0: ना ना ना
1: ना
0: ना
1: ना।